ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 20 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 24, കൊല്ലവർഷം 1201 മിഥുനം 31, 2026 ജൂലൈ 15 ബുധനാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറുപത്തിന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റൊഹാന ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസേ മൗരോ ദേ വാസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. മലദ്വാര രക്തസ്രാവത്തിനുള്ള കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഡോക്ടർ മുഹമ്മദ് അസ്ലം സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലപിക്കുന്നത് കെ ഗിരിജ വർമ്മ. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PRO MV സക്രിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ പുതുപ്പറമ്പ് റോഡ് കോട്ടക്കൽ രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം. അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് ലോക യുവജന നൈപുണ്യ

ദിനത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക യുവവാണി. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11 മണിക്ക് സ്മൃതിഗീതങ്ങൾ. പന്ത്രണ്ട് മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും. 102.7 ആകാശവാണി മഞ്ചേരി FM ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: molybdenum, graphite, glauconite, rare earth elements, titanium, tungsten, potash, lithium, cesium, and rubidium. These minerals are critical for clean energy, advanced manufacturing, fertilizers, defense, and other strategic sectors. With 7 tranches of auction completed, the ministry has successfully auctioned 56 out of 88 critical and strategic mineral blocks, achieving a success rate of over 63%. India will host the 12th BRICS Labour and Employment Ministers meeting in Hyderabad beginning today. The two-day meeting will bring together labour and employment ministers and senior officials from BRICS member countries under India's BRICS chairship theme, Building for Resilience, Innovation, Cooperation and Sustainability. Union Labour and Employment Minister Dr. Mansukh Mandavia will chair the meeting. The ministers will deliberate on 4 priority areas, including advancing social security and formalisation of labour markets and enhancing women's participation and inclusion in the workforce. In football, Spain stormed into the final of FIFA World Cup 2026 after producing a commanding 2-0 victory over France in the first semi-final clash at Dallas Stadium in Texas, US last night. Mikhail Oyarzabal opened the scoring in the 22nd minute before Pedro Porro made sure of the win with a brilliant second goal. 16 years since winning its first World Cup trophy, La Roja will face Argentina or England in final at New Jersey's MetLife Stadium on Sunday night. In another semi-final clash, defending champions Argentina will face England tonight at Atlanta Stadium. The match is scheduled to begin at 12:30 a.m. Indian time. In cricket, India defeated England by 6 wickets in the first of the 3-match ODI series at Edgbaston, Birmingham last night. Chasing a target of 259 runs set by England, India scored 262 for 4 in 45.2 overs. Skipper Shubman Gill retired hurt with a top score of 80 runs. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. നല്ല പ്രവൃത്തികൾക്കുള്ള ഇന്ധനം നല്ല ചിന്തകളാണ്. ഇനി സുഭാഷിതം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എഫ് വയലറ്റ്.
3: ആശയ്ക്ക് അതിരുകളില്ലെന്ന് പഴമൊഴി. ആശയെ വാനോളം ഉയർത്തുകയെന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അപ്പോൾ പഴമൊഴിയിൽ ശാസ്ത്രമുണ്ടെന്നോ ശാസ്ത്രം പഴമൊഴിയിൽ നിന്നെന്നോ പറയാം. ഈ രണ്ട് കാര്യങ്ങളും സമകാലീന ആണെന്ന് നമുക്ക് അനുമാനിക്കാം. വലിയ കണ്ടുപിടുത്തമായ തീയുടെ പുരോഗതിയാണ് റോക്കറ്റിൽ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തർക്കിക്കേണ്ട. എന്നാൽ ആശ ഉയർന്നുയർന്ന് ഗോളാന്തരയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. ആശ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുന്നിടത്തു നിന്നാണ് ആഗ്രഹം മുളകൂട്ടുന്നത്. ആശയ്ക്ക് ഭംഗം വന്നാൽ നിരാശയെന്ന് പറയും. എന്നാൽ അത് വ്യക്തിയെ കൂടുതൽ ഊർജ്ജസ്വലനാക്കാൻ ഉപയോഗപ്പെട്ടെന്ന് വരും. എന്നാൽ ആഗ്രഹം ദുരാഗ്രഹമായാൽ പല വിപത്തുകൾക്കും അത് കാരണമായിത്തീരും. എങ്ങനെ അപച്യുതികൾ സൃഷ്ടിച്ച് പ്രശ്നങ്ങളാക്കുകയും അതിൻ്റെ മുകളിൽ നിന്ന് വ്യാജ സൂക്തങ്ങളിൽ ഊതി അവയ്ക്ക് കാഹളമൊഴുക്കുകയും അതിനായി ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് സ്വയം സായുജ്യമടയുകയും സമാധാനത്തിൻ്റെ വക്താവെന്ന് പറഞ്ഞ് ലോകത്തെ കാലുഷ്യത്തിൻ്റെ അഗ്നികുണ്ഠത്തിൽ ചുട്ടരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ആശയുടെ ഫലമായി സ്വയം ശവക്കുഴി തീർക്കുകയും ചെയ്യുന്ന ആശയെ നമുക്ക് പുലുകാൻ കഴിയില്ല. സമാധാനത്തിൻ്റെ വക്താവായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദരിക്കപ്പെട്ട ബാലിക മലാല യൂസഫ് സായ്, അവൾ ഒരിക്കൽ പോലും അപ്രകാരം ആയിത്തീരണമെന്ന് ആശിച്ചിരുന്നില്ല. അവളുടെ മുന്നിൽ ഉയർത്തിയ അനീതിയുടെ ശബ്ദത്തിനെതിരെ പോരടിക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് അവിസ്മരണീയമായ വിസ്മയ അളവ് പാത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞ് അവളുടെ പ്രശസ്തി ഉയർത്തുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നതും. കർമ്മം ചെയ്യുക, സത്യവും നീതിയും പുലരാൻ ആശിക്കുക. ശത്രുക്കളുടെ മുൻപിൽ നിങ്ങളെ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന് ഒരു ദൈവവചനം. അതാണ് മലാലയ്ക്ക് സംഭവിച്ചത്. അരും കൊലകളും അങ്ങേയറ്റം ക്രൂരതകളും ചെയ്ത് കോടതികളെപ്പോലും വെല്ലുവിളിച്ച് ജയിൽവാസം സുഖവാസമാക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ മനസ്സ്

0: ഹൃദയത്തിലും ആശയുണ്ട്. പക്ഷേ ആ ആശ ആശയല്ല, അതിമോഹമാണ്. ആശ എന്ന പദം മൃദുവായ ഒന്നാണ്. അതിന് അത്തരം ഹൃദയത്തിൽ കുടിയിരിക്കാൻ കഴിയില്ല. ഏത് ദുസ്സഹവേളയിലും സഹനം വഴി പഠനം ഉന്നത വിജയത്തിലേക്ക് എത്തിച്ച ഡോക്ടർ ആതിര സുഗതൻ സെർബ്രപ്ലാസി പിടിപെട്ടെങ്കിലും ആദ്യ ചാൻസിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കൊയ്ത മുഹമ്മദ് ഷസിൽ ഇവരുടെ ആശ അവർക്കും ലോകത്തിനും ഉപകാരപ്രദമാകാൻ വേണ്ടിയുള്ളതായിരുന്നു. അല്പം നിരാശയുണ്ടായാലും ലക്ഷ്യത്തിലേക്ക് അത് പുതുവഴി വെട്ടിത്തുറക്കും. ശാസ്ത്രീയ തലത്തിലും അല്ലാതെയും ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നവർക്കത് ലഭ്യമാകുമ്പോൾ സന്തോഷം പരമാവഷ്ടയിലെത്തും. മറ്റാശകൾക്ക് ഉപാധികളുള്ളപ്പോൾ ഈ ആശയ്ക്ക് ഉപാധി ഇല്ലെന്ന വ്യത്യാസം മുഴച്ചു നിൽക്കുന്നു. ഈ ലോകത്തെ ഹ്രസ്വമായ ജീവിതം സന്തുഷ്ടമാക്കുന്നത് ആശയുടെ നേർത്ത നൂലിൽ നാം സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. ഏവർക്കും ഈ ലോകത്ത് ജീവിക്കാം നന്മയ്ക്കായി. ആദ്യം പറഞ്ഞ മാതിരി അല്പം നിരാശ പിടിപെട്ടാൽ വഴിവിട്ട പണികൾ ചെയ്യാതിരിക്കുക, നമ്മെ ആശയോടെ കാത്തിരിക്കുന്നവരുടെ അരിയിലേക്ക് എത്തുക. അവർ ആരുമാകാം, രക്തബന്ധം മാത്രമല്ല ബന്ധം. ജീവിതം ആശയോടെ ജീവിച്ചു തീർക്കുക, ഒരു കടുങ്കയും ആശയോടെ അല്ലാത്തതിനാൽ ചെയ്യാതിരിക്കുക. ഉള്ള കാലം മുഴുവൻ ആശയോട് ജീവിച്ച് ആശ സുഖവും സന്തോഷവും പ്രദാനം ചെയ്യും. ആശാസുന്ദര സ്വപ്നത്തോടുകൂടി നിത്യം ജീവിക്കുക.
1: എഫ് വയലറ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9447323169. നമ്പർ ആവർത്തിക്കാം, 9447323169.
2: സുഭാഷിതം.

പ്രഭാതഗീതം. പ്രഭാതഗീതത്തിൽ ആദ്യം എടപ്പാൾ വിശ്വൻ ആലപിച്ച ഗാനം.

0: സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1260 പുരട്സി തലേവർ മംഗളൂർ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28 1657 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 1638 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
0: ട്രെയിൻ സമയം.

0: ഇന്നത്തെ വിശേഷം. ഇന്ന് ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമാണ്. ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനം. യുവജനങ്ങൾക്കിടയിൽ തൊഴിലധിഷ്ഠിത നൈപുണ്യവും സാങ്കേതിക വിദ്യയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കാനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും ഈ ദിവസം ലക്ഷ്യമിടുന്നു. ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനം. ഇനി ചരിത്രത്തിൽ ഈ തീയതിയുടെ പ്രാധാന്യം എന്താണ് അറിയാം.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 2006 ട്വിറ്റർ എന്ന സോഷ്യൽ മാധ്യമ സർവീസ് തുടങ്ങിയത്. 140 വാക്കുകളിൽ ഒതുങ്ങുന്ന ഹ്രസ്വ സന്ദേശങ്ങളാണ് ട്വിറ്ററുകൾ. ഏത് വ്യക്തിക്കും രജിസ്റ്റർ ചെയ്താൽ ട്വിറ്റർ ഹാൻഡിൽ എന്ന് വിളിക്കുന്ന അഡ്രസ് ലഭിക്കും. ഇന്റർനെറ്റിന്റെ SMS സർവീസ് എന്നറിയപ്പെട്ട ട്വിറ്റർ സർവീസിലൂടെ 2011 മുതൽ വീഡിയോ സ്ട്രീമിംഗും സാധ്യമാണ്. ട്വിറ്റർ പ്രധാനമായും ആശ്രയിക്കുന്നത് സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെയാണ്. വ്യക്തിവിശേഷങ്ങളെയും വാർത്തകളെയും അതിശീഘ്രം വ്യാപിപ്പിക്കുന്നതിൽ ട്വിറ്ററുകളുടെ പങ്ക് വലുതാണ്. ചരിത്രത്തിൽ ഇന്നാണ് 2006 ട്വിറ്റർ എന്ന സോഷ്യൽ മാധ്യമ സർവീസ് തുടങ്ങിയത്.
1: ചരിത്രപഥം.

0: ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 31. കർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ കേൾക്കാം കാർഷിക വൃത്താന്തത്തിലൂടെ.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ.

0: തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: കാർഷിക മേഖലയിൽ സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ആക്കുന്നതിനായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത EKYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി സംവിധാനത്തിൽ ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി, അല്ലെങ്കിൽ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. SMAM എന്ന ചുരുക്കപ്പേരിൽ ഇതറിയപ്പെടുന്നു. പദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, സ്വയം സഹായ സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കും. കൂടാതെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പട്ടയമുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് SMAM മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി ആയി അനുവദിക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം മുതൽ /agrimissionary.nic.in/index എന്ന വെബ്സൈറ്റ് മുഖേന നൽകാം. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും അതത് ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ അതത് സ്ഥലത്തെ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാം. ബന്ധപ്പെടാൻ ഫോൺ നമ്പർ കൂടെയുണ്ട്, 0471-2306-748. മറ്റൊരു നമ്പർ 0495-2725-354. SMAM Kerala@gmail.com എന്ന ഇമെയിലിലും ബന്ധപ്പെടാം. ആവർത്തിക്കാം, 0471-2306-748, 0495-2725-354. ഇമെയിൽ ID SMAM Kerala@gmail.com.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
0: പ്രായോജകർ:
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: ഫോൺ 9744555-0424.
3: പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റും 45 സെക്കൻഡും. ഇനി ഇന്നത്തെ പ്രധാന പത്രവാർത്തകളിലേക്ക് ഒരൊറ്റനോട്ടം.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
2: ദൃഷ്ടി
3: പ്രയോജകർ
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
4: സൊവേരിയൻ കോമ്പാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
1: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
4: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
0: സ്വാഗതം ദൃഷ്ടിയിലേക്ക്. ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളിയായി ഡോക്ടർ അനിൽ മേനോൻ. ഇനി 8 മാസം അനിലിന്റെ വീട് ബഹിരാകാശ നിലയം. നിലയത്തിൽ പ്രവേശിച്ചത് പുലർച്ചെ 2:30. PSC ക്രമക്കേട്. ഇതുവരെ 20 പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. രേഖകൾ ആവശ്യപ്പെട്ട് SIT. സൈബർ അക്രമികൾ വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചു മന്ത്രി ബിന്ദുകൃഷ്ണ. സൈബർ ആക്രമണത്തിനെതിരെ നിയമനിർമ്മാണം പരിഗണനയിൽ. രക്ഷാപ്രവർത്തന കേസിൽ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തത തേടി DGP റവാഡ ചന്ദ്രശേഖർ. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ജോലി കൊടുക്കില്ല, പ്രൊജക്ട് പോഡ പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോറോ ഹെൽത്ത് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. IT സ്ഥാപനങ്ങളിൽ ജോലിക്ക് അവസരമൊരുക്കും. അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം 17. ചടങ്ങിൽ ഓൺലൈനായി പ്രധാനമന്ത്രി പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം. UAE 2 എണ്ണ ടാങ്കർ ഇറാൻ ആക്രമിച്ചു. ഒരു ഇന്ത്യൻ നാവികൻ മരിച്ചു. കുതിച്ച് എണ്ണവില. നിർമ്മിത ബുദ്ധിയുടെ ആഘാതം. മുന്നറിയിപ്പുമായി വിദഗ്ധർ. തുറന്ന കത്തിൽ ഒപ്പുവെച്ച് 16 നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെടെ 200-ലേറെ വിദഗ്ധർ. ലോകകപ്പ് ഫുട്ബോളിൽ 1 സെമിഫൈനലിൽ 2 ഗോൾ നേടി സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു. അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ നാളെ പുലർച്ചെ 12:30. ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യ 6 വിക്കറ്റിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. അക്സർ പട്ടേലിന് 4 വിക്കറ്റ്. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ U18 വോളിബോളിൽ ഇന്ത്യ ക്വാർട്ടറിൽ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
8: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
0: ഇനി വിപണിയിലെ വിശേഷങ്ങൾ.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ. ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
0: സ്വർണം പവന് 1,04,720 രൂപ. തങ്കം 10 ഗ്രാമിന് 1,39,000 രൂപ. വെള്ളി കിലോയ്ക്ക് 2,26,400 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,100 രൂപ. മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 14,000. വടകര 15,500. നാളികേരം 1,000 പാലക്കാട് 24,500. പൊന്നാനി 16,500. കോഴിക്കോട് 17,460. ക്വിന്റലിന് മഞ്ചേരി 4,700. മാനന്തവാടി 5,600. റബ്ബർ RSS 4 27,900. RSS 5 27,400.

0: ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3000, പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1700, അടയ്ക്ക 1000 പാലക്കാട് 3500, പൊന്നാനി 4000, ക്വിന്റലിന് കോഴിക്കോട് 7000, മഞ്ചേരി 7500, കുരുമുളക് ക്വിന്റലിന് നാടൻ മഞ്ചേരി 68000, കോഴിക്കോട് 67000, ചേട്ടൻ കോഴിക്കോട് 67500, മാനന്തവാടി 69500, കോഴിക്കോട് വയനാടൻ 67000, മാനന്തവാടി വയനാടൻ 69000, ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 19800, മാനന്തവാടി 11600, ശർക്കര പാലക്കാട് ക്വിന്റലിന് 4200, കോഴിക്കോട് 5400, പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4700, കോഴിക്കോട് 4400, മഞ്ഞൾ ക്വിന്റലിന് കോഴിക്കോട് 16500, മാനന്തവാടി 16000, നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 3800, മഞ്ചേരി 4000, കോഴിക്കോട് 4000, അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18300, പാലക്കാടൻ മട്ട 4700, ബോധന 3750, അരി പാലക്കാട് മട്ട 4700, പൊന്നി 3900, പാലക്കാടൻ ജയ 4300.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. 7510733334.
0: പ്രിയരെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഡെയ്സി എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണചന്ദ്രൻ ആലപിച്ചത്.

പി ഭാസ്കറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം പകർന്ന് കൃഷ്ണചന്ദ്രൻ ആലപിച്ച ഗാനമാണ് ചിത്രം ഡെയ്സി. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ യു

സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. മലയാളിയായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലായിരുന്നു യാത്ര. കസാഖിസ്ഥാനിൽ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 വിക്ഷേപണം. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ദുബ്രോവ്, അന്ന കിഗിന എന്നിവരാണ് അനിൽ മേനോനൊപ്പം യാത്രയിൽ. അദ്ദേഹത്തിന്റെ ആദ്യ ബഹിരാകാശ യാത്രയാണിത്. ബഹിരാകാശത്ത് 8 മാസം ചെലവഴിക്കുന്ന സംഘം 2027 ഏപ്രിലായിരിക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ പുരോഗതി ലക്ഷ്യമിട്ട് വിവിധ പരീക്ഷണങ്ങൾക്ക് അനിൽ മേനോൻ നേതൃത്വം നൽകും. ഇന്ത്യയിലെ സ്കൂൾ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ സഹിതമാണ് സോയൂസ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നതെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രതിനിധി യെലേന റെമിസോവ അറിയിച്ചു. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാർ ലക്ഷ്യമിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാന പങ്കാളിത്തം ആഴത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനപ്പെടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്നലെ വൈകിട്ട് വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ആദ്യത്തെ ചരക്ക് കയറ്റുമതി ഏറെ അഭിമാനകരമാണെന്നും ഇത് ചരിത്ര മുഹൂർത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ UK വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൻ ഉസൈദ് അറിയിച്ചു. ആദ്യ ചരക്കിൽ മറയൂർ ശർക്കര ഉൾപ്പെടെ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ തൊഴിൽ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗം. രാജ്യത്തിന്റെ ഊർജ്ജസുരക്ഷ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കാനും ഇന്ത്യ ആണവോർജ്ജ പദ്ധതികൾ ക്രമാനുഗതമായി വിപുലീകരിക്കുകയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിലവിൽ ഇന്ത്യയിൽ 7 കേന്ദ്രങ്ങളിലായി 24 ആണവ റിയാക്ടറുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിനു പുറമെ 8000 MW ശേഷിയോടെ 10 റിയാക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം കൂടി പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്തോനേഷ്യയിലെ നാഷണൽ എനർജി കൌൺസിൽ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ശുദ്ധമായ ഊർജ്ജം രാജ്യത്തെ കർഷകരിലേക്കും വീടുകളിലേക്കും നേരിട്ടെത്തിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച സുസ്ഥിര പുരോഗതി ചർച്ചയിൽ പങ്കുവച്ചതായി പ്രഹ്ലാദ് ജോഷി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെയാണ് കൂടിക്കാഴ്ച. ലഹരി കേന്ദ്രങ്ങൾ കണ്ടെത്താനും വ്യാപനം തടയാനും നടത്തുന്ന സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ലഹരിക്കെതിരെ തമിഴ്നാട് ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ യുവതലമുറ കായിക രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ച് ആരോഗ്യ ജീവിതശൈലി സ്വീകരിക്കണമെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ പറഞ്ഞു. കുന്ദമംഗലം MLA MA റസാഖ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാൻ ഗോൾവണ്ടി പര്യടനത്തിന്റെ സമാപന സമ്മേളനം കോഴിക്കോട് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. പാലക്കാട് 4ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. പോത്തുണ്ടി ബോയൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അയൽവാസിയായ ചെന്താമരാക്ഷൻ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം.
വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസിന്റെയും ഭാര്യ ലൊവേനി തോമസിന്റെയും സംസ്കാരം ഇന്ന് വൈകിട്ട് കൊട്ടാരക്കര മാർത്തോമപ്പള്ളിയിൽ നടത്തും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ രാവിലെ ജൂബിലി മന്ദിര ചാപ്പിൽ

0: പൊതുദർശനത്തിന് വയ്ക്കും. ഈ മാസം 7-നാണ് എ സി തോമസും ലൊവേനിയും 32-അംഗ സംഘത്തോടൊപ്പം വിയറ്റ്നാമിലേക്ക് വിനോദയാത്ര പോയത്. ഫുക്കോക്ക് ദ്വീപിന് സമീപം വിനോദസഞ്ചാര ബോട്ട് മറിഞ്ഞ് ഇവരുൾപ്പെടെ 15 പേരാണ് മരിച്ചത്. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കൾക്ക് തൊഴിൽ, മാന്യമായ ജോലി, സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ കഴിവുകൾ നൽകുന്നതിന്റെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫ്രാൻസിനെതിരെ ആധികാരിക ജയത്തോടെ സ്പെയിൻ ഫിഫ ലോകകപ്പ് ഫൈനലിൽ പ്രവേശിച്ചു. ടെക്സാസിലെ ഡാളസ് സ്റ്റേഡിയത്തിൽ 1-ാം സെമിഫൈനലിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കിലിയൻ എംബാപ്പെ എന്ന പവർ ഹൗസിനെ അതിസമർത്ഥമായി കൂട്ടിയ സ്പെയിൻ പ്രതിരോധക്കാർ ഫുട്ബോൾ ലോകകപ്പിൽ തുടർച്ചയായ 3-ാം ഫൈനൽ എന്ന ഫ്രാൻസിന്റെ സ്വപ്നം നുള്ളിയെറിഞ്ഞു. പേരും പെരുമയുമേറിയ ഫ്രാൻസ് ആക്രമണ നിരയെ വരച്ച വരയിൽ നിർത്തിയാണ് സ്പെയിനിന്റെ വിജയം. ഫ്രാൻസിന്റെ പടനീക്കങ്ങളെല്ലാം കുക്കുറലടക്കമുള്ള അത്യുദ്ധാനികൾ പെടുത്തിയെത്തിയ സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടിത്തെറിച്ചു. എംബാപ്പയും ഓസ്മാൻ ചെമ്പലയും ബർക്കോളയും ഒലിസയും പതറിയപ്പോൾ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പാരമ്പര്യ വൈരികളെ വീഴ്ത്തി സ്പെയിൻ ഒരിക്കൽ കൂടി കപ്പിനരികെത്തുന്നു. 22-ാം മിനിറ്റിൽ മൈക്കൽ ഒയർസെബാലിലൂടെ ലീഡെടുത്ത സ്പെയിൻ 58-ാം മിനിറ്റിൽ പെഡ്രോ പോറയിലൂടെ ഗോൾവെട്ട പൂർത്തിയാക്കി. കളിയുടെ അവസാന മിനിറ്റുകളിൽ ജീവനു വേണ്ടി ഫ്രഞ്ച് സൈന്യം മാഞ്ഞു പിടിച്ചെങ്കിലും ആക്രമണത്തിന്റെ മുനയുടെ സ്പാനിഷ് സംഘം വിജയം കൈപ്പിടിച്ചു. ഇന്ന് നടക്കുന്ന അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ വിജയികളായിരിക്കും കലാശപ്പോരിൽ സ്പെയിനിന്റെ എതിരാളികൾ.
0: ബിർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ കളിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് എടുത്തു. പരമ്പരയിലെ 2-ാം മത്സരം കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30. 2027 വേനൽക്കാലം കേരളത്തിൽ കടുത്തതായിരിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴവെള്ളം സംരക്ഷിച്ചു നിർത്തുന്നതുൾപ്പെടെയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപന തലത്തിൽ മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്നും ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ കെ സുബേർ ആകാശവാണിയോട് പറഞ്ഞു.
3: പരമാവധി ഈ വെള്ളത്തെ പിടിച്ചു നിർത്താൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള തടയണകൾ, മഴക്കുഴികൾ തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുടെ കൂടി സഹായത്തോടുകൂടി നടപ്പാക്കുകയും അടുത്ത വർഷം വരാൻ പോകുന്ന വരൾച്ചയെ നേരത്തെ കണ്ട് അവയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം, അത്തരമൊരു വരൾച്ച വരികയാണെങ്കിൽ അതെങ്ങനെ നേരിടണം എന്നുള്ള സംവിധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ 14 വകുപ്പുകളുടെയും അതോടൊപ്പം തന്നെ അക്കാദമിക് സ്ഥാപനങ്ങളുടെയും വിദഗ്ധരുടെയും ഒരു വർക്ക്ഷോപ്പ് നടത്തി അതിനകത്ത് നിന്ന് ഒരു പ്രാഥമിക പ്ലാൻ ഉണ്ടാക്കുകയും കൂടുതൽ വിദഗ്ധരുടെ അഭിപ്രായത്തിനായിട്ട് അത് അയച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്.
0: ആനക്കാംപൊയിൽ കള്ളടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് DYFI കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത യാഥാർത്ഥ്യമാകുന്നതോടെ ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി. കണ്ണൂർ പയ്യന്നൂരിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ പറഞ്ഞു. പയ്യന്നൂർ എരമംഗലത്തെ വീട്ടിലെത്തി കുട്ടിയുടെ അച്ഛനെയും കുടുംബാംഗങ്ങളെയും കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ച് ഡോക്ടർ അനിൽ മേനോൻ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിലാകും. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. ലഹരി മാഫിയയുടെ വേരറുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് സ്പെയിൻ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 6:55. വാർത്തകളും വിശേഷങ്ങളും വിനോദവും വിജ്ഞാനവുമായി ഇതാ മഞ്ചേരി FM ശുഭദിനം.

0: പ്രിയപ്പെട്ടവരെ, ഏവർക്കും സ്വാഗതം FM ശുഭദിനത്തിലേക്ക്. എന്നത്തെയും പോലെ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. പ്ലസ് വൺ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ഇന്ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഞായറാഴ്ച അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. വിവിധ ജില്ലകളിലായി 63,332 സീറ്റുണ്ട്. അപേക്ഷകരെക്കാൾ കൂടുതൽ സീറ്റുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട സ്കൂളും വിഷയവും കിട്ടാത്തവരുണ്ടാകും. സീറ്റ് കുറവുള്ള ജില്ലകളിൽ സർക്കാർ പ്രഖ്യാപിച്ച അധിക ബാച്ച് ആശ്വാസമാകും. 120 അധിക ബാച്ചാണ് സർക്കാർ പരിഗണിക്കുന്നത്. അതിനുള്ള ഉത്തരവിറങ്ങിയിട്ടില്ല. ബിടെക് ലാറ്ററൽ എൻട്രി റെഗുലർ പ്രവേശനത്തിന്റെ 2-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471-232-4396. മറ്റൊരു നമ്പർ 0471-256-0327. നമ്പറുകൾ ആവർത്തിക്കാം: 0471-232-4396, 2-ാമത്തെ നമ്പർ 0471-256-0327. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി 31 മാസം വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധിയില്ല. അപേക്ഷ ഓൺലൈനായി SRCCC.in/register എന്ന ലിങ്കിലൂടെ സമർപ്പിക്കാം. വിശദാംശങ്ങൾ www.SRCCC.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ജില്ലയിലെ പഠന കേന്ദ്രങ്ങൾ ഗ്രാമോദയം യോഗ സെന്റർ, പുലാമന്തോൾ PO, മലപ്പുറം 679323. ഫോൺ നമ്പർ 9074504921. മറ്റൊരു നമ്പർ കൂടിയുണ്ട്: 7012835529. വാസുണ്ണി MV യോഗ അസോസിയേഷൻ മലപ്പുറം, മഠത്തിൽ വളപ്പിൽ 679573. ഫോൺ നമ്പർ 9995364399. 9995364399. പെരിന്തൽമണ്ണ കോളേജിലെ ഗവൺമെന്റ് പോളിടെക്നിക് തുടർ വിദ്യാഭ്യാസ ഉപകേന്ദ്രത്തിന് കീഴിൽ 6 മാസം ദൈർഘ്യമുള്ള റെഫ്രിജറേറ്റർ എയർ കണ്ടീഷനിംഗ് എന്ന കോഴ്സിന് SSLC യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ പറയാം: 0493322-8045. നമ്പർ ആവർത്തിക്കാം: 0493322-8045. കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമുകളുടെ 2-ാം അലോട്ട്മെന്റിന് ശേഷം നിലനിൽക്കുന്ന ഒഴിവുകളിലേക്ക് പ്രവേശനം നടത്തുന്നതിനുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റുഡന്റ് ലോഗിനിൽ ലഭ്യമായ തങ്ങളുടെ റാങ്ക്, സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള കോളേജുകളുടെ സീറ്റ് ഒഴിവ് എന്നിവ പരിശോധിച്ച് 18 വരെ കോളേജുമായി ബന്ധപ്പെട്ട് മാൻഡേറ്ററി ഫീസ് അടിച്ച് പ്രവേശനം നേടാം. ഇന്റഗ്രേറ്റഡ് PG ക്യാമ്പസ് 2026 ലേറ്റ് രജിസ്ട്രേഷൻ സൗകര്യം ഇന്നു മുതൽ വീണ്ടും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾ പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ ഉണ്ട്. admission.uoc.ac.in. ആവർത്തിക്കാം: admission.uoc.ac.in. വിദ്യാഭ്യാസ വാർത്തകൾ സമാപിച്ചു.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

ഒരു നല്ല പ്രവൃത്തിക്ക് തുല്യമാണ് ഒരു നല്ല ചിത്രവും. വിൻസെന്റ് വാൻഗോഗിന്റെ വാക്കുകൾ. ഒരു നല്ല പ്രവൃത്തിക്ക് തുല്യമാണ് ഒരു നല്ല ചിത്രവും. വിഖ്യാത ചിത്രകാരൻ വിൻസെന്റ് വാൻഗോഗിന്റെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താവിഷയം.

0: ഇനി ഇന്നത്തെ ചോദ്യം കേൾക്കൂ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ശ്രദ്ധിച്ചു കേട്ടോളൂ, മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പ്രിയരേ, ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് FM ശുഭദിനത്തിന്റെ അവസാന ഭാഗത്ത് കേൾക്കാം. അതുവരെ കാത്തിരിക്കൂ. ഇനി മധുരം ഗീതം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ്.
7: കാറ്റാ ഇടയ്ക്കിടെ നീ വീശിയില്ലെങ്കിൽ എന്നില ചാർത്തുകൾക്കെന്തു ജീവൻ. ജ്യോതിശ്രീ ആലപിച്ച ഗാനം. രചന ഉമാ ത്രിദീപ്. സംഗീതം കൊല്ലം ജയചന്ദ്രൻ.

0: ജ്യോതിശ്രീ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന ഉമാ ത്രിദീപ്, സംഗീതം കൊല്ലം ജയചന്ദ്രൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
3: പ്രണയം എന്നത് മൗനത്തെ പോലും മനസ്സിലാക്കുന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേരലാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചില സമയത്ത് ഒന്നും നമ്മളോട് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ ആ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും.
4: മഴ പാടും കുളിരായി വന്നതാരു.
2: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
0: രാവിലെ 8:23.
5: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
8: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
7: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
8: അതെങ്ങനെ?
7: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
8: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
9: പട്ടാമ്പി പള്ളിപ്പുറം സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് നമ്പർ 166A നാളെ രാവിലെ 9 മുതൽ ഈ മാസം 26 വൈകിട്ട് 5 വരെ അടയ്ക്കുന്നതിനാൽ പെരുമുടിയൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പട്ടാമ്പി ശങ്കരമംഗലം റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 2026-27 വർഷത്തെ മലപ്പുറം ജില്ലാതല ജൈവ വൈവിധ്യ കോൺഗ്രസ് മത്സരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ചിത്രരചന, ജലച്ഛായം, പ്രൊജക്ട് അവതരണം, വീട്ടുവളപ്പിലെ ജൈവ വൈവിധ്യ സംരക്ഷണം, അവതരണം എന്നിവയിലാണ് മത്സരം. ജൂനിയർ 10 വയസ്സുമുതൽ 14 വയസ്സുവരെ, സീനിയർ 15 വയസ്സുമുതൽ 18 വയസ്സുവരെ, കോളേജ് 19 വയസ്സുമുതൽ 22 വയസ്സുവരെ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പൂരിപ്പിച്ച അപേക്ഷകൾ ഇമെയിൽ വഴി ഈ മാസം 20 ലഭ്യമാക്കണം. ഇമെയിൽ വിലാസം പറയാം, MLPDCKSBB@gmail.com. ആവർത്തിക്കാം, MLPDCKSBB@gmail.com. വിശദവിവരങ്ങൾ കേരള ബയോഡൈവേഴ്സിറ്റി .org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട് 9633109013. ആവർത്തിക്കാം, 9633109013.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
12: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
13: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
14: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
13: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
15: ട്രെയിൻ സമയം.
9: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർ

0: ഫാസ്റ്റ് എക്സ്പ്രസ് 8:27 1660 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 5660 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
2: പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0499332622.
2: എന്താ മാഷേ, സുഖല്ലേ?
4: എന്ത് സുഖം, പ്രമേഹം കാരണം ഇപ്പോ കാഴ്ചശക്തി കുറഞ്ഞു വരിക.
2: അപ്പൊ അറിഞ്ഞില്ലേ, ടൈപ്പ് 2 പ്രമേഹം ഇപ്പോൾ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താമല്ലോ.
1: മൗലാന ഒബീസിറ്റി ആൻഡ് ഡയബറ്റിക് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 0499332622. ജീവിതം ആരോഗ്യപൂർണ്ണമാക്കൂ,
1: രോഗങ്ങളെ അകറ്റി നിർത്തൂ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി കെ രമേശൻ.
6: എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഉൾപാളി ക്യാൻസർ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറുകളിൽ 6-ാം സ്ഥാനത്താണ് എൻഡോമെട്രിയൽ ക്യാൻസർ. വികസിത രാജ്യങ്ങളിൽ പലയിടത്തും, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഈ ക്യാൻസറിൻ്റെ തോത് കൂടുകയാണ്. എന്താണ് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ? വയസ്സ് കൂടുന്തോറും ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടി വരുന്നു. സാധാരണയായി ആർത്തവ വിരാമത്തിൻ്റെ സമയത്താണ് ഇത് കണ്ടുപിടിക്കപ്പെടാറുള്ളത്. അമിതമായ ഭാരം അഥവാ ഒബിസിറ്റി ആണ് പ്രധാനമായ കാരണം. ഇപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരിലും ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വികസിത രാജ്യങ്ങളിൽ കൂടുതലായതിനാലാണ് അവിടെ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ തോത് വളരെ കൂടിയിരിക്കുന്നത്. മറ്റു കാരണങ്ങൾ വ്യായാമത്തിൻ്റെ കുറവ്, വന്ധ്യത, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, പ്രമേഹം എന്നിവയാണ്. പാരമ്പര്യമായിട്ടുള്ള ചില ജനിതക വ്യതിയാനങ്ങൾ, ഉദാഹരണത്തിന് HNPCC, BRCA എന്നീ ജീനുകളിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷനുകൾ എൻഡോമെട്രിയൽ ക്യാൻസറിന് കാരണമാവുന്നു. ഈ വ്യതിയാനങ്ങൾ ഉള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഗർഭാശയത്തിലെയും കുടലിലെയും ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? ക്രമം തെറ്റിയുള്ള മാസമുറ, മാസമുറയുടെ സമയത്തുള്ള അമിത രക്തസ്രാവം, മാസമുറയുടെ ഇടയ്ക്കുള്ള സമയത്തുള്ള രക്തസ്രാവം, ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. എങ്ങനെയാണ് ഈ ക്യാൻസർ രോഗനിർണയം നടത്തുന്നത്? ആദ്യം ചെയ്യേണ്ടത് ഒരു വിശദമായ പരിശോധനയാണ്. ഇതിൽ ഉൾപരിശോധന അഥവാ വജൈനൽ എക്സാമിനേഷനും പെടും. അതിനുശേഷം ചെയ്യുന്നത് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് സ്കാൻ അഥവാ ഉള്ളിലൂടെയുള്ള അൾട്രാസൗണ്ട് സ്കാൻ ആണ്. സാധാരണയായി ആർത്തവ വിരാമത്തിന് ശേഷം ഗർഭാശയ പാളിയുടെ കട്ടി വളരെ കുറവായിരിക്കും. ഇത് കൂടുതലാണെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായി ചെയ്യുന്നത് എൻഡോമെട്രിയൽ ബയോപ്സി ടെസ്റ്റ് ആണ്. ഇത് സാധാരണയായി ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്കിൽ തന്നെ ചെയ്യാവുന്ന ഒരു വളരെ വേദന കുറഞ്ഞ സാധാരണ പരിശോധന ആണ്. രോഗനിർണയത്തിന് ഏറ്റവും ആവശ്യമുള്ള ടെസ്റ്റാണ് ബയോപ്സി ടെസ്റ്റ്.
5: എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? ഇതുവരെ സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സി കെ രമേശൻ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജികർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0499332622.
7: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
8: പ്രണയം എന്നത് മൗനത്തെ പോലും മനസ്സിലാക്കുന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേരലാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചില സമയത്ത് ഒന്നും നമ്മളോട് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ ആ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും.
9: മഴ പാടും കുളിരായി വന്നതാരു ഇവളു.
7: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
10: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
11: വെള്ളിയാഴ്ച രാവിലെ 7:50
3: ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.

0: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
1: പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 45 സെക്കൻഡുമായി. നോവലിന്റെ തുടർ വായനയ്ക്കായി കാത്തിരിക്കുകയായിരിക്കും അല്ലേ? ഒട്ടുമായി കണ്ട കേട്ടോളൂ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: ഫോൺ 0483280500.
4: എന്താ ചെങ്ങ, എന്റെ കാലുമൊരു കെട്ടൊക്കെ?
5: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
4: ഈ എന്തിനാണ് പേടിക്കണ്? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടർ അല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്? മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ലാ രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ.

0: രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
3: പക്ഷേ ഗ്ലോ, എനിക്കിനി ജീവിക്കണ്ട. എനിക്ക് ഭേദമായാൽ ഞാൻ വീണ്ടും ചീത്ത കുട്ടിയാവും. നിനക്കതറിയില്ല. ഞാൻ ഇനി ആർക്കു വേണ്ടിയാ നല്ലവനാകുന്നേ? എനിക്ക് ആരുമില്ല. നീ അത്രയ്ക്ക് അധികം നല്ലവനാവണമെന്നില്ല. ഒരാൺകുട്ടി, ഒരു കുട്ടിയായിരുന്നാ മതി എന്നത്തെയും പോലെ. എന്തിനാ ഗ്ലോ എല്ലാവരും പിന്നെ എന്നെ അടിക്കാനോ, എല്ലാവർക്കും ഇനിയും എന്നോട് മോശമായി പെരുമാറാനോ? അവൾ തന്റെ വിരലുകൾക്കിടയിൽ എന്റെ മുഖമെടുത്ത് ഉറപ്പിച്ചു പറഞ്ഞു, നോക്കു കുഞ്ഞു, ഞാൻ നിനക്ക് വാക്കുതരാം. നിനക്ക് ഭേദായാൽ ആരും, യാതൊരാളും, ദൈവം പോലും നിന്നെ ഒന്ന് തൊടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. എന്റെ തണുത്ത മൃതദേഹം ചവിട്ടിയാലേ അവർക്കത് ചെയ്യാൻ പറ്റൂ. നിനക്കെന്റെ വിശ്വാസമുണ്ടോ? ഞാൻ തലയാട്ടി. ഒരു മൃതദേഹം എന്താ? ആദ്യമായി സന്തോഷം കൊണ്ട് ഗ്ലോറിയയുടെ മുഖം പ്രകാശിച്ചു. വിഷമം പിടിച്ച വാക്കുകളിൽ എനിക്ക് താൽപ്പര്യം വന്നു എന്നതിനർത്ഥം വീണ്ടും ജീവിക്കാനുള്ള താൽപ്പര്യം ഞാൻ വീണ്ടെടുത്തു എന്നാണ് അർത്ഥം എന്നവൾക്കറിയാമായിരുന്നു. ഒരു മൃതദേഹം എന്നാൽ മരിച്ച ശരീരമാണടാ, ഒരു ശവശരീരം. പക്ഷേ ഇപ്പം നമുക്ക് വിഷയം മാറ്റാം. എനിക്കും അത് നല്ലതായി തോന്നി. പക്ഷേ അദ്ദേഹം ഇത്രയും ദിവസങ്ങൾ ഒരു മൃതദേഹമായിരുന്നു എന്ന് എനിക്ക് മറക്കാൻ പറ്റിയില്ല. ഓരോ കാര്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഗ്ലോറിയ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പോർച്ചുഗയുടെ മഞ്ഞയും നീലയുമായ കിളികളെക്കുറിച്ചാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. അവയ്ക്കെന്തു പറ്റിക്കാണും? ഒരു നാടോടി കഥയിലെന്ന പോലെ ദുഃഖം കൊണ്ട് ചത്തുപോയിരിക്കുമോ? ഒരുപക്ഷെ ആരെങ്കിലും കൂട് തുറന്നു വിട്ടിരിക്കും. പക്ഷേ അവർക്ക് പറക്കാനറിയില്ലല്ലോ. കവണ കൊണ്ട് കുട്ടികൾ എറിഞ്ഞ് താഴെ വീഴ്ത്തും വരെ പക്ഷികൾ നാരകത്തിലിരിക്കും. സിക്കോവിന് പക്ഷിക്കൂടാരം കൊണ്ട് നടക്കാൻ പറ്റാതായപ്പോൾ അയാൾ വാതിലുകളൊക്കെ തുറന്നിട്ടു. അതാണ് അവിടെ സംഭവിച്ചത്. ഒരു പക്ഷി പോലും രക്ഷപ്പെട്ടില്ല. വീട്ടിലെല്ലാം പഴയ നിലയിലേക്ക് വന്നു തുടങ്ങി. എല്ലായിടത്തും ശബ്ദബഹളം. അമ്മ ജോലിക്ക് പോയി തുടങ്ങി. ആട്ടുകസേര പഴയ പോലെ സിറ്റിംഗ് റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. ഗ്ലോറിയയ്ക്ക് മാത്രമേ കുലുക്കമില്ലാതിരുന്നുള്ളൂ. ഞാൻ എഴുന്നേറ്റ് നിൽക്കും വരെ താൻ അവിടെ നിന്ന് അനങ്ങുകയില്ല. അവൾ പ്രതിജ്ഞ ചെയ്തു, ഈ സൂപ്പ് കുടിക്ക് കുഞ്ഞുസേ. ജഞ്ചീര ആ കറുത്ത പെടക്കോഴിയെ കൊന്നുണ്ടാക്കിയ സൂപ്പാ, നിനക്ക് വേണ്ടി മാത്രം. എന്തു നല്ല മണമാണ്! എന്നിട്ട് അവൾ സ്പൂണിൽ ഊതും. നിനക്കിഷ്ടാണെങ്കിൽ കാപ്പിയിൽ ബ്രെഡ് മുക്കിക്കോ. പക്ഷേ കുടിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാൻ പാടില്ല. അത് ചീത്ത സ്വഭാവമാണ് കേട്ടോ കുഞ്ഞുസേ. എന്താ ഈ നടക്കുന്നത്? ആ കറുമ്പിക്കോഴി മരിച്ചതിന് നീ കരയുമെന്ന് പറയല്ലേ. അതിന് വയസ്സായിരുന്നു. അതിന് മുട്ടയിടാൻ പോലും ആവതില്ലായിരുന്നു. അപ്പോ ഞാൻ എവിടെയാണെന്ന് നീ കണ്ടുപിടിച്ചു അല്ലേ? കാഴ്ച ബംഗ്ലാവിലെ കരിമ്പുലിയാണ് എന്ന് എനിക്കറിയാമായിരുന്നു. നമുക്ക് അവളേക്കാൾ പെടപെടപ്പുള്ള മറ്റൊരു കരിമ്പുലിയെ വാങ്ങാം കേട്ടോ. അപ്പോ ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? ഇപ്പോ വേണ്ട ഗ്ലോ, ഞാൻ തിന്നാൽ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി കഴിഞ്ഞാ നീ കഴിക്കുമോടാ? എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റും മുമ്പ് ഈ വാക്കുകൾ കുതിച്ചു ചാടി.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
5: പ്രിയപ്പെട്ടവരെ, ഇന്ന് 9:25 കേൾക്കാം ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക യുവവാണി. ഇന്ന് 9:25.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
5: ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 20:58. ഇനി തൊഴിലവസര വാർത്തകൾ.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും വേദനരഹിത

0: തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
2: ദേശീയാരോഗ്യ ദൌത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് വിലാസം www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483273031. രണ്ടാമത്തെ നമ്പർ 9846700711. നമ്പറുകൾ ആവർത്തിക്കാം: 0483273031. രണ്ടാമത്തെ നമ്പർ 9846700711. മലപ്പുറം ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ തസ്തികയിലെ നിലവിലുള്ള ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ അഭിഭാഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023-18 വകുപ്പിലെ വ്യവസ്ഥകൾക്കും 1978 കേരള ഗവൺമെന്റ് ലോ ഓഫീസേഴ്സ് ചട്ടങ്ങൾക്കും അനുസൃതമായാണ് നിയമനം നടത്തുന്നത്. അഭിഭാഷകർക്ക് അഭിഭാഷക വൃത്തിയിൽ കുറഞ്ഞത് 7 പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. പ്രായം 60 താഴെയായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ വിശദമായ അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും സമർപ്പിക്കണം. പേര്, മേൽവിലാസം, പ്രായം, ജനനത്തീയതി, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, എൻറോൾമെന്റ് നമ്പറും തീയതിയും എന്നിവ അപേക്ഷയിൽ ഉണ്ടായിരിക്കണം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അഭിഭാഷക വൃത്തിയിൽ 7 പൂർത്തിയാക്കിയെന്ന് തെളിയിക്കുന്നതിനായി ബന്ധപ്പെട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ അസൽ സാക്ഷ്യപത്രം എന്നിവയും അപേക്ഷയോടൊപ്പമുണ്ടായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 18 വൈകുന്നേരം 4 മലപ്പുറം ജില്ലാ കലക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാലിലോ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0483273429922. ആവർത്തിക്കാം: 0483273429922. കോടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള അംഗനവാടികളിലെ ഹെൽപ്പർ തസ്തികയിലെ ഒഴുകളിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സേവനസന്നദ്ധരായിട്ടുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ പ്രസ്തുത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അംഗനവാടി ഹെൽപ്പർ തസ്തികയ്ക്ക് 10 പാസ്സാകാത്തവരായിരിക്കണം. പ്രായപരിധി 18-46 മധ്യേ. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, സ്ഥിരതാമസം സാക്ഷ്യപ്പെടുത്തിയത്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 31 വൈകിട്ട് 5 ലഭ്യമാക്കണം. വിലാസം: ശിശുവികസന പദ്ധതി ഓഫീസർ, മലപ്പുറം റൂറൽ പൊന്മള പഞ്ചായത്ത് ഓഫീസിന് സമീപം, ചാപ്പനങ്ങാടി. തൊഴിൽ വാർത്തകൾ സമാപിച്ചു.
0: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത്, തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 24:48. 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും UK വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
4: 2030 ഇന്ത്യയും യു കെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക

0: വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%-ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനിയുണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ UKയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. UKയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 മില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
2: പശ്ചിമേഷ്യ മേ ജോ ഭീ ഗതിവിധിയാ ചൽ റഹി ഹൈ ഉസ് പർ ഹം ലഗാതാർ നസർ രഖേ ഹുവേ ഹൈ. ഹമാരാ മാൻനാ ഹൈ കി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് കേ റാസ്തേ സുരക്ഷിത് ഓർ ആസാദ് നൗ പരിവഹൻ ഓർ വ്യാപാർ കേ പക്ഷ് ജിസ്കാ ഹം ഹമേഷാ സേ ബാത് കർതേ രഹേ ഹൈ ഇസ്സേ യേ സുനിശ്ചിത് കിയാ ജാ സക്താ ഊർജാ കാ സുരക്ഷ പൂരേ ദുനിയാ മേ സിർഫ് ഭാരത് മേ നഹീ പൂരേ ദുനിയാ മേ ഉസ് പേ ആധാരിത് ഹൈ.
1: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ 8th ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ 8th ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ VLOമാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 മാസം നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. 2nd നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി.

0: കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിന് വേണ്ടിയുമല്ല, അത് ചരിത്രം എഴുതാൻ വേണ്ടിയാണ്.
1: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വിക്കറ്റ് വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 2ാം മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാന തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. രാവിലെക്കോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച 2 ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ 7 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത് രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇളവ്. 12ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 30 സെക്കൻഡും. മഞ്ചേരി എഫ് എം ശുഭദിനം തുടരുകയാണ്. ഇനി ഇന്നത്തെ ഗാനം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം, പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: മികച്ച ലേസർ ചികിത്സ ഇനി MES മെഡിക്കൽ കോളേജ്.
2: വെരിക്കോസ് വെയിൻ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഹെയർ റിമൂവൽ എന്നിവയ്ക്ക് മികച്ച ലേസർ ചികിത്സ.
1: മികച്ച ചികിത്സ ഇനി കുറഞ്ഞ ചിലവിൽ
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493298300.
2: മൊബൈൽ 9953008062.
3: ഇന്നത്തെ ഗാനം.
4: ഇന്ന് ജൂലൈ 15, പ്രതാപ് പോത്തൻ ഓർമ്മദിനം. നടൻ, സംവിധായകൻ, രചയിതാവ്, നിർമ്മാതാവ് തുടങ്ങി ചലച്ചിത്ര മേഖലയുടെ സകല തലങ്ങളിലും അടയാളപ്പെടുത്തിയ പേരാണ് പ്രതാപ് പോത്തൻ. മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഋതുഭേദം, ഡെയ്സി, ഒരു യാത്രാമൊഴി എന്നീ മലയാള ചിത്രങ്ങളിലും തെലുങ്ക്, തമിഴ് എന്നീ ഭാഷാ ചിത്രങ്ങളിലും സംവിധാനം നിർവഹിച്ചു. നന്ദി വീണ്ടും വരിക, നവംബറിന്റെ നഷ്ടം, അമേരിക്ക അമേരിക്ക, അയാളും ഞാനും തമ്മിൽ, ബാംഗ്ലൂർ ഡെയ്സ്, ഇടുക്കി ഗോൾഡ്, അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ തന്റെ അഭിനയ ജീവിതം സാർത്ഥകമാക്കി. മികച്ച നടൻ, സംവിധായകൻ എന്നിവയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡ്, പ്രത്യേക ജൂറി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2022 ജൂലൈ 15 അദ്ദേഹം അന്തരിച്ചു. ഇന്ന് പ്രതാപ് പോത്തൻ അഭിനയിച്ച ഇടുക്കി ഗോൾഡ് എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾക്കാം. ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിന്ധു നെച്ചിക്കാടൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: പ്രിയരെ, ഇനി ആയുരാരോഗ്യം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ്

0: ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: മലദ്വാര രക്തസ്രാവത്തിനുള്ള കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
3: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ബ്ലീഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൻകുടലിലുണ്ടാകുന്ന അർബുദം. വൻകുടലിൽ പ്രത്യേകിച്ച് ഇടതുഭാഗത്തുള്ള വൻകുടലിനെയും അതുപോലെ നമ്മുടെ മലാശയത്തിലെയും ക്യാൻസർ മലദ്വാര രക്തസ്രാവത്തിന് കാരണമാകാറുണ്ട്. രക്തസ്രാവത്തോടൊപ്പം പലപ്പോഴും മലബന്ധമോ വയറിളക്കമോ മാറി മാറി ഉണ്ടാകുന്ന അവസ്ഥ, അതോടൊപ്പം ബ്ലീഡിങ്ങും കാണുന്നൊരവസ്ഥ, വിശപ്പില്ലായ്മ, നമ്മുടെ ശരീരഭാരം ശക്തമായിട്ട് കുറയുന്ന അവസ്ഥ, ശക്തമായിട്ടുള്ള ക്ഷീണം കാണുന്നതൊക്കെ പലപ്പോഴും അർബുദ സൂചകങ്ങളായിട്ട് ഗണിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ അതിനെ തിരിച്ചറിയുക, കൊളോണോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ചികിത്സയും രോഗനിർണയവും നടത്തുക എന്നുള്ളതാണ് രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് മറ്റൊരു ബ്ലീഡിങ്ങിനുണ്ടാകുന്ന മറ്റൊരു കാരണമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥ. അത് വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലായി അൾസർ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത്. മലദ്വാരത്തിലൂടെ രക്തസ്രാവം, അതുപോലെ വയറിളക്കം, ശക്തമായിട്ടുള്ള വയർവേദന തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് പറയാറുള്ളത്. അതുപോലെ രക്തസ്രാവത്തോടൊപ്പം മലത്തിലൂടെ ഉണ്ടാകുന്ന കൊഴുത്ത സ്രവങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. മലം പോയതിനു ശേഷവും മുഴുവനായും പോയില്ല എന്നൊരു തോന്നൽ പല രോഗികളും പറയാറുണ്ട്. വീണ്ടും വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ പോയത് കൃത്യമായി ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ പല രോഗികളും പങ്കുവെക്കാറുണ്ട്. അതുപോലെ മലവുമായി കലർന്നതോ അല്ലാതെ രക്തസ്രാവം മാത്രമായോ അനുഭവപ്പെടാം. അതുപോലെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിന് ശേഷമൊക്കെ വയറിളക്കം ഉണ്ടാവുക, ഭക്ഷണം കഴിച്ചുടനെ ബ്ലീഡിങ്ങോടുകൂടി മലം പോകുന്ന അവസ്ഥ, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പനി, ശരീരഭാഗം കുറയുന്നതൊക്കെ ഇതിൻ്റെ അനുബന്ധ ലക്ഷണങ്ങളായിട്ട് നമുക്ക് വിവക്ഷിക്കാവുന്നതാണ്. പിന്നീട് സാധാരണ പല രോഗികളിലുള്ളൊരു രോഗാവസ്ഥയാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറഞ്ഞ അസുഖങ്ങളുടെ ഒരു ഗണത്തിൽപ്പെട്ട ഒരു അസുഖമാണ് ക്രോൺസ് ഡിസീസ്. നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ക്രോൺസ് ഡിസീസിനെ ബാധിക്കാം. കുടലിൻ്റെ ഭിത്തിക്ക് തടിപ്പുണ്ടാവുകയും വ്രണങ്ങൾ ഉണ്ടാവുകയും ചെറിയ ഫിസ്റ്റുല പോലെ അല്ലെങ്കിൽ മലദ്വാരത്തിൽ വിള്ളൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതുവഴി ഉണ്ടാകാം. പിന്നീട് രോഗം വൻകുടലിനെ ബാധിക്കുന്നതിനെ തുടർന്ന് വയറുവേദന, വയറ്റിളക്കം, പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക തുടങ്ങിയ മലദ്വാര രക്തസ്രാവം വരെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കാണാറുണ്ട്. പിന്നീട് ഇസ്കീമിക് കൊളൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ, വൻകുടലിലേക്കുള്ള രക്തസ്രാവം തടസ്സപ്പെടുന്ന അവസ്ഥ, വയറിൻ്റെ ഇടതുഭാഗത്തായി സാധാരണ പെട്ടെന്നുണ്ടാകുന്ന വയറുവേദനയോടൊപ്പം ശക്തമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുകയും 50 കഴിഞ്ഞവരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി കാണപ്പെടാറുള്ളത്. രക്തധമനി രോഗങ്ങൾ ഉള്ളവരിലും അതുപോലെ രക്തം കട്ടപിടിക്കാൻ സാധ്യത കൂടുതലുള്ളവരിലുമാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്രോൺസ് ഡിസീസ്, അതുപോലെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, വൺകുടലിലെ അർബുദം, മലദ്വാരത്തിലെ അൾസർ, ഡൈവർട്ടിക്കുലാർ ബ്ലീഡിങ്, ഫിഷർ, പോളിപ്പുകൾ, പൈൽസ് തുടങ്ങിയ വിവിധ രോഗാവസ്ഥയിൽ സാധാരണ ഇത്തരം ബ്ലീഡിങ്ങുകൾ കാണാറുണ്ട്. അപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ കാരണം വെറും പൈൽസാണെന്ന് ധരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചികിത്സ മുന്നോട്ട് പോകരുത്. കൃത്യമായിട്ടുള്ളൊരു രോഗനിർണയം നടത്തുകയും കൃത്യമായിട്ടുള്ളൊരു ചികിത്സയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭക്ഷണ നിയന്ത്രണങ്ങളും കൃത്യമായിട്ടുള്ള ജീവിതശൈലി ക്രമീകരണങ്ങളും വരുത്തുക എന്നുള്ളതും ഇത്തരം രോഗങ്ങളിലൊക്കെ വളരെ പ്രധാനമർഹിക്കുന്ന കാരണങ്ങളാണ്.
2: മലദ്വാര രക്തസ്രാവത്തിനുള്ള കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലം.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
0: ഫോൺ 9946680000.
1: ഐക്യോ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20.
1: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യോ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
1: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
1: പൊരുളും. പ്രായോജകർ:
5: പെരിഫറൽ വാസ്കുലാർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറേ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
0: ഫോൺ 7025131199.
1: കാവ്യധാര,
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.

0: കാവ്യധാരയിൽ കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം ചൊല്ലിയത് കെ ഗിരിജ വർമ്മ.
1: കാവ്യധാര
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
3: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന ഒ പി.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
6: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം സമർപ്പിക്കുന്നു
7: ജീവിത പാഠം.
8: പ്രായോജികർ
9: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
10: ഒറ്റപ്പാലം കണ്ണാശുപത്രി തോട്ടക്കര ഒറ്റപ്പാലം.
11: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ നൂതന സാങ്കേതിക വിദ്യയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. വിദഗ്ധരായ

0: ഡോക്ടർമാർ, അർപ്പണബോധമുള്ള ജീവനക്കാർ, കാരുണ്യ ആൻഡ് പ്രൈവറ്റ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനങ്ങൾ, 3000 സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിയ ചാരിതാർത്ഥ്യം, ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര.
1: ജീവിത പാഠം.
2: വിമർശനങ്ങളും തിരുത്തലുകളുമില്ലെങ്കിൽ ഒരാൾക്ക് അടുത്ത തലത്തിലേക്ക് വളരുവാനാകുമോ? അഭിനന്ദനങ്ങൾക്ക് ഒരാളുടെ പ്രകടനത്തിൽ എന്ത് പങ്കാണുള്ളത്? വിമർശനങ്ങളും അഭിനന്ദനങ്ങളും ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കാം? ഒരു സർവകലാശാലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. സാഹിത്യ വിമർശക കൂട്ടായ്മ എന്നായിരുന്നു അതിൻ്റെ പേര്. ക്ലബ് അംഗങ്ങൾ എല്ലാവരും ആഴ്ചയിലൊരിക്കൽ ഒത്തുകൂടും. കഥകളും കവിതകളുമൊക്കെ അവതരിപ്പിക്കും. എല്ലാവരും അത് കേൾക്കും. ആ സൃഷ്ടിയുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ വിലയിരുത്തും. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ അവർ പരസ്പരം മത്സരിക്കും. ഏറ്റവും മികച്ച രീതിയിൽ എഴുതിയ സൃഷ്ടിക്ക് പോലും ചുരുങ്ങിയത് ഒരു 10 കുറ്റങ്ങളെങ്കിലും അവർ കണ്ടുപിടിക്കും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതേ സർവകലാശാലയിലെ കുറച്ച് വിദ്യാർത്ഥികൾ മറ്റൊരു കൂട്ടായ്മ രൂപീകരിച്ചു. സാഹിത്യാസ്വാദന കൂട്ടായ്മ എന്നായിരുന്നു ആ ക്ലബിൻ്റെ പേര്. ക്ലബ് അംഗങ്ങൾ എല്ലാ ആഴ്ചയും സംഗമിക്കും. അംഗങ്ങൾ തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിക്കും. മറ്റുള്ളവർ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അഭിപ്രായങ്ങൾ പങ്കിടും. എന്തൊക്കെ മേന്മകളാണ് ആ കൃതിക്കുള്ളത്? കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യും. ഒപ്പം ഏതൊക്കെ മേഖലകളിൽ മെച്ചപ്പെടുത്തൽ ആവശ്യമുണ്ട് എന്ന് നിർദ്ദേശിക്കും. തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. 10 ശേഷം ഇതേ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി ഈ 2 ക്ലബുകളിലെ അംഗങ്ങളുടെയും സാഹിത്യ സംഭാവനകളെ ഗവേഷണ വിധേയമാക്കി. ആദ്യത്തെ സാഹിത്യ വിമർശക കൂട്ടായ്മയിലെ അംഗങ്ങൾ ആരും തന്നെ സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിരുന്നില്ല. എന്നാൽ അതേസമയം സാഹിത്യ ആസ്വാദന കൂട്ടായ്മയിലെ അംഗങ്ങളോ പലവിധ സൃഷ്ടികളിലൂടെയും പുരസ്കാരങ്ങളിലൂടെയുമൊക്കെ സാഹിത്യരംഗത്ത് അവരുടെ കയ്യൊപ്പ് ചാർത്തിയിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം? നിങ്ങൾ എന്ത് കരുതുന്നു? വിമർശനങ്ങൾ മാത്രമാണ് ഒരാൾക്ക് വളരാൻ വേണ്ടത് എന്നായിരുന്നു ആദ്യ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ധാരണ. എന്നാൽ മനസ്സറിഞ്ഞുള്ള നല്ല വാക്കുകൾ, അഭിനന്ദനങ്ങൾ, അംഗീകാരം, ഒപ്പം സ്നേഹപൂർണമായ തിരുത്തലുകളും വിമർശനങ്ങളും, ഇതൊക്കെയാണ് വളർച്ചയ്ക്കുള്ള ഇന്ധനം എന്ന് രണ്ടാമത്തെ കൂട്ടായ്മയിലെ അംഗങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ രീതി പ്രധാനം. ആളെ അപമാനിതനാക്കാതെ അവരിലെ മേന്മകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പങ്കുവയ്ക്കാം. നിങ്ങൾ ഒരു അധ്യാപകനോ കുട്ടിയോ രക്ഷിതാവോ നേതാവോ ആരുമാകട്ടെ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾക്കും വളർച്ച ആഗ്രഹിച്ചുകൊണ്ടുള്ള തിരുത്തലുകൾക്കും വലിയ ഫലങ്ങൾ സൃഷ്ടിക്കാനാകും എന്നുറപ്പ്. തത്വചിന്തകൻ വോൾട്ടേയറുടെ വാക്കുകൾ ശ്രദ്ധേയം. അഭിനന്ദനത്തിന് അത്ഭുതകരമായ ഒരു ശക്തിയുണ്ട്. മറ്റൊരാളുടെ നേട്ടങ്ങൾ നമ്മുടേതുകൂടിയാണ് എന്ന വികാരം അത് സൃഷ്ടിക്കുന്നു.

0: ജീവിത പാഠം.
1: രചന മുനീർ അമയൂർ, ആഖ്യാനം ശാലിനി എസ്.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം.
3: ജീവിത പാഠം
2: സമാപിക്കുന്നു. പ്രായോജികർ:
4: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രി ഇല്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര ഒറ്റപ്പാലം.
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7 മണിക്ക്.

0: പൂർണ്ണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
4: പ്രായോജകർ
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
5: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
6: ആകെ പേടിയാവുന്നു ഡോക്ടർ.
5: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്. പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: കേരളത്തിലെ വിവിധ വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗമാണ് അടിയാർ, കുറിച്യർ, കുറുമർ, പണിയർ എന്നിവർ. ഈ ഓരോ ആദിവാസി വിഭാഗത്തിന്റെയും ഭാഷയും സംസ്കാരവും ആചാരങ്ങളും മിക്കവാറും വ്യത്യസ്തമാണ്. ഓരോ ആദിവാസി വിഭാഗത്തിനും അവരുടേതായ കലാരൂപങ്ങളുണ്ട്. ഇതിൽ അടിയാർ എന്ന ആദിവാസി വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാന കലാരൂപമായ ഗദ്ദികപ്പാട്ട് ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് PK കാളനും സംഘവും.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൌകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 8 മണി.
3: FM പ്രധാന വാർത്തകൾ.
2: ഇറാന്റെ എല്ലാ തുറമുഖങ്ങൾക്കും നാവിക ഉപരോധം ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ കോഡെക്സ് അലിമെന്റാരിയസ് കമ്മീഷന്റെ 49-ാം സമ്മേളനത്തിൽ ഇന്ത്യയ്ക്ക് സുപ്രധാന നേട്ടം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വികസിപ്പിച്ച 7 കോഡെക്സ് മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും കമ്മീഷൻ അംഗീകരിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിച്ച പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സംഘടിപ്പിച്ച ദ്വിദിന വെർച്വൽ ശില്പ

0: ശില്പശാല സമാപിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയുടെ കീഴിലായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാറും അംഗങ്ങളും കാസർകോട് ജില്ലയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ചു. വിദ്യാർത്ഥികളുമായി സംസാരിച്ച കമ്മീഷൻ സ്കൂളുകളുടെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിച്ചു. ദേശീയപാതയിൽ കണ്ണൂർ മേലേ ചൊവ്വയിൽ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്നും നാളെയും രാത്രി 9 മുതൽ രാവിലെ 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു. ചലച്ചിത്ര നിർമ്മാതാവായിരുന്ന കെ രവീന്ദ്രനാഥൻ നായരുടെ സ്മരണാർത്ഥം കൊല്ലം ഫൈനാർട്സ് സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രഥമ അച്ചാണി രവി ചലച്ചിത്ര പുരസ്കാരം സംവിധായകൻ സത്യൻ അന്തിക്കാടിന്. ഈ മാസം 25 മന്ത്രി പി സി വിഷ്ണുനാഥ് പുരസ്കാരം സമ്മാനിക്കും. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അനധികൃത വിദേശ മദ്യവുമായി കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ഷമീറിനെ പോലീസ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബീച്ചിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായത്. ഫിഫ ലോകകപ്പ് 2 സെമിഫൈനലിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: തിരൂർ സ്റ്റേഷന് ട്രെയിൻ നമ്പർ 22610, കോയമ്പത്തൂർ മാംഗ്ലൂർ സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 4 വൈകി 8:37, 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: എന്റെ ഗാനം തുടരുന്നു.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
11: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഇന്നത്തെ ഗാനം
11: എന്നും രാവിലെ 7:35.
10: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
12: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
10: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
12: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
13: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
13: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
10: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ

0: നൽകുന്നു. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. ഫോൺ 9495777174. കരിയർ ടിപ്സ്. വസ്ത്രനിർമ്മാണ മേഖലയിലെ കോഴ്സുകളെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എം വി സക്കറിയ.
1: ഭൂലോകത്തെ സാമൂഹ്യ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞാലും മനുഷ്യന് എന്നും ആവശ്യമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു വസ്തുവാണല്ലോ വസ്ത്രം. അതിനാൽ തന്നെ ആ മേഖലയിൽ കരിയർ തിരഞ്ഞെടുക്കാൻ ആശങ്കപ്പെടേണ്ടതില്ല. ടെക്സ്റ്റൈൽ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിനു കീഴിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് മാനേജ്മെന്റ്. ഇവിടെ പ്രോഗ്രാമുകൾ നടത്തുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ അഫിലിയേഷനോടെയാണ്. കോയമ്പത്തൂരിലാണ് സ്ഥാപനം. ബി എസ് സി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ, ബി എസ് സി ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, ബി എസ് സി ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡിസൈൻ, ബി ബി എ ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ് എന്നിവയാണ് ബിരുദ പ്രോഗ്രാമുകൾ. ദക്ഷിണേന്ത്യയിലെയും മുംബൈ, ലുധിയാന തുടങ്ങിയ സ്ഥലങ്ങളിലെയും പ്രമുഖ ടെക്സ്റ്റൈൽ കമ്പനികൾ ഇവിടെ റിക്രൂട്ട്മെന്റിനായി എത്തുന്നു. മികച്ച ക്യാമ്പസ് പ്ലേസ്മെന്റിന് വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടുന്നു. ബി എസ് സി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ, ബി എസ് സി ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എന്നിവയ്ക്ക് ചേരാൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടെ പ്ലസ് ടു വേണം. ഏതെങ്കിലും വിഷയത്തിലെ പ്ലസ് ടുക്കാർക്ക് അപേക്ഷിക്കാവുന്ന പ്രോഗ്രാമാണ് ബി ബി എ ടെക്സ്റ്റൈൽ ബിസിനസ് അനലിറ്റിക്സ്. കൂടാതെ ബി എസ് സി ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ ഡിസൈൻ പ്രോഗ്രാമിനും ഇവർക്ക് അപേക്ഷിക്കാം. 50% മാർക്ക് വേണം. എൻട്രൻസിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർവകലാശാലകളിലേക്കും മറ്റുമുള്ള പൊതുപ്രവേശന പരീക്ഷയായ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് സി യു ഇ ടി യു ജി ആണ് ഇതിൽ ഒരു പരീക്ഷ. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് സ്വന്തമായി മറ്റൊരു എൻട്രൻസ് പരീക്ഷയും നടത്തുന്നു. എസ് വി പി ഇ ടി എന്നാണ് ഈ പരീക്ഷയുടെ പേര്. എൻട്രൻസിന് പുറമെ പ്ലസ് ടു മാർക്ക് കൂടി പരിഗണിക്കും. സി യു ഇ ടി പരീക്ഷയിൽ നടത്തുന്ന ജനറൽ പേപ്പറുകളുടെ വിശദ സിലബസ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ പ്ലസ് ടു പഠനകാലത്ത് തന്നെ ആരംഭിക്കുക. ഇത് പരിശീലിക്കുന്നത് എസ് വി പി ഇ ടി നടത്തുന്ന പരീക്ഷയ്ക്ക് കൂടി പ്രയോജനം ചെയ്യും. രണ്ട് പരീക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് മതിയെങ്കിലും രണ്ടും എഴുതുന്നത് തന്നെയാവും ഗുണകരം. മെച്ചപ്പെട്ട സ്കോർ ലഭിക്കുന്ന പരീക്ഷ പ്രയോജനപ്പെടുത്താം. ഏത് പ്രോഗ്രാമിന് പ്രവേശനം നേടുന്ന ഘട്ടത്തിലും അവയിൽ പഠിക്കാനുണ്ടാകുന്ന വിഷയങ്ങൾ തനിക്ക് താല്പര്യമുള്ളതാണോ എന്നുകൂടി മനസ്സിലാക്കുന്നത് ഗുണപ്രദമാണ്. ടെക്സ്റ്റൈൽ ടെക്നോളജിയിലും ക്ലോത്തിംഗ് ടെക്നോളജിയിലും അറിവ് നേടുന്നതിനൊപ്പം മാനേജ്മെന്റ് രംഗത്തെക്കുറിച്ച് കൂടി പഠിക്കാനുണ്ടാകും. സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം, ഇന്റേൺഷിപ്പ്, ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ, ബിസിനസ് സെഷനുകൾ തുടങ്ങിയവയും പ്രോഗ്രാമിന്റെ ഭാഗമാണ്. ഫാഷൻ ആർട്സും ഡിസൈനും പരിശീലിക്കും. വസ്ത്രനിർമ്മാണ മേഖലയിൽ ഉപയോഗിക്കുന്ന മെഷീനറികളെക്കുറിച്ചും പഠിക്കാനുണ്ടാകും. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് മാനേജ്മെന്റിൽ തികച്ചും വ്യത്യസ്തമായ രണ്ട് ഷോർട്ട് ടേം പ്രോഗ്രാമുകളും ലഭ്യമാണ്. ഇതിലൊന്നാണ് മെഡിക്കൽ ടെക്സ്റ്റൈൽസ് മാനേജ്മെന്റ്. വിപണിയിൽ മെഡിക്കൽ ടെക്സ്റ്റൈൽസിന്റെ പ്രാധാന്യം പരിഗണിച്ചാണ് തികച്ചും വ്യത്യസ്തമായ ഈ കോഴ്സ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പ്രോഡക്റ്റ് ഇന്നവേഷൻ, മാർക്കറ്റിംഗ്, ക്വാളിറ്റി ടെസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ പ്രോഗ്രാമിന്റെ ഭാഗമാണ്. നോൺ വവൺ ടെക്സ്റ്റൈൽ മാനേജ്മെന്റ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആപ്ലിക്കേഷൻ ഇൻ ദി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നിവയാണ് മറ്റു രണ്ട് ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ. ഇവയ്ക്കും ബിരുദമാണ് യോഗ്യത.
0: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എം വി സക്കറിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
2: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
0: ഫോൺ 9495777174.
2: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.

0: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
0: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
3: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
1: കുട്ടികൾ കളിക്കട്ടെ.
0: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
1: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
4: സൈബർ ജാലകം. ഇൻഫ്ലിപ്നെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണത്?
5: മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിൽ 1991 മുതൽ പ്രവർത്തിക്കുന്ന സംരംഭമാണ് ഇൻഫ്ലിപ്നെറ്റ്. സർവകലാശാല ഗ്രന്ഥാലയങ്ങളും വിജ്ഞാന ശേഖരങ്ങളും ഡിജിറ്റലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ എന്നാണ് ഇൻഫ്ലിപ്നെറ്റിന്റെ പൂർണ്ണരൂപം. ദേശീയ തലത്തിൽ വിവിധ സർവകലാശാലകളെയും ഗവേഷണ സംരംഭങ്ങളെയും ഈ പദ്ധതി ബന്ധിപ്പിക്കുന്നു. inflipnet.ac.in എന്ന വിലാസത്തിൽ ഇതിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. വിലാസം ഒരിക്കൽ കൂടി പറയാം. inflibnet.ac.in. inflipnet.ac.in. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷണ പ്രബന്ധങ്ങളുടെ ഡിജിറ്റൽ ശേഖരം ശോധ് ഗംഗ എന്ന പേരിൽ ഇൻഫ്ലിപ്നെറ്റിൽ ലഭ്യമാണ്. shodhganga.inflipnet.ac.in എന്ന വിലാസത്തിൽ ഈ പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. വിലാസം ആവർത്തിക്കാം. shodhganga.inflipnet.ac.in. SHODHGANGA എന്നാണ് ശോധ് ഗംഗയുടെ സ്പെല്ലിംഗ്.
4: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: അൽ റൈഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
3: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: പ്രിയരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15:30. ഇനി അടുക്കളയിൽ പുതിയൊരു രസക്കൂട്ട് പരീക്ഷിക്കാൻ ഇതാ രസമുകുളം.
11: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ
12: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555-8852-664.
11: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
12: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
11: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
12: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
11: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7555-8852-664.
4: രസമുകുളം.

പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ്, കോവയ്ക്ക അച്ചാർ. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ആദ്യം പറയാം. അധികം ഉപ്പാവാത്ത കോവയ്ക്ക 1/2 കിലോ എടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്, വറുക്കാൻ എണ്ണ, 2 വലിയ സ്പൂൺ മുളക് പൊടി, ഉലുവപ്പൊടി, കായപ്പൊടി എന്നിവ 1 ചെറിയ സ്പൂൺ വീതം, 1/2 കപ്പ് വിനാഗിരി, തിളപ്പിച്ചാറിയ വെള്ളം 1/2 കപ്പ്, 1 ചെറിയ സ്പൂൺ പഞ്ചസാര. ഇനി പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. കോവയ്ക്ക കഴുകി വൃത്തിയാക്കി തുടച്ചുണക്കി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കണം. ഇതിൽ പാകത്തിന് ഉപ്പും പുരട്ടി ചൂടായ എണ്ണയിൽ വറുത്തുകോരി എണ്ണ വാരാനായിട്ട് മാറ്റിവെക്കുക. ഇനി അതേ എണ്ണയിൽ തന്നെ മുളക് പൊടി, കായപ്പൊടി

0: ഇനി അതേ എണ്ണയിൽ തന്നെ മുളകുപൊടി, കായപ്പൊടി, ഉലുവപ്പൊടി എന്നിവ ചേർത്ത് ചെറുതീയിൽ മൂപ്പിച്ച ശേഷം വിനാഗിരിയും വെള്ളവും പഞ്ചസാരയും ചേർത്തിളക്കാം. ഇതിലേക്ക് കോവയ്ക്ക വറുത്തതും ചേർത്തിളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കണം. തിളച്ചു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നും വാങ്ങി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. കോവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. കോവയ്ക്ക കഴുകി വൃത്തിയാക്കി തുടച്ചുണക്കി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞുവെക്കണം. ഇതിൽ പാകത്തിന് ഉപ്പും പുരട്ടി ചൂടായ എണ്ണയിൽ വറുത്തുകോരി എണ്ണ വാരാനായിട്ട് മാറ്റിവെക്കുക. ഇനി അതേ എണ്ണയിൽ തന്നെ മുളകുപൊടി, കായപ്പൊടി, ഉലുവപ്പൊടി എന്നിവ ചേർത്ത് ചെറുതീയിൽ മൂപ്പിച്ച ശേഷം വിനാഗിരിയും വെള്ളവും പഞ്ചസാരയും ചേർത്തിളക്കാം. ഇതിലേക്ക് കോവയ്ക്ക വറുത്തതും ചേർത്തിളക്കി പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കണം. തിളച്ചു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നും വാങ്ങി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
3: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ.
4: പ്രണയം എന്നത് മൗനത്തെ പോലും മനസ്സിലാക്കുന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേരലാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചില സമയത്ത് ഒന്നും നമ്മളോട് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ ആ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും.
5: മഴ പാടും കുളിരായി വന്നതാരു ഇവളു.
3: എന്റെ ഗാനം ഇന്ന് രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി.

0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
5: രംഗഗീതം.
4: പ്രായോജകർ.
6: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെയേൽപ്പിക്കുന്ന പകൽ വീട്.
4: 9847341588. ഞാനിനി ജോലിക്ക് പോണില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞ് 3 ആയുള്ളൂ, അവൻ വലുതാവട്ടെ.
6: മോനെ നമുക്ക് വാത്സല്യം ഡേ കെയറിലാണ്. അവിടെ ആവുമ്പോ 4 വരെയുള്ള കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെ പോലെ അവർ നോക്കും. നിന്റെ ബ്രേക്ക് ടൈമിൽ പോയി അവന് പാലും കൊടുക്കാം. തന്നെയല്ല, ഇനി നമ്മുടെ മോള് സ്കൂളിൽ വിട്ടു വന്നാ അവിടെ നിർത്താലോ, ആഫ്റ്റർ സ്കൂൾ കെയർ ഉണ്ട്.
4: വാത്സല്യം ഡേ കെയർ, കൊട്ടക്കൽ. ഫോൺ 9847341588.
7: കറുത്ത പെണ്ണ് എന്ന നാടകത്തിനു വേണ്ടി അമ്പലപ്പുഴ മീനാക്ഷി ആലപിച്ച ഗാനം. രചന ഒ.ജി. പുതിയറ. സംഗീതം K. രാഘവൻ.

0: കറുത്ത പെണ്ണ് എന്ന നാടകത്തിൽ അമ്പലപ്പുഴ മീനാക്ഷി ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന ഒ ജി പുതിയറ, സംഗീതം കെ രാഘവൻ.
1: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
2: രംഗഗീതം സമാപിക്കുന്നു.
1: പ്രായോജകർ:
3: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
1: 9847341588.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഓർക്കുന്നില്ലേ? ഉത്തരം കിട്ടിയോ? ഇതാ ഉത്തരം അറിയാനുള്ള സമയമായിട്ടുണ്ട്.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
9: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ആധുനിക രീതിയിൽ കണ്ണു പരിശോധനയും ചികിത്സയും.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി,
1: കൂടാതെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ലഭ്യമാണ്.
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
9: ശ്രീകാന്ത് നേത്രാലയ.
8: പ്രിയപ്പെട്ടവരെ, ചോദ്യം ഓർക്കുന്നില്ലേ? ഒരിക്കൽ കൂടി ചോദിക്കാം. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇതായിരുന്നു ആ ചോദ്യം. ഉത്തരം: സർദാർ വല്ലഭായ് പട്ടേൽ. അതെ, മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നാണ് മൗലികാവകാശങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നാണ് മൗലികാവകാശങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്.
9: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
7: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
10: ശനിയും ഞായറും രാവിലെ 7:50.
6: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
8: അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാ സമയം 8:00 കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുണ്ട്. FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ശുഭദിന പുലരിയിൽ നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നത് ഞാൻ മോസ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 8:27:52.
1: എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരനാണ്. പ്രണയവും മഴയും ഒരുപോലെ പെയ്യുന്ന അവരുടെ ഇഷ്ടഗാനങ്ങളിലേക്ക്.
2: നമസ്കാരം. ഇന്നത്തെ എന്റെ ഗാനത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ശ്രീലക്ഷ്മി ഗംഗാധരൻ, അങ്ങാടിപ്പുറം, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. ഇപ്പോൾ നല്ല മഴക്കാലമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൊട എടുത്തിട്ടില്ലേ എന്നുള്ളൊരു ഉറപ്പുവരുത്തൽ എല്ലാവരും നടത്തുന്ന സമയം. കോളേജിലേക്കോ ജോലിസ്ഥലത്തേക്കോ ഉള്ള യാത്രക്കിടയിൽ പെട്ടെന്ന് മഴ പെയ്യും. വൈകുന്നേരം വീട്ടിലെത്തിയാൽ മഴയൊക്കെ കണ്ടുകൊണ്ട് റേഡിയോയും കേട്ട് നല്ലൊരു ചൂട് ചായ, പരിപ്പുവടയോ പഴംപൊരിയോ ഉണ്ടെങ്കിൽ ഉഷാറായി ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന നിമിഷങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ശരിക്കും മഴക്കാലത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. എനിക്ക് മഴ നല്ല ഇഷ്ടമാണ്. മഴ പെയ്യുമ്പോൾ മനസ്സ് പലപ്പോഴും ഒന്ന് ശാന്തമാകും. ചിലപ്പോൾ പഴയ ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ തോന്നും. പക്ഷേ എല്ലാവർക്കും മഴ ഒരേപോലെയല്ല. ചിലർക്ക് മഴ സന്തോഷമാണ്, ചിലർക്ക് ഓർമ്മയാണ്, മറ്റു ചിലർക്ക് വേദനയാണ്, നഷ്ടമാണ്. പക്ഷേ പ്രണയിക്കുന്നവർക്ക് മഴ എന്നും മധുരമുള്ള ഓർമ്മയാണ്. മഴ പെയ്യുമ്പോൾ മനസ്സ് ആ ഒരാളിലേക്ക് ഓടി ചെല്ലും. ആ മുഖം, ആ ഒരു പുഞ്ചിരി, ആ ഒരു വഴിയാത്ര, പറയാതെ പോയ ചില വാക്കുകൾ എല്ലാം മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നിറയും. മലയാള സിനിമകളിൽ മഴയും പ്രണയവും കൈകോർക്കുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട്. മഴയെ പശ്ചാത്തലമാക്കി പ്രണയം പറഞ്ഞ ഗാനങ്ങൾ, നഷ്ടപ്രണയം കുറിച്ച ഗാനങ്ങൾ, അങ്ങനെയുള്ള ചില മനോഹര ഗാനങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ എന്റെ ഗാനം. ചില പ്രണയങ്ങൾ മഴ പോലെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് അവ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. വന്നു കഴിഞ്ഞ മനസ്സ് മുഴുവൻ നനയ്ക്കും. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ, ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന വരികൾ പോലെ, നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ചില സ്നേഹങ്ങൾക്കും ചില ഓർമ്മകൾക്കും ഒരു മഴ മതിയാകും വീണ്ടും മനസ്സിൽ ജീവിക്കാൻ. ജനലരികിലിരുന്ന് മഴ ആസ്വദിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് കടന്നു വരുന്ന മനോഹര നിമിഷങ്ങളെ, ഒരു നെടുവീർപ്പോടെ അയവിറക്കിയ നിമിഷങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു മനോഹര പ്രണയത്തിൻ്റെ നോവാണ് ഈ ഗാനം.

0: പവിഴമഴയെ നീ പെയ്യുമോ, ഈ ഒരു വരി മതി ഒരു മുഴുവൻ പ്രണയത്തിൻ്റെയും ഭാവം മനസ്സിലേക്ക് വരാൻ, ഒരു അടിപൊളി കോളേജ് കാലഘട്ടം മനസ്സിലേക്ക് വരാൻ. പ്രണയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കോളേജിൽ ഒരുപാട് മനോഹര പ്രണയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഞാനടക്കമുള്ള പലരും. അതും ഒരു രസമാണ്. നിനച്ചിരിക്കാത്ത നേരത്തുള്ള ചിലരുടെ കടന്നുവരവ് ജീവിതത്തിൽ പുത്തൻ പ്രതീക്ഷകൾ സമ്മാനിക്കും.
1: ദൂരെ ഒരു മഴവില്ല,
0: മഴ പെയ്യുന്ന വഴികൾ കൂടുതൽ മനോഹരമാകും, കാറ്റിന് കൂടുതൽ തണുപ്പ് തോന്നും, മൗനത്തിനും ഒരു സംഗീതമുണ്ടാകും. പവിഴമഴയെ നീ പെയ്യുമോ എന്ന വരികൾ പോലെ ആ ഒരാളുടെ സ്നേഹം ഒരു മഴയായി നമ്മളെ മുഴുവൻ നനയ്ക്കും.

ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ എന്ന വരി കേൾക്കുമ്പോൾ തന്നെ ഒരു നാണം നിറഞ്ഞ പ്രണയം മനസ്സിലേക്ക് വരും. മഴയും നിലാവും പ്രണയവും ഈ മൂന്ന് കാര്യങ്ങളും ചേർന്നാൽ അതൊരു കവിതയായി മാറും. പ്രണയമില്ലാത്തവരിൽ പോലും പ്രണയാനുഭവം ജനിപ്പിക്കുന്നതാണ് നല്ല നിലാവ്. നല്ല നിലാവുള്ള രാത്രിയിൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്നതേ അറിയില്ല. പ്രണയമില്ലാത്തവർക്ക് പോലും പ്രണയമുണ്ടെന്നൊരു തോന്നലാണ് ആ സമയത്തുണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു പ്രണയത്തിൻ്റെ ഭംഗിയാണ് നമ്മൾ തമ്മിൽ എന്ന സിനിമയിലെ ജൂണിലെ നിലാമഴയിൽ എന്ന ഗാനത്തിൽ വരച്ചിരുന്നത്. ജൂൺ

ഞാനും അങ്ങനെയുള്ള ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളത്, പക്ഷേ നല്ല രസമായിരിക്കും. വെട്ടം സിനിമയിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമേ നാടൻ വഴി എന്ന ഗാനത്തിലെ ഇടരാതെ ഞാനാ കയ്യിൽ കൈ ചേർക്കവേ എന്ന വരിയും പരസ്പരം പങ്കുവെക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ മനോഹാരിതയാണ് കുറിക്കുന്നത്.

ചില പ്രണയങ്ങൾ വളരെ സിമ്പിളായിരിക്കും. ഇടയ്ക്ക് മാത്രമുള്ള കണ്ടുമുട്ടലുകൾ, കളിചിരികൾ, കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ, ആ ലാളിത്യമാണ് പലപ്പോഴും അവരുടെ പ്രണയങ്ങളെ വ്യത്യസ്തമാക്കുന്നതും കൂടുതൽ മനോഹരമാക്കുന്നതും.

0: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: എന്റെ ഗാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പമുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജി.

0: ശ്രീലക്ഷ്മി ഗംഗാധരൻ.
1: പ്രണയിക്കുമ്പോൾ ചിലപ്പോൾ ലോകം മുഴുവൻ നമുക്കായി മാറിയതുപോലെ തോന്നും. നമുക്കായി പുതിയ പാട്ടുകൾ വരികയും മുൻപ് കേട്ടിരുന്ന പല പാട്ടുകൾക്കും പുതിയ അർത്ഥങ്ങളുണ്ടെന്ന് തോന്നും. കാറ്റിന് പോലും ഒരു സംഗീതമുണ്ടെന്ന് തോന്നും. ചിലപ്പോൾ പിന്നണിയിൽ ആരോ നമുക്കായി പാട്ട് പാടുന്നത് പോലെയും തോന്നും. എൻ്റെ ഒരു സുഹൃത്തൻ ഒരിക്കൽ എന്നോട് ഇതേ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അവളെ സ്നേഹിക്കുന്ന വ്യക്തിയെ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട്, അത് കേൾക്കുന്ന സമയത്ത് ആളടുത്തുള്ളതുപോലെ തോന്നുന്നു. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെ ആരോ വരികളാക്കിയതുപോലെ തോന്നും. പ്രണയം അങ്ങനെയാണ്. നമ്മൾ കാണുന്ന ഓരോ കാര്യത്തിനും ഒരു പുതിയ ഭംഗി നൽകും. മഴയ്ക്കും നിലാവിനും കാറ്റിനും പാട്ടുകൾക്കും. മഴയെ തൂമഴയെ എന്ന ഗാനം അങ്ങനെ മനസ്സിൽ വിടരുന്ന ഒരു മനോഹര പ്രണയാനുഭവമാണ്. ഇനി കേൾക്കാം പട്ടം പോലെ എന്ന സിനിമയിലെ എം ജയചന്ദ്രൻ സംഗീതം നിർവഹിച്ച് ഹരിചരൺ, മൃദുല വാര്യർ എന്നിവർ ആലപിച്ച മഴയെ

എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് പ്രണയമെന്നത്. ഒരാളെ കാണാൻ കാത്തിരിക്കുന്നത്, അവരുടെ ഒരു മെസ്സേജ് വരുമ്പോഴേക്ക് ഭയങ്കര സന്തോഷമാവുന്നത്, അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മുടേത് കൂടെ ആവുന്നത്, അതെല്ലാം പ്രണയമാണ്. ചിലപ്പോൾ ഒരു പ്രത്യേക കാരണമില്ലാതെ തന്നെ ആ ഒരാളോട് സംസാരിക്കാൻ തോന്നും. അവരെ ഓർത്തുകൊണ്ടേയിരിക്കും. അവരെ കാണുമ്പോൾ സമയം നിശ്ചലമായതുപോലെ തോന്നും. പ്രണയം അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ മനസ്സിൽ പതിയെ വളരുന്ന ഒന്നാണ്. മഴനീർ തുള്ളികൾ പനിനീർ മുത്തുകൾ എന്ന ഗാനം അങ്ങനെ മനസ്സിൽ പതിയെ നിറയുന്ന ഒരു മനോഹര പ്രണയത്തിന്റെ അനുഭവമാണ്. ഇനി നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം.

എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വേണം, എന്റെ ആത്മാവിന്റെ ഏകാന്തത മനസ്സിലാക്കുന്ന ഒരാൾ എന്ന മാധവിക്കുട്ടിയുടെ വാക്കുകൾ പ്രണയത്തിന്റെ ഏറ്റവും മനോഹരമായൊരു വശമാണ് പറയുന്നത്. പ്രണയം എന്നത് മൗനത്തെ പോലും മനസ്സിലാക്കുന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേരലാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ചില സമയത്ത് ഒന്നും നമ്മളോട് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ ആ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ പലരും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നീറുകയായിരിക്കും. പലപ്പോഴും ആ നീറ്റലിന് സാന്ത്വനമാവാൻ സാധിക്കുന്നത് അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും. അവരാണ് നമ്മുടെ ജീവിതത്തിലെ കുളിർമഴയായി തീരുന്നത്, തെന്നലായി മാറുന്നത്. മഴപാടും കുളിരായി വന്നതാരോ ഇവളോ എന്ന വരികൾ പോലെ മനോഹരമാണ് ആ ഒരു കരുതൽ. ഞാൻ പല പ്രണയങ്ങളിലും അവരെ പരസ്പരം കരുതുന്നത്, തണലായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്തിനെ അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി ആ ഒരു അമ്മയുടെ കരുതലും സ്നേഹവും സപ്പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. അങ്ങനെ മനസ്സിന്റെ ഏകാന്തതയെ പോലും സ്നേഹത്തോടെ തൊടുന്ന ഒരു മനോഹര ഗാനമാണ്

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എന്റെ ഗാനം തുടരുന്നു. പ്രിയ ഗാനങ്ങളുമായി നമ്മളോടൊപ്പം ശ്രീലക്ഷ്മി ഗംഗാധരൻ.
5: പ്രണയം എന്നത് ഇന്നിൽ മാത്രം ജീവിക്കുന്നതല്ല, നാളുകളിലേക്കുള്ള സ്വപ്നം കാണൽ കൂടിയാണ്. ഒരാളെ സ്നേഹിക്കുന്ന സമയത്ത് അവരോടൊപ്പമുള്ള ഭാവി ജീവിതം നമ്മൾ മനസ്സിൽ വരയ്ക്കാൻ തുടങ്ങും. ഒരുമിച്ച് നടക്കുന്ന വഴികള്, ഒരുമിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങള്, ഒരുമിച്ച് ജീവിക്കാനുള്ള ചെറിയ ചെറിയ സ്വപ്നങ്ങള്, അതെല്ലാം പ്രണയത്തിന്റെ ഭാഗമാണ്. മഴനില കുളിരുമായി എന്ന ഗാനത്തിൽ അങ്ങനെ ഒരു ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുണ്ട്. മഴയും നിലാവും പോലെ ജീവിതവും ഒരുമിച്ച് മനോഹരമാകട്ടെ എന്നൊരു നിശബ്ദമായ ആഗ്രഹം. കേൾക്കാം വിക്രമാദിത്യൻ എന്ന സിനിമയിലെ ആ ഗാനം.

ചില ആളുകൾ ജീവിതത്തിൽ നിന്ന് അകലുമ്പോഴും അവരുടെ ഓർമ്മകൾ ഒരിക്കലും ആയില്ല. അവരെ ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കാണുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു നിമിഷങ്ങൾ മുഴുവൻ കടന്നു വരും. ചില മുഖങ്ങൾ, ചില വാക്കുകൾ, ചില നിമിഷങ്ങൾ. പ്രണയം അങ്ങനെയാണ്. അത് അവസാനിച്ചാലും അതിൻ്റെ നിറം മനസ്സിൽ ബാക്കി നിൽക്കും. മഴ വന്നാൽ ചിലപ്പോഴൊക്കെ ആ നിറങ്ങൾ വീണ്ടും തെളിയും. മഴയുടെ നനവിൽ പഴയ സ്നേഹങ്ങളും പഴയ ഓർമ്മകളും വീണ്ടും ജീവിക്കും. അങ്ങനെ മനസ്സിൽ മഷിയായി ഉതിരുന്ന ഒരു മനോഹര പ്രണയഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്.

പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്ന ഗാനത്തിലെ ഓരോ വരിയും അവസാനിക്കുന്നത് മഴയിലാണ്. ഇവിടെ മഴയെ പ്രണയത്തിന്റെ രൂപമായി കണ്ട് വർണ്ണിക്കുകയാണ്, വിശേഷണങ്ങൾ നൽകുകയാണ്. പവിഴമഴ, വർണ്ണമഴ, മോഹമഴ, അങ്ങനെ നിരവധി അർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രണയവും അങ്ങനെ തന്നെയാണ്. അതിന് പല ഭാവഭേദങ്ങളുമുണ്ട്.

ക്ഷമ, കരുതൽ, കാത്തിരിപ്പ്, സന്തോഷം, സ്നേഹം, ഓർമ്മ. അഴകിയ രാവണൻ എന്ന സിനിമയിലെ കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നിർവഹിച്ച് കെ ജെ യേശുദാസ് ആലപിച്ച പ്രണയമണി തൂവൽപൊഴിയും പവിഴമഴ.

പ്രണയവും നിറഞ്ഞ ഗാനങ്ങളിലൂടെയുള്ള ഈ യാത്രക്കിടയിൽ ചിലപ്പോൾ നിങ്ങളും ആരെങ്കിലുമൊക്കെ ഓർത്തിട്ടുണ്ടാവും. കാലം എത്ര കഴിഞ്ഞു പോയാലും ചില ആളുകളും ചില ഓർമ്മകളും ചില പാട്ടുകളും ഒരിക്കലും മനസ്സിൽ നിന്നും മായില്ല. ഇന്നത്തെ എൻ്റെ ഗാനത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മഴക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മ

0: കളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. ഒരു കപ്പ് ചൂട് ചായയും റേഡിയോയും ഈ കാലഘട്ടത്തിന്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ആ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ സംഗീതയാത്ര ആരംഭിച്ചത്. ഇന്ന് കേട്ട ഓരോ ഗാനവും മഴയെ വ്യത്യസ്ത പ്രണയഭാവങ്ങളിൽ വരച്ചു കാട്ടി. പുറത്ത് വീണ്ടും ഒരു മഴ പെയ്യുമ്പോൾ ഇന്ന് കേട്ട ഏതെങ്കിലുമൊക്കെ ഒരു ഗാനമെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴയുടെ കുളിരും സംഗീതത്തിന്റെ മാധുര്യവും പ്രണയത്തിന്റെ നനവും എന്നും നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കട്ടെ. ഇന്നത്തെ എന്റെ ഗാനത്തിൽ കൂടെയുണ്ടായ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: എന്റെ ഗാനം.

എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീലക്ഷ്മി ഗംഗാധരൻ. അവരുടെ ഫോൺ നമ്പർ 859040555592. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 859040555592. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ്.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയുമായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെ രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിന് ഹോർമുസ് തുറന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സ്വാതന്ത്ര്യ സമരസേനാനി കെ കാമരാജിന്റെ ജന്മദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായിരുന്നു കാമരാജെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിന്റെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് 8,500 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൊൽക്കത്തയിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, മുതിർന്ന മന്ത്രിസഭാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശിവരാജ് സിംഗ് ചൌഹാൻ. രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് യുവശക്തിയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ബിർള ഇക്കാര്യം പറഞ്ഞത്. റെയിൽവേ പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യാൻ റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമം അനുസരിച്ച് ഈ മാസം 24 വരെ BLOമാർക്ക് വീടുകൾ സന്ദർശിക്കാം. കോഴിക്കോട് ജില്ലയിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയായ ബോർഡുകളും ബാനറുകളും കമാനങ്ങളുമെല്ലാം ഉടൻ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശം. ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡുകളും ഹോർഡിംഗുകളും സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം എന്നും രാവിലെ 8:15.
9: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
10: ആയിഷ ഗർഭിണിയാണോലേ?
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
12: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദന

0: രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
7: ട്രെയിൻ സമയം.
8: ട്രെയിൻ നമ്പർ 16345 ലോകമാന്യ തിലക് ടെർമിനൽ, തിരുവനന്തപുരം സെൻട്രൽ, നേത്രാവതി എക്സ്പ്രസ് 10:28, 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.
9: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
9: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
12: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
11: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
13: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
15: എന്നും രാവിലെ 8:03.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
16: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
14: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
16: രാവിലെ 8:23.
14: പ്രായോജകർ,
16: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
14: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
17: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
18: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
17: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
18: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
19: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കൈറ്റ്, സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് SSS പയറച്ചെന്നൂർ മലപ്പുറം ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടി. ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയ്ക്കൽ, ഗവൺമെന്റ് VHSS നെല്ലിക്കുത്ത് എന്നീ വിദ്യാലയങ്ങൾ ജില്ലാതലത്തിൽ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ഊറങ്ങാട്ടിരി പഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യവും ഉന്മേഷവും പകരുകയെന്ന ലക്ഷ്യത്തോടെ ഊറങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഓടക്കയം UP സ്കൂളിൽ നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഉബൈദുള്ള കുഞ്ഞാണി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് 3,00,000 രൂപ വകയിരുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ വിശദീകരണം CT നാസർ മാസ്റ്റർ നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷനും കോടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSും ചേർന്ന് ബിസിനസ് ഡെവലപ്മെന്റ് പരിശീലനം സംഘടിപ്പിച്ചു. കോടൂരിലെ കുടുംബശ്രീ CDSനെ മാതൃകാ CDS ആയി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഭാരവാഹികൾക്ക് പ്രത്യേക പരിശീലനം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് CP ഷാജി ഉദ്ഘാടനം ചെയ്തു.
19: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

0: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
0: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM.
5: യുവവാണി.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ജൂലൈ 15 ഇന്ന് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വർഷത്തെ വേൾഡ് യൂത്ത് സ്കിൽസ് ഡേയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് സ്കിൽസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നാണ്. വളരെ വേഗം ഓടിക്കൊണ്ടിരിക്കുന്ന മത്സരം നിറഞ്ഞ ഈ ലോകത്ത് അക്കാഡമിക് മികവിനപ്പുറം ഇൻഡിവിജ്വൽ സ്കിൽസ് ആൻഡ് ടാലന്റ് ഉള്ളവർക്കാണ് കൂടുതൽ ഡിമാൻഡ്. സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എപ്പോഴും ഒരു മുൻഗണന കിട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. ഓരോ വ്യക്തിയിലും ഓരോ പ്രത്യേക കഴിവ് ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ചിലർക്ക് സംഗീതത്തിലും നൃത്തത്തിലും കഴിവുണ്ടാകും, ചിലർക്ക് കായിക രംഗത്താവും, ചിലർക്ക് ചിത്രരചനയിലോ സാങ്കേതിക വിദ്യയിലോ നേതൃത്വത്തിലോ ഒക്കെ കഴിവുണ്ടാവും. എന്നാൽ ജന്മസിദ്ധമായ കഴിവ് മാത്രം വിജയത്തിലേക്കുള്ള വഴി തുറക്കില്ല. ആ കഴിവിനെ നമ്മൾ പരിശീലനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നിരന്തരമായ പഠനത്തിലൂടെയും നൈപുണ്യമായി വളർത്തിയെടുക്കുമ്പോഴാണ് അത് എക്കണോമിക്കലി സോഷ്യലി ഒരു വിജയമായിട്ട് മാറുന്നത്. ഇന്നത്തെ നമ്മുടെ യുവവാണിയുടെ വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇത്തരത്തിൽ അവരുടെ സ്കില്ലുകൾ വളർത്തിയെടുത്ത് അതിനെ ഒരു റവന്യൂ ജനറേറ്റിംഗ് ഫോമിലേക്ക്, അതായത് അതുവഴി വരുമാനം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്ത ഏതാനും ചില ആളുകൾ നമ്മുടെ അതിഥികളായിട്ട് ഇന്ന് യുവവാണിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി യുവവാണിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യത്തെ കോളറെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഹലോ.
1: ഹലോ,
0: ഇതാരാണ്?
1: ഇർഷാദ് മുടിക്കോട്.
0: ഇർഷാദ് മുടിക്കോട്. മുടിക്കോട് എന്ന് പറയുമ്പോ നമ്മുടെ പന്തല്ലൂർ മുടിക്കോട്. മുടിക്കോട്. ഓക്കെ ഇർഷാദ്, എന്താണ് കറന്റ്ലി എന്താ ചെയ്യുന്നത്, എന്താ പഠിച്ചത്, എന്താണ്?
1: ഞാൻ പഠിച്ചത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ്.
0: ഓക്കെ, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. ഡിപ്ലോമയാണ് പഠിച്ചത് അല്ലേ?
1: ഡിപ്ലോമ ഹെൽത്ത് ഇൻസ്പെക്ടർ പഠിച്ചാണ്.
0: ഓക്കെ,
1: കൂടെ മ്യൂസിക്കും കൂടെ കൊണ്ടുപോയി.
0: ഓക്കെ, ഇപ്പൊ കറന്റ്ലി എന്താ ചെയ്യുന്നത്?
1: സൗണ്ട് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ലൈവ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം.
0: ഓ, ആർട്ടിസ്റ്റ് ആണ്.
1: ആർട്ടിസ്റ്റ്.
0: വെരി ഗുഡ്, വെരി ഗുഡ്. എങ്ങനെയാണ്, സിംഗിംഗ് ആണോ ഇൻസ്ട്രുമെന്റ് ആണോ, ഏത് രീതിയാണ്?
1: ഞാന് ചെറുപ്പത്തില് സിംഗിംഗ് ആയിട്ടാണ് വന്നത്. ഇത്ര ഇൻസ്ട്രുമെന്റ്, 5 ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട് കൂടെ സിംഗിങ്ങും.
0: ആ ഓക്കെ ഓക്കെ. ഇപ്പോ ഇൻസ്റ്റാഗ്രാം അങ്ങനെ സോഷ്യൽ മീഡിയ പേജസിലൊക്കെ ചെയ്യുന്നുണ്ടോ?
1: യെസ്, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നുണ്ട്.
0: ഓക്കെ, സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ഈ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ ലൈവ് അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കും, എങ്ങനെയാണ് ആളുകളുടെ റെസ്പോൺസ്? പ്രോഗ്രാംസ് ഒക്കെ അതുവഴിയാണോ കൂടുതൽ കണക്ട് ചെയ്യാറുള്ളത്?
1: പ്രോഗ്രാംസ് കൂടുതലും ഇൻസ്റ്റാഗ്രാം വരുന്നത്. നമുക്ക് DM ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യും.
0: ഓക്കെ,
1: നമ്മൾ ഓരോ ലൈവ് പ്രോഗ്രാംസ് ചെയ്യുന്നതോടും എക്സ്ട്രാ നമ്മള് ഓരോ ഇൻസ്ട്രുമെന്റ് മാറി മാറി വായിക്കുന്ന രൂപത്തിൽ ഓരോ സാധനങ്ങൾ അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ സിംഗിങ് ആയിട്ട് അങ്ങനെ വേറെ ചെയ്യലുണ്ട്.
0: ചെയ്യാറുണ്ട്. അപ്പോ നല്ലൊരു ഇൻകം നമുക്ക് ഇതിൽ എന്തായാലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: ഓ, തീർച്ചയായിട്ടും.
0: അപ്പൊ അതിൽ ഹാപ്പിയാണ്. എത്ര ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും ഏകദേശം?
1: ഞാന് പ്രോഗ്രാം എത്രത്തോളം ചെയ്തിരുന്നില്ല. അത്യാവശ്യം മാസത്തിൽ എന്തായാലും നമുക്കൊരു 10-15 പ്രോഗ്രാം എന്തായാലും വരലുണ്ട്.
0: എന്തായാലും ഉണ്ടാവും. അപ്പൊ മോർ ദാൻ ഒരു 2 lakh നമ്മുടെ കയ്യിൽ നിൽക്കും.
1: സ്റ്റുഡിയോ ഒക്കെ പാടൊക്കെ ആവുമ്പോ നമുക്ക്.
0: ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളിലാ പ്രോഗ്രാം ചെയ്തിട്ടുള്ള? പുറത്ത്
1: ലക്ഷദ്വീപ് പോയിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്, കർണാടക
0: പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സ്കില്ല്, ഇപ്പൊ ഇർഷാദിന് അങ്ങനെ ഒരു സ്കില്ല് ഉണ്ട് എന്ന് പറഞ്ഞു, വെരി ഗുഡ്.

0: കാരണം നമുക്ക് അതിനകത്ത് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നമ്മളെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ കണക്ഷൻസ് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ സോഷ്യലി ഇടപെടാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് ഇർഷാദിന്റെ ലൈഫ് എന്ന് ഇർഷാദിന് മനസ്സിലായ ഒരു കാര്യം എന്താണ്? അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ കുറെ ഡിഗ്രി പി ജി ഒക്കെ പഠിക്കുന്നുണ്ട്.
1: നമ്മള് ഒരാളെ കീഴില് അങ്ങനെ ഇതായി കണ്ട് അടിമയി കണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഇഷ്ടമുള്ള അപ്പോ നമുക്ക് നാളെ ട്രിപ്പ് പോകണം എന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് എടുക്കുക എടുക്കാതെ ഒക്കെ ചെയ്യാം. നമുക്ക് ഇപ്പൊ എവിടേക്കും പോകണമെന്നുണ്ടെങ്കിൽ അതിനും നല്ല സുഖമാണ്, എല്ലാ കാര്യത്തിനും സുഖമാണ്. പൈസ ഏണിങ്സ് ഉണ്ടാക്കാനും കഴിയും, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കും ചെയ്യും.
0: അപ്പൊ നമ്മുടെ പുതിയ കുട്ടികളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇർഷാദിന് പറയാനുള്ളത് എന്തായിരിക്കും?
1: സ്കില്ല് കൊണ്ട് നമുക്ക് ജീവിക്കാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മൾ എന്ത് പഠിച്ചോ എന്ത് പഠിച്ചില്ലേ ഒന്നല്ല, നമ്മളെ സ്കില്ലുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും.
0: ഇർഷാദിന് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാരണം ഇർഷാദിന്റെ സോഷ്യൽ മീഡിയ ആണെങ്കിലും
1: മുന്നോട്ട് പോകുന്നുള്ളത് നമ്മളറിയില്ല, പക്ഷേ കറന്റ്ലി ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു.
0: വെരി ഗുഡ്. അപ്പൊ എന്തായാലും ഇർഷാദ് ഗോ അഹേഡ്, നന്നായിട്ട് ഇനിയും ചെയ്യാൻ പറ്റട്ടെ, എല്ലാവിധ ആശംസകളും.
1: താങ്ക് യു.

0: അപ്പൊ നമുക്ക് വേറൊരു കോളർ വന്നിട്ടുണ്ട്, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഹലോ, ഇതാരാണ്?
1: ഞാൻ രേഷ്മ.
0: ആ രേഷ്മ, എവിടുന്നാ വിളിക്കുന്നത് രേഷ്മ?
1: ഞാൻ ഇവിടെ കൊല്ലം ജില്ലയിലാണ്, കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പുത്തൂർ വന്ന സുദേഷ്.
0: കൊല്ലം, കൊട്ടാരക്കര, പുത്തൂർ അല്ലേ?
1: അതെ.
0: ഓക്കെ ഓക്കെ. രേഷ്മ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവില്?
1: ഞാൻ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ട്രെയിനർ ആണ്.
0: ഓക്കെ.
1: ദേ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ അതിന്റെ കോഫൗണ്ടർ ആണ്. ദെൻ ഹാഗ് ഇന്റർനാഷണൽ പ്ലസ് കോഴ്സ് കോർഡിനേറ്റർ.
0: ഓക്കെ. അപ്പൊ രേഷ്മയുടെ സ്കില്ല് എന്താണ്? അത് ഏത് സ്കില്ലിലാണ് രേഷ്മ തിളങ്ങുന്നത് ഇപ്പോ?
1: ഓക്കെ. ഞാൻ അതായത് നമുക്ക് സ്കിൽസ് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണല്ലോ കൂടുതലത് ആ സ്കില്ലിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കുന്നത്. അതായത് ഞാൻ എനിക്ക് എന്റെ സൗണ്ട് നല്ലതാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ.
1: അപ്പോ ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാം പേജ്

0: അപ്പോ അതിന്ന് അത് കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ തന്നെ അവന്റെ വോയിസ് ഓവേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ വോയിസ് യൂസ് ചെയ്തിട്ട് ഞാനൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്.
1: ഓക്കെ, ഡബ്ബിംഗ് അല്ലേ?
0: ആ അഡ്വർടൈസ്മെന്റ് വീഡിയോസിനൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കൊടുക്കുന്നത്.
1: ഓക്കെ.
0: അതുപോലെ കോർഡിനേഷൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പം അത് വളർത്തിയിട്ട് ആ സ്കിൽസ് ആണ് കൂടുതലായിട്ടും ഞാൻ ഓർഗനൈസേഷൻസിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോൾ ശരി. രേഷ്മയുടെ സ്കില്ലിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ശബ്ദം കൊടുക്കുന്നു, ഒരു കോർഡിനേഷൻ സ്കില്ലുള്ള ഒരാളാണ്, നല്ലൊരു കോർഡിനേറ്ററാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ രേഷ്മ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാരൻസ് സ്കൂളിലേക്ക് വിടുന്നു, കോളേജിലേക്ക് വിടുന്നു, ഡിഗ്രിക്ക് വിടുന്നു, എഞ്ചിനീയറിങ്ങിന് പോകുന്നു, ഒക്കെ ശരി, നല്ല കാര്യം, ഒക്കെ എല്ലാം അക്കാഡമിക്സ് എല്ലാം നമുക്കുണ്ട്. പക്ഷേ ഈ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ്, ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് സ്കിൽ ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം എന്നാണ് രേഷ്മ മനസ്സിലാക്കിയിട്ടുള്ളത്?
0: അതെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണിത്. സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ എന്ന് പറയുന്ന സമയത്ത് കുറെ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടെയാണ്. ആക്ച്വലി ഇവിടെ അൺഎംപ്ലോയ്മെന്റ് അല്ല, ആക്ച്വലി പറഞ്ഞ പോലെ അൺഎംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം, അതായത് സ്കില്ല് ചെയ്യുന്ന ജോലിക്ക് സ്കിൽ ഇല്ലാത്ത തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്ന് പറയുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. കുഞ്ഞുങ്ങളെല്ലാവരും പഠിക്കുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, മാർക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സ്കിൽ ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്, ഏറ്റവും മാസ്റ്റർ സ്കിൽ ഉള്ള സാറാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ ഈ കുട്ടികൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇവര് ഫോണിൽ നല്ലപോലെ സംസാരിക്കും, ചാറ്റ് ചെയ്യൊക്കെ ചെയ്യും, പക്ഷെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കുറവാണ്. അപ്പോ ഒരു ഈ പറഞ്ഞ പോലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് എത്തുന്ന സമയത്ത്, ഇവൻ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യാവശ്യ ഒരു സാധനമാണ്. അത് എന്താണ് ഉള്ളിലുള്ളത് കൃത്യമായിട്ട് ഇന്റർവ്യൂ ബോർഡിനുള്ളവർക്ക് മനസ്സിലാവണം, കൃത്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ തൊട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് നമുക്ക് ജോബിലേക്ക് വരുന്ന സമയത്ത് സ്കില്ലാണ് വേണ്ടുന്നത്. അതിപ്പം സ്കില്ല് ഇപ്പോൾ പല തരത്തിലുണ്ടായിരിക്കാം, സ്കിൽസ് വെച്ചിട്ട് അവർക്കിപ്പം ജോബ് തന്നെയല്ല ഈ പറഞ്ഞ പോലെ ഫ്രീലാൻസ് ആയിട്ട് പല രീതിയിൽ അവർക്ക് തിളങ്ങാൻ പറ്റും. ഇപ്പോ AI യുഗമാണല്ലോ, അപ്പോ അവർക്ക് അവരുടെ സ്കിൽസ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരുടെ സ്കിൽസ് ഉപയോഗിച്ച് വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗമുണ്ട് നമുക്ക്. പക്ഷെ കുട്ടികളായതും മാക്സിമം യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം, കോഴ്സിൽ പഠിക്കുന്ന കണ്ടന്റ്സ് ഒക്കെ വേണം, അതിനോടൊപ്പം തന്നെ പഠിക്കുന്നതിനൊപ്പം അവർക്കൊരു എക്സ്പീരിയൻസ് ലേണിംഗ് കിട്ടി, അതിലൂടെ അവർ സ്കിൽസും കൂടെ വളർത്താൻ പറ്റുകയാണെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻസൈറ്റും കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
1: ഓക്കെ, അപ്പോൾ രേഷ്മയുടെ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പോൾ രേഷ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദ മേഖല അല്ലെങ്കിൽ ഈ അഡ്വർടൈസിംഗ് മേഖലയിൽ രേഷ്മയുടെ ശബ്ദം രേഷ്മ നൽകുന്നു. അപ്പോൾ ആ ഒരു സ്കില്ല് വളർത്തിയെടുത്ത സാഹചര്യം എങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് പറയാമോ?
0: ഓക്കെ, അതായത് അതില് നമ്മൾ നോർമലി പഠിക്കുന്ന സമയം തൊട്ട് തന്നെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് ഈ സംസാരിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് പഠിക്കുന്ന സമയം തന്നെ ഞാൻ ഈ NSS NCC പോലത്തുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടണം, അതായത് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഒരു വോയിസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ചെയ്തത് എനിക്ക് വോയിസ് ഉണ്ട്, അപ്പൊ എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ തുടങ്ങി വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് എന്റെ വോയിസ് യൂസ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് കുറച്ച് അത്യാവശ്യം കണ്ടന്റ് റൈറ്റർ ആണെന്ന് പറഞ്ഞത്, അപ്പൊ കണ്ടന്റ്സ് പോസ്റ്റ് കണ്ടന്റ് ചെയ്ത് അത് വോയിസ് ഓവർ റൈറ്റ് ചെയ്തു, ചെയ്തിട്ട് അത് ഞാൻ ഇട്ടു. അപ്പൊ അത് കണ്ടു വഴിയാണ് ആക്ച്വലി ഈ കോൾ വരുന്നത്, ഈ ഒരു അഡ്വർടൈസ്മെന്റിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ ഫ്രണ്ട് വിളിക്കുന്നത്. അപ്പൊ ചെയ്യുന്ന കാര്യം എനിക്ക് തോന്നുന്നു നമ്മള് ഉള്ള സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സ്കിൽസ് ലോകം അറിയണം. നമുക്കറിയാം ഇപ്പം ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റഗ്രാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം നോക്കിയെങ്കിലും വേണമെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു.
1: ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ?
0: എളുപ്പമാണ്, എല്ലാരും ഇപ്പൊ ചെയ്ത് ഒരാൾ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവരും വ്ളോഗ് ചെയ്യുക, അങ്ങനെ അങ്ങ് പോകും. പക്ഷെ പകരം നമുക്ക് എന്താണ് കൂടുതൽ നമ്മുടെ ഒരു യുണീക് ആയിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കുമല്ലോ, ആ യുണീക്നെസ് കണ്ടെത്തിയിട്ട് അതിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ഇതിൽ നമുക്ക് വളരാനും പറ്റും, അതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും, നമ്മൾ ഡെവലപ്പും ചെയ്യും സ്കിൽ വൈസ്. അതിനോടൊപ്പം തന്നെ നമുക്ക് എയിമിംഗ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും.
1: വെരി ഗുഡ്. പക്ഷേ രേഷ്മ, അവിടെയുള്ള പ്രശ്നം എന്താ?

0: കഴിഞ്ഞാല് നമ്മുടെ കുട്ടികള് പലപ്പോഴും ഇതിനെ കുറിച്ചൊക്കെ അവഗാഹമുള്ള ആളുകളാണ്. കാരണം അവര് സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നു, ഒരു ചിന്താഗതി ഒക്കെ മാറിയല്ലോ, ഒരു തിങ്കിങ് മെത്തേഡൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പാരന്റ്സിന് ഇപ്പോഴും, പല പാരന്റ്സിനും, മെജോറിറ്റി ആളുകളും നമ്മുടെ കോളേജിൽ പോവുക, പഠിക്കുക, ജോലി വാങ്ങുക എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പാരന്റ്സിനോട്, അങ്ങനെയുള്ള രക്ഷാകർത്താക്കളോട് സ്കില്ലിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി രേഷ്മയ്ക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും അവരോട് പറയാനുള്ള ഒരു കാര്യം?
1: അവരോട് പറയാനുള്ള, എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാട്ടി ആദ്യം അറിയേണ്ടത് പാരന്റ്സ് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പം നമ്മള് എല്ലാവരും യുണീക്ക് ആണ് നമ്മൾ പറയാറില്ലേ. അപ്പൊ ഓരോരുത്തരുടെ കുഞ്ഞുങ്ങളും യുണീക്ക് ആയിരിക്കും, നമ്മളെ പോലെ ആയിരിക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇവൻ ഇപ്പൊ ഇവിടെ മോഹൻലാലിനെ കൊണ്ട് നമ്മളിപ്പോ ക്രിക്കറ്റ് കളിപ്പിക്കാൻ നോക്കിയാല് സച്ചിൻ തെണ്ടുൽക്കറോ, അല്ലാതെ സച്ചിൻ തെണ്ടുൽക്കറിനെ കൊണ്ട് നമ്മളിപ്പോ ആക്ടിങ് പഠിപ്പിക്കാൻ നോക്കിയാൽ മോഹൻലാലിനെ പോലും ഇഷ്ടത്തില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള യുണീക്ക് ായിട്ട് നോക്കൂ. അതില് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മേഖലയിൽ, ആ നീഷ് മാർക്കറ്റിൽ അവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതിലെ സ്കിൽസ്, അവിടെ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്, അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ കുട്ടിക്കാലം തൊട്ട്, അത് പഠിക്കുന്ന സമയത്തൊട്ടേ കൊടുക്കുകയാണെങ്കിൽ, അവർ പഠിച്ചിറക്കുന്ന സമയത്തേക്ക് അവർക്ക് ആ ഒരു ഏരിയയിൽ കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് ഇറങ്ങാൻ പറ്റും. അതിലിപ്പോ ബിസിനസ് ആണെങ്കിലോ, അതല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ടോ, അല്ലെങ്കിൽ ഇനി ജോബ് ആണെങ്കിലും ആ രീതിയിലോ തുടങ്ങാനായിട്ട് കൂടുതലായിട്ട് പറ്റും. അപ്പം എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു യുണീക്ക് സ്ട്രെങ്ത് കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ അതില് വളർത്താനായിട്ട് നോക്കുക. മറ്റുള്ള ഒരാളെ പോലെ നോക്കാതെ അവനായിട്ട് അല്ലെങ്കിൽ അവളായിട്ട് വളർത്താനായിട്ട് നോക്കണം. അതായിരിക്കും കൂടുതൽ ബെറ്റർ തോന്നുന്നു. അപ്പൊ അത് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ മോഹൻലാൽ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കറിനോ അല്ല, വേറെ അവരവരുടെ പേരിൽ അവർക്ക് തിളങ്ങാനായിട്ടും ലോകം അറിയാനായിട്ടും പറ്റും.
0: ഓക്കെ രേഷ്മ, അപ്പൊ രേഷ്മ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, ഈ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. താങ്ക് യു ഫോർ യുവർ വാല്യബിൾ ടൈം. താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ.
1: ഹലോ,
0: ആ ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ മുഹമ്മദ് അൻഷദ്.
0: മുഹമ്മദ് അൻഷദ്, എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ മഞ്ചേരി.
0: മഞ്ചേരി. മഞ്ചേരിയിൽ എവിടെയാണ്?
1: മഞ്ചേരി പയ്യനാട്.
0: പയ്യനാട്.

0: ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ജൂലൈ 15 അറിയാലോ, അതായത് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം കുറേ ആളുകൾ ഇപ്പോൾ അക്കാദമിക്ക് അല്ലെങ്കിൽ കോളേജ് അത് ഗ്രാജുവേഷനായിട്ടും പോസ്റ്റ് ഗ്രാജുവേഷനായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. കുറേ കുട്ടികൾ പല കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. പക്ഷേ എവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്കിൽ തന്നെ നമ്മൾ പറയണം, ഈ സ്കില്ല് വെച്ചിട്ട് പല ആളുകളും വളരെ നന്നായിട്ട് അവരുടെ ഇൻകം വരുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ യു ആർ വൺ ഓഫ് ദം, നിങ്ങൾ അതിൽപ്പെട്ട ഒരാളാണ്. ഇപ്പൊ അൻഷദ് ഏത് ഫീൽഡാണ് ഇപ്പോ ചെയ്യുന്നത്? മാർഷൽ ആർട്സ്. വെരി ഗുഡ്. ഏതാണ്, കളരിയാണോ അതോ ഷാവലിൻ കുങ്ഫു എന്താണ്? കരാട്ടെ കുങ്ഫു. ബ്ലാക്ക് ബെൽറ്റ് ആണോ? വെരി ഗുഡ്. ഓ അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? പിന്നെ അല്ലാതെ കുട്ടികളുടെ മത്സരങ്ങളിലേക്കൊക്കെ അവരെ തയ്യാറാക്കുന്നുണ്ട് അല്ലേ? ഓ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നമുക്കൊരു ഇൻകം വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഒരു കൾച്ചർ ഉണ്ടല്ലോ പൊതുവെ, പഴയ നമ്മൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, ജോലി മേടിക്കുന്നു, അതൊക്കെ ഓക്കെ നല്ല കാര്യം. പക്ഷെ ഒരുപാട് നമ്മുടെ ടെക്നോളജിയും നമ്മുടെ സമൂഹം തന്നെ ഈ വേൾഡ് തന്നെ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഈ 2026 ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് അങ്ങോട്ടും നമുക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, ഏത് മേഖലയാണെങ്കിലും ഇനിയിപ്പോ എന്താണെങ്കിലും നിങ്ങളിപ്പോ നിങ്ങളുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഏതും ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്കില്ലുണ്ടോ അതിന് വളരെയധികം ഇമ്പോർട്ടൻസും വളരെയധികം സാധ്യതകളുള്ള ഒരു കാലത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അല്ലേ. അപ്പൊ അതിനെ കുറിച്ച് അൻഷദിന്റെ ഒരു അഭിപ്രായം എന്താണ്? അൻഷദ് ഈ ഒരു മേഖലയിലേക്ക് പോയപ്പോ അൻഷദിന് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഞാൻ മനസ്സിലാക്കിയത് പഠനം മാത്രമല്ല ഒരാളെന്താ പഠിച്ചുകൊണ്ട് നമ്മളെല്ലാം അച്ചീവ് ചെയ്യുന്ന പറഞ്ഞില്ല, അതൊരു ഘട്ടാണ്. നമുക്ക് ഏണിങ്സ് നമുക്ക് എല്ലാവർക്കും ഒരു സ്കില് ഉണ്ടാകും കയ്യില്. എന്റെ സ്കില് എന്ന് പറയണത് ഞാൻ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നു, അതില് എന്റെ ഇൻവോൾവ് ചെയ്യുന്നതിന് കാരണം പഠിച്ചിട്ട് പഠിക്കുന്നത് കൂടെ എന്റെ ഇതിലുണ്ട്. പഠനത്തോടൊപ്പം ഞാൻ ഏൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ മാർഷൽ ആർട്സ് പഠിപ്പിക്കലും ട്രെയിൻ ചെയ്യലൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി പി ജി കഴിഞ്ഞതാണ്. പക്ഷെ ഞാൻ ആ ലെവല് ജോബിൽ പോയിട്ടും എനിക്ക് എന്റെ കയ്യിലെ സ്കില് എന്ന് വെച്ചാല് ഈ ഒരു മാർഷൽ ആർട്സ് പരമായിട്ട് ഫിസിക്കൽ പരമായിട്ടുള്ള സ്കിൽസ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറും പഠനം എന്ന രൂപത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകരുത്. എനിക്ക് പറയാനുള്ളത് എന്താ, എല്ലാവർക്കും ഓരോ സ്കില്ലുണ്ടാവും. ആ സ്കില് എന്താ നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ എന്താ അത് മാക്സിമം അപ്ഡേഷൻ വരുത്തി മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കുക.
0: ഓക്കെ വെരി ഗുഡ്.
1: ഭാഗത്തന്നെ ഒതുങ്ങി കൂടരുത്.
0: ഓക്കെ, അപ്പൊ ഇനി അൻഷദിന് തോന്നുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വെറും പുസ്തകം മാത്രം പഠിച്ചതുകൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ?
1: ഒരിക്കലുമില്ല. പുസ്തകം മാത്രം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഞാൻ പറയുന്നില്ല, എപ്പോഴും സ്കില്ല് കയ്യിൽ വേണം.
0: യെസ്,
1: എങ്ങനെ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പഠിച്ചു തന്നെ ജോബ് കിട്ടണം എന്ന് നിർബന്ധം പഠിച്ചാല് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല, പോസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു എക്സ്ട്രാ ഒരു സ്കില് എപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം.
0: അപ്പൊ ഈ സ്കില് വെച്ചിട്ടാണ് ഇപ്പൊ അൻഷദിന്റെ ഇൻകം എല്ലാം വരുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ചില പാരന്റ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ കുട്ടികളുടെ മേലെ അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. പക്ഷെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും, പല സ്കില്ലുകൾ ഉണ്ടാവും. ഇപ്പൊ ചില വിദ്യാർത്ഥികൾക്ക് പാടാനായിരിക്കും, ചില കുട്ടികൾക്ക് ഡാൻസ് ആയിരിക്കും, ചില കുട്ടികൾക്ക് സ്പോർട്സ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ മാർഷൽ ആർട്സ് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. പക്ഷെ നമ്മുടെ പാരന്റ്സിന്റെ ഒരു നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ച് ഓക്കെ സ്കൂളിൽ പോവാ, കോളേജിൽ പോവാ, പഠിക്കുക, ജോലി മേടിക്കുക അല്ലേ, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് പല പാരന്റ്സിനും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. പക്ഷേ അവർ അതോടൊപ്പം തന്നെ കുട്ടികളെ മറ്റു സ്കിൽസിനൊന്നും അത്ര എൻകറേജ് ചെയ്യാറില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സ്കില്ലില്ലാതെ പോകുന്ന കുട്ടികൾ പിന്നീട് നമ്മൾ സീറോ ആയി പോകുന്ന പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. അപ്പൊ പാരന്റ്സിനോട് ഒരു മാർഷൽ ആർട്സ് ട്രെയിനർ അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അൻഷദിന് പറയാനുള്ള ഒരു മെസ്സേജ് അല്ല ഒരു ഉപദേശം എന്തായിരിക്കും?
1: എനിക്ക് കുട്ടികൾക്ക് ഇമാജിനേഷൻ ഉണ്ട് എന്റെ കുട്ടീന്റെ രീതിയിൽ പോകണം, എന്റെ രീതിയിൽ ജോബ് കിട്ടണം എന്നൊക്കെ. പക്ഷെ ആ കുട്ടികൾക്ക് ഓൾഡ് എന്തോ ഫുട്ബോള്, കരാട്ടെ, മാർഷൽ ആർട്സ്, വേറെ എന്തെങ്കിലും ഒരു സ്കിൽസ് ഉണ്ടാവും അവർക്ക്. പക്ഷെ അവരെന്തെയില്ല, പാരന്റ്സ് അവരതിലേക്ക് അധികം ഫോഴ്സ് ചെയ്യിക്കൂല, വിടൂല. അവരുടെ എയിം എന്താണ്, പഠനം, ജോബ്, ആ ലെവൽസാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം എത്തില്ല. നമ്മളെന്താ കുട്ടികളുടെ സ്കില്, അവരുടെ രുചി എന്താണെന്ന് പാരന്റ്സ് ആണ് തിരിച്ചറിയണം. എന്നിട്ട് അതിലേക്ക് അവരെ പറഞ്ഞയക്കുക, പഠനമാകാം വേറെന്തെങ്കിലും ആകാം. അപ്പോ അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവരെ ആ വഴിക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക.
0: പിന്നെ
1: ചില കുട്ടികൾക്ക് ഭാവിക്ക് എന്തെയുള്ളൂ, അവർക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയ ലൈഫ് കിട്ടുള്ളൂ. മറ്റേത് നമ്മള് എന്താണ് ഒരു എന്താ പറയാ ഒരു അൺഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ജീവിതം മുന്നോട്ട് പോവാ, വെറും ക്യാഷ് ഒന്നല്ലല്ലോ. നമ്മള് ചെയ്യുന്ന നമുക്ക് ഇൻട്രസ്റ്റഡ് ആയ ജോബ് എടുക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യും, അതൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ജോബ് എടുക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. കുട്ടികളുടെ രുചികൾ എന്താണ്, അവരുടെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് അവരതിലേക്ക് പാരന്റ്സിന് എത്തിക്കുക. പല കുട്ടികളും ഇപ്പോൾ അങ്ങനെ ഉണ്ട്, നമ്മൾ കുട്ടികൾ അങ്ങനെ തന്നെ ഉണ്ട്, അവരുടെ കാര്യങ്ങളൊന്നും അറിയാതെ അവരെ അവർക്ക് എന്താ വേണ്ടത് നോക്കാൻ അവര് പാരന്റ്സ് പറഞ്ഞ അവരോട് മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനത്തെ പാരന്റ്സ് ഒക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ നമ്മുടെ കുട്ടികളിപ്പോ

0: കാലം മാറി ഒരുപാട് ചാൻസസ് ഉണ്ട്. ഓരോ കാര്യങ്ങൾക്കും പതക്കൊന്ന് അറിഞ്ഞ് എന്റെ കുട്ടിന്റെ ലെവൽ എന്താണ്, അവൻ എന്താണ് ഇൻട്രസ്റ്റ്, ഏത് രൂപത്തിൽ അവൻ മുന്നോട്ട് പോകേണ്ടത്, അവർക്കൊരു പതക്കൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അതിനു വേണ്ട വഴികൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ചെയ്തു കൊടുക്കുക.
1: ഓക്കെ, അപ്പൊ അൻഷദിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്കില്ലുണ്ട്. അൻഷദ് അത് ഫോം ചെയ്ത് ആ സ്കില്ല് പരിപോഷിപ്പിച്ച് അതിനെ പോളിഷ് ചെയ്ത് നന്നായി വളർത്തിയെടുത്തു. ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കുട്ടികളായിട്ട് വിദ്യാർത്ഥികളായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അൻഷദിന്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ആ സ്കില്ല് വളർത്തിയെടുത്തു, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് നല്ല വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സ്കില്ലിന്റെ ഇമ്പോർട്ടൻസ് അൻഷദ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു അൻഷദ്.
0: ഓക്കെ, താങ്ക് യു.

അപ്പൊ വേൾഡ് യൂത്ത് സ്കിൽസ് ഡേയുടെ ഭാഗമായുള്ള യുവവാണി സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ ഈ കാലഘട്ടത്തിലെ സ്കിൽസ് ആൻഡ് ടാലൻസിന്റെ അനിവാര്യതയെക്കുറിച്ചും സ്കിൽസിനെ എങ്ങനെ റവന്യൂ ജനറേഷൻ അല്ലെങ്കിൽ പ്രൊഫഷനാക്കി മാറ്റാം എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടായി. അപ്പോൾ എല്ലാവരും അവരവർക്കുള്ള കഴിവുകളെ എപ്പോഴും പോളിഷ്ഡായി കാത്തു സൂക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ചേരി എഫ് എം യുവവാണി വിഷിംഗ് യു ഓൾ എ ഹാപ്പി വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ. സ്കിൽസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. താങ്ക് യു.

0: ഇന്ന് രാവിലെ 11 മണിക്കുള്ള സ്മൃതിഗീതങ്ങളിൽ കേൾക്കാം ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. നിങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാം. സന്ദേശങ്ങൾ അയക്കാം 9495050506000 എന്ന നമ്പറിലേക്ക്. സന്ദേശം അയക്കുന്ന സമയത്ത് പാട്ടിൻ്റെ ആദ്യത്തെ വരി, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ വ്യക്തമാക്കാൻ ശ്രദ്ധിക്കണം. ഓർക്കുക, സ്മൃതിഗീതങ്ങൾ രാവിലെ 11 മുതൽ ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:56.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഫോർമസ് കടലിടുക്കിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ധാതു ബ്ലോക്കുകളുടെ 8-ാം ഘട്ട ലേലം കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 8-ാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിലെ 20 നിർണായക ധാതു ബ്ലോക്കുകളാണ് ലേലത്തിന്, ഖനി മന്ത്രാലയം അറിയിച്ചു. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലുംതാഴം ഫ്ളൈ ഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈ ഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാവുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടി തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്കായി ബംഗാളിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. അടുത്ത മാസം 28, 29, 30 തീയതികളിലാണ് യോഗം ചേരുകയെന്ന് ബേബി ന്യൂഡൽഹിയിൽ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയകേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ്, വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്.
1: FM പ്രധാന വാർത്തകൾ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്കിതണ്ടോന്നൊരു സംശയം.

0: ഇമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: ട്രെയിൻ സമയം.
3: ട്രെയിൻ നമ്പർ 1634-5 ലോകമാന്യ തിലക് ടെർമിനൽ തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 10:28, 1660 മംഗളൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 1660 തിരുവനന്തപുരം മംഗളൂർ ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 1632-6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
5: എന്നും രാവിലെ 7 മണിക്ക്.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഹരിത്തം, ചൊവ്വാഴ്ച രാവിലെ 7:50.
7: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഇനി അടുത്ത പരിപാടി കേൾക്കാം. അല്പസമയത്തിനകം
10: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇൻഫ്ലമേറ്ററി ബബിൾ ഡിസീസ് എന്നറിയപ്പെടുന്ന, അധികമാരും കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ വിശദീകരിക്കുന്നത്. IBD എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാരീതികളെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ രമേശ്.
2: റേഡിയോ ഹെൽത്തിലെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആദ്യമേ എന്താണ് IBD എന്ന് നോക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് IBD. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ബവൽ എന്ന് വെച്ചാൽ കുടൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിലെ വൻകുടലും ചെറുകുടലും ചേരുന്നതാണ് ബവൽ എന്ന് പറയുന്നത്. ഈ കുടലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. കുടലിന് വരുന്ന ഇൻഫ്ലമേഷൻ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ളതാണ് ഈ IBD എന്ന അസുഖത്തിന്റെ എക്സ്പാൻഷൻ, അല്ലെ, മുഴുവൻ പേര്. നമ്മുടെ സമൂഹത്തിൽ, ലോകം ഒട്ടാകെ തന്നെ, കേരളത്തിലും ഇന്ത്യയിലും ലോകത്ത് മുഴുവൻ തന്നെ, കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് ഈ IBD രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. താരതമ്യേന നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു അസുഖമാണ് IBD. ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട്, രണ്ട് തരത്തിലാണ് ഈ അസുഖത്തെ തിരിക്കുന്നത്. ഒന്ന്, നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് വിളിക്കുന്ന ഒരു അസുഖം, രണ്ട്, ക്രോൺസ് ഡിസീസ് എന്ന് വിളിക്കുന്ന അസുഖം. ഈ രണ്ട് അസുഖങ്ങളോട് ഒന്നിച്ചു ചേർന്നാണ് IBD എന്നറിയപ്പെടുന്നത്. IBD അസുഖത്തിന് രണ്ട് തരംതിരിവുണ്ട്. വൻകുടലുകളെ പ്രധാനമായിട്ടും ബാധിക്കുന്ന അസുഖമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. എന്നാൽ ചെറുകുടലിലും വൻകുടലിലും, അതായത് അന്നനാളം, ആമാശയം, ചെറുകുടല്, വൻകുടല്, ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോൺസ് ഡിസീസ് ബാധിക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയിട്ട് കൂടുതലായിട്ട് വൻകുടലിനെ ആയിരിക്കും ബാധിക്കും. ഇങ്ങനെ രണ്ട് തരംതിരിവ് ഈ അസുഖത്തിനുണ്ട്. ഈ രണ്ട്

അൾസറേറ്റീവ് കൊളൈറ്റിസും ക്രോൺസും ചേർന്നിട്ടാണ് ഐ ബി ഡി അല്ലെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കേരളത്തില് ഈ അസുഖത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ട് നേരത്തെ പറഞ്ഞു. ഈ രോഗികളുടെ എണ്ണം കുറവാണെങ്കിലും ഈ രോഗം വന്നവർക്ക് ഈ അസുഖം മൂലം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ഈ അസുഖത്തില് അൾസർ ഫോർമേഷനാണ് പ്രധാനപ്പെട്ട കാരണം. കാരണം കുടലിൽ മൊത്തത്തിൽ അൾസറായിട്ട് അങ്ങ് അൾസറേഷൻ വരുന്നു. ഇത് സാധാരണ നമ്മൾ കാണുന്ന അൾസറിനെ കൂട്ടല്ല, നീണ്ടു നിൽക്കുന്ന അൾസറാണ്. ചികിത്സിച്ചാലും ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവാണ്. സാധാരണ ചികിത്സയിൽ ഈ അസുഖത്തിന്റെ ഈ അൾസർ മാറാനുള്ള സാധ്യത കുറവായതുകൊണ്ട് നീണ്ട ചികിത്സയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. അതായത് അസുഖത്തിന്റെ അൾസറിന്റെ കാലാവധി നീണ്ടു നീണ്ടു പോകുമെന്നാണ് ചുരുക്കം. എന്നാൽ ഈ ഐ ബി ഡി രോഗം നിർണയത്തിന് ശേഷം അതിന്റേതായ മരുന്ന് കഴിച്ചാൽ ഈ അൾസർ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപൂർവമായിട്ടെങ്കിലും ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് അൾസറിന്റെ ആവർത്തനം വരുന്നു, വയറ്റിലെ വയറ്റിളക്കം, വയറ്റുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വരാറുണ്ട്. ആ അസുഖം ചികിത്സിക്കുന്നു, താൽക്കാലികമായിട്ട് കുറയുന്നു, വയറിളക്കം പിന്നെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് വരുന്നു. ഇങ്ങനെ വിട്ടുമാറി വന്നും പോയി നിൽക്കുന്ന വയറിളക്കം ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. ഈ വയറിളക്കം സാധാരണഗതിക്ക് ഒരു വ്യക്തിക്ക് രണ്ടല്ലേ മൂന്നാഴ്ചയ്ക്ക് അപ്പുറത്ത് പോകാറില്ല, നമ്മുടെ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് വരുന്ന വയറിളക്കം. അപ്പോൾ വയറിളക്കം ഐ വി ഡി രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സാധാരണഗതിക്ക് പെട്ടെന്ന് മാറുന്ന ഫുഡ് ഇൻഫെക്ഷൻ പോലെ തുടങ്ങാമെങ്കിലും ഈ വയറിളക്കം നീണ്ടുപോകും. 5, 6, 7, 8 മാസങ്ങൾ അല്ലെ അതിന് മുകളിലോട്ട് നീണ്ടുപോകും. അപ്പോൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം ഐ ബി ഡി രോഗമാണോ എന്ന സംശയത്തിന് കാരണമാകും. രണ്ടാമതായി വയറിന് വേദന, അത് പൊക്കിളിന് ചുറ്റുമോ അടിവയറ്റിലോ ആയിരിക്കും വേദന വരുന്നത്. ഈ വേദനയെ തുടർന്ന് രോഗിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിസർജ്യം നടത്തണമെന്നും തോന്നാറുണ്ട്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയതിനു ശേഷം ഇവർക്ക് ഈ രോഗലക്ഷണം വയറുവേദന കുറയുന്നതായിട്ടും കാണാറുണ്ട്. ഇത് ആവർത്തിച്ച് വയറുവേദന, പിന്നെ വയറ്റിളക്കം, പിന്നെ മലം പോയിക്കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പോകണം എന്നുള്ള തോന്നല്, മലദാരത്തിന്റെ അവിടെ ഇരിച്ചില്, ഈ ലക്ഷണങ്ങൾ സാധാരണഗതിക്ക് ഐ ബി ഡി രോഗികൾ കാണിക്കാറുണ്ട്. ഇതേ തുടർന്ന് അല്ലെ ഇതിന്റെ കൂടെ തന്നെ മലത്തില് ബ്ലഡ് പോവുക, രക്തത്തിന്റെ സാന്നിധ്യം, അതുപോലെ തന്നെ മ്യൂക്കസ് ഇതുപോ കാണുക, പഴുപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മൂക്കളെ പോലെ പോവുക, ഇതും ഐ ബി ഡി രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷണമാണ് ഈ ക്രോൺസ് ഡിസീസ് അല്ലെ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉള്ളവർക്ക് വായ്പുണ്ണ് വരിക എന്നുള്ളത്. നമ്മൾ കാണാറുണ്ട് ചെറുപ്പക്കാരിലൊക്കെ കൂടെ വായ്പുണ്ണ് വരിക, വന്ന് മാറുക, പിന്നെയും വരിക, പിന്നെയും ഇത് ആവർത്തിച്ച് വരിക. ഇങ്ങനെയുള്ളവർക്ക് ഐ ബി ഡി അസുഖം, ക്രോൺസ് ഡിസീസോ അൾസറേറ്റീവ് കൊളൈറ്റിസോ ഉണ്ടോ എന്ന് നമുക്ക് ക്ലിനിക്കലി, അതായത് രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഒരു സംശയം തോന്നാവുന്നതാണ്. അതേ തുടർന്ന് നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക, പനി വിട്ടുമാറാതെ വരിക, അതുപോലെ ആൾക്ക് വെയിറ്റ് കുറയുക, ഭാരം കുറയുന്ന പോലെ അനുഭവപ്പെടുക, ഇതെല്ലാം ഐ ബി ഡി രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. രണ്ട് പ്രധാനപ്പെട്ട പ്രായക്കാരെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് ചെറുപ്പക്കാരെ, രണ്ടാമത് പ്രായമുള്ള ആൾക്കാര്. പ്രായമുള്ളതെന്ന് വെച്ചാൽ 10-60 വയസ്സിന് മുകളിൽ. ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ 10 to 30 വയസ്സുള്ള വരെയുള്ള പ്രായത്തില്. ഈ ചെറുപ്പക്കാരിൽ വരുമ്പോഴത്തേക്കും അല്ലെ കുട്ടികളുടെ ചെറുപ്പത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ വളർച്ചയെ ഇത് ബാധിക്കും. വളർച്ചക്കുറവായിട്ട് രോഗികൾ പലപ്പോഴും ഡോക്ടറിന്റെ അടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. നമ്മൾ ഐ ബി ഡി രോഗം നിർണയം താരതമ്യേന പ്രയാസമാണ്. കാര്യം സാധാരണ ലക്ഷണങ്ങൾ അപകൃതിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഈ ഐ ബി ഡി രോഗം നിർണയിക്കാൻ സാധ്യമല്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരിക, ബ്ലഡിന്റെ കൗണ്ട് കൂടിയതായിട്ട് പോവുക, അല്ലെങ്കിൽ സി ആർ പി കൂടുതൽ, ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കാണാം. പക്ഷെ രോഗനിർണയത്തിനായിട്ട് കൊളോണോസ്കോപ്പി എന്നൊരു ടെസ്റ്റ് തന്നെ പലപ്പോഴും വേണ്ടി വരും. ഈ കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടല് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ക്യാമറ ട്യൂബ് മലദ്വാരം വഴി ഉള്ളിക്കിടത്തി വൻകുടലും ചെറുകുടലിന്റെ അഗ്രഭാഗം ഇലിയം എന്ന് പറയുന്ന ഭാഗം നമുക്കിത് നോക്കാൻ വേണ്ടി സാധിക്കും. ഈ കൊളോണോസ്കോപ്പി മൂലമാണ് രോഗനിർണയം സാധാരണഗതിക്ക് നടത്തുന്നത്. ഈ കൊളോണോസ്കോപ്പിയിൽ വൻകുടലിലും ചെറുകുടലിന്റെ ഭാഗങ്ങളിലും വിവിധ തരത്തിലുള്ള അൾസറുകൾ കാണാൻ സാധിക്കും. ഈ അൾസറുകൾ അല്ലെങ്കിൽ തൊലി പോയപോലത്തെ പാടുകൾ, ചുമന്ന പാടുകൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രോഗികളിൽ സാധാരണ നമ്മൾ അൾസറിന്റെ ഭാഗത്തു നിന്ന് ബയോപ്സി എടുക്കും. ഈ ബയോപ്സി വഴിയുള്ള പരിശോധനയിലാണ് രോഗം പലപ്പോഴും സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ രോഗം നമ്മൾ ആദ്യം സംശയിക്കണം, സംശയിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ വഴിയാണ്. അതിനുശേഷം രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റ് അത് പലപ്പോഴും കൊളോണോസ്കോപ്പിയാണ്. ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ രോഗം ഇതാണെന്ന് തിരിച്ചറിയുന്നത്. അതിനുശേഷം ബയോപ്സി എടുത്തിട്ട് അത് കൺഫേം ചെയ്യുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഐ ബി ഡി എന്ന രോഗത്തിന് സാധാരണഗതിക്ക് നമുക്ക് ക്ലിനിക്കലി നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി എന്നുള്ള ടെസ്റ്റാണ്. പക്ഷേ ഈ കൊളോണോസ്കോപ്പി ടെസ്റ്റ് പറയുമ്പോൾ രോഗികൾക്കൊരു ആശങ്ക

ഉണ്ട്. ഈ കൊളോണോസ്കോപ്പി ഒരു ടെസ്റ്റ് മലധാരിച്ചൊരു ക്യാമറ ട്യൂബ് കടത്തുമ്പോൾ അതൊരു ഭയത്തോടു കൂടിയാണ് പലരും കാണുന്നത്. പക്ഷെ ഞാൻ ഈ അവസരത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, കൊളോണോസ്കോപ്പിയിൽ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് അത്യന്താപേക്ഷിതമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ലക്ഷണം ഇല്ലെങ്കിലും 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ കുടൽ ക്യാൻസർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊളോണോസ്കോപ്പി ചെയ്യാറുണ്ട്. അത് അധികം സമയമെടുക്കുന്ന ഒരു ടെസ്റ്റല്ല. വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറില്ല. രോഗിക്ക് ആ ടെസ്റ്റിന് മുമ്പ് മരുന്ന് കുടിച്ച് വയറിളക്കണം. വയറിളക്കിയതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. കൊളോണോസ്കോപ്പി അത്യധികം ഭയമാണെങ്കിൽ അത് ചെറിയ സെഡേഷൻ വഴിയോ അല്ലെങ്കിൽ അനസ്തേഷ്യ വഴി ബോധം കെടുത്തിയിട്ടോ അത് ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും കൊളോണോസ്കോപ്പി ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. IBD രോഗം നിർണ്ണയിക്കുന്നതിന് അതുതന്നെയാണ് പലപ്പോഴും ആവശ്യമായിട്ട് വരുന്ന ടെസ്റ്റ്. ഇനി ഈ രോഗത്തിന്റെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അസുഖമുണ്ട്, അതേക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിന് IBS എന്നാണ് പേര്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നതിന് പൊതുവെ പറയും IBS. IBS താരതമ്യേന സമൂഹത്തിൽ കൂടുതലായിട്ട് കാണുന്നതാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാര്. അപ്പൊ ഈ IBS ലക്ഷണം നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം പല ആൾക്കാർക്കും അത് വന്നിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നും. നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകണം തോന്നും. പക്ഷെ IBS ഉം IBD തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, IBS വയറിളക്കം ഈ പറയുന്ന പോലെ വയറ്റുവേദനയൊക്കെ വരാമെങ്കിലും എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും സാധാരണ IBS നോർമലാണ്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൽ എന്നാൽ IBD വ്യത്യാസങ്ങൾ വരാം. CRP കൂടുതൽ, ESR തുടങ്ങിയ ടെസ്റ്റുകൾ കൂടുതലായിരിക്കും. രണ്ടാമതായി കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ IBS രോഗികളിൽ കൊളോണോസ്കോപ്പി നോർമലായിരിക്കും. എന്നാൽ IBD രോഗികളിൽ കൊളോണോസ്കോപ്പിയിൽ നമ്മൾ വ്യക്തമായ മാറ്റങ്ങൾ, അൾസർ തുടങ്ങിയ മാറ്റങ്ങൾ കാണാം. ഇനി ഈ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രോഗനിർണയം നേരത്തെ ആക്കിയാൽ ചികിത്സയിൽ രോഗം റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യത IBD കൂടുതലായിട്ടുണ്ട്. എന്നാൽ ക്രോൺസിൽ തുടങ്ങിയ അസുഖങ്ങളുടെ രോഗം നിർണയം താമസിച്ചു പോയാൽ രോഗം കൂടുതലായിട്ട് വന്നാൽ കുടൽ ചുരുക്കം അനുഭവപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ, അതായത് കുടലിന് ബ്ലോക്ക് ആയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി ആശുപത്രിയിൽ എത്തുന്നത്, അല്ലെങ്കിൽ കുടലിന് പൊട്ടൽ വന്നിട്ടായിരിക്കും രോഗി ആശുപത്രിയിൽ എത്തുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലെത്തിയാൽ ശസ്ത്രക്രിയ മാത്രമായിരിക്കും അതിൻ്റെ പരിഹാരം. ഇപ്പം രോഗനിർണയം നേരത്തെ ആക്കിയാൽ, അതായത് ലക്ഷണങ്ങൾ വരുന്ന ആ സമയത്തോ അല്ലെങ്കിൽ അതിനോട് തുടക്കത്തിൽ തന്നെ രോഗി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചികിത്സ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം മൂർച്ഛിക്കുന്നതിന് തടയാൻ പറ്റും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും മറ്റും ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് ഈ അസുഖത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ അസുഖം നമ്മുടെ ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ഗുളിയോ വെച്ചോ മാറുന്ന ഒരു അസുഖമല്ല, നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. ഒരു വിദഗ്ധ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ തന്നെ ചികിത്സ ചെയ്യണം. ഒരു മാസം രണ്ട് മാസമോ ഒക്കെ ചികിത്സ എടുത്തെന്ന് വെച്ചാൽ ഈ അസുഖം മാറില്ല. അപ്പോൾ നീണ്ടു നിൽക്കുന്ന ചികിത്സ എടുക്കാൻ രോഗി മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും, അതായത് രോഗിയുടെ വർക്കിംഗ് ഡേയ്സ്, നമ്മുടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ അസുഖം മൂലം ചിലപ്പോൾ ബുദ്ധിമുട്ടിലാവാം. അതുപോലെ സാമ്പത്തികം മരുന്നിനും ടെസ്റ്റിനും ഒക്കെ ആയിട്ട് ആവശ്യം വരാം. അങ്ങനെ ഒരു സാമ്പത്തികമായ വശവും അതിൻ്റെ അസുഖത്തിൻ്റെ ആഘാതവും രണ്ടും രോഗി അവരുടെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. എന്നിരുന്നാലും ചികിത്സ മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് രോഗം കൺട്രോളിൽ നിർത്താൻ വേണ്ടി ഏറ്റവും നല്ല വഴി. പിന്നീട് ഒരു ചോദ്യം സാധാരണ രോഗികൾ ചോദിക്കുന്ന, എത്ര നാൾ ഇതിൻ്റെ ചികിത്സ എടുക്കണം? 6 മാസം കൊണ്ട് തീരുമോ, 1 വർഷം കൊണ്ട് തീരുമോ? അങ്ങനെ വ്യക്തമായിട്ട് ടൈം പീരീഡ് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ ക്രോൺസ് ഡിസീസിന് ആയുഷ്കാല ചികിത്സ വേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അൾസറേറ്റിക് കൊളൈറ്റിസിനും ചികിത്സ നീണ്ടുപോയേക്കാം. പക്ഷേ ഒരു 3-4 വർഷം കൊണ്ട് അൾസറേറ്റിക് കൊളൈറ്റിസ് രോഗികളിലൊക്കെ ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ പൂർണ്ണമായിട്ട് നിർത്തി രോഗിയെ ഒരു നിരീക്ഷണത്തിൽ വെക്കാൻ സാധിക്കും. അതൊരു നല്ല വശം തന്നെയാണ്. മാത്രമല്ല പുതിയ പല മരുന്നുകളും, അത് ഇഞ്ചക്ഷനായിട്ടും ഗുളികയായിട്ടും, ഇപ്പോൾ ഈ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. മരുന്ന് താരതമ്യേന അതിന് ഒരു സേഫ്റ്റിയൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിൽ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് അസുഖമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സയാണത്. അത് രോഗനിർണയത്തിന് ശേഷം ഒരു ഡോക്ടറിന്റെ നേതൃത്വത്തിൽ അത് മരുന്ന് കഴിച്ച് സൈഡ് ഇഫക്റ്റ് വരുന്നുണ്ടോ എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായി കൺട്രോളിലെത്തുകയും രോഗിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, സാധാരണ രോഗികൾ ചോദിക്കുന്ന ഈ IBD രോഗികൾ ക്യാൻസറിന്റെ റിസ്ക് കൂടുതലാണോ എന്നാണ്. ക്യാൻസറിന്റെ റിസ്ക് തീർച്ചയായിട്ടും IBD രോഗികൾ കൂടുതലാണ്. കാര്യം വർഷങ്ങൾ പഴക്കമാകും തോറും, ഒരു 10-12 വർഷത്തിന് മുകളിലോട്ട് ചെല്ലുമ്പം ക്യാൻസർ വരാനുള്ള സാധ്യത, വൻകുടൽ ക്യാൻസറാണ് അതിനുള്ള സാധ്യത.

0: കൂടുതലായിട്ട് വരാം. അപ്പോൾ ഒരു 10-12 വർഷത്തിന് ശേഷം എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ ഈ IBD രോഗികൾ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് നോക്കി ക്യാൻസർ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും മരുന്നുകൾ കഴിച്ച് അസുഖം റെമിഷൻ, അതായത് കൺട്രോളിൽ നിൽക്കുകയാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള രോഗികൾക്ക് സാധാരണഗതിയിലുള്ള ജീവിതം നയിക്കുന്നതിന് വലിയ തടസ്സങ്ങളില്ല. ചികിത്സയിലൂടെ വളരെയധികം കൺട്രോളിൽ അസുഖം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവ് വീട്ടുകാർക്കും രോഗിക്കും ആവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള മാനസിക സംഘർഷത്തിൽ പോകാതെ അസുഖമാണെന്ന് അറിഞ്ഞാൽ പോസിറ്റീവ് വെൽബീയിങ്ങിൽ ജീവിക്കുകയാണെങ്കിൽ അസുഖം കൺട്രോൾ ചെയ്ത് പോകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10:15 ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പിന് ശേഷം ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, മേഘയുടെ തിരോധാനം, ഒരന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഈ പരിപാടിയിൽ 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: പ്രിയപ്പെട്ടവരെ, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക ഫോണിൻ പരിപാടിയാണ്. ഇപ്പോൾ
1: ഫുട്ബോൾ ബീറ്റ്സ്.
0: അതെ, ഫുട്ബോൾ ബീറ്റ്സ് അല്ലേ. നമ്മളുടെ ഹാർട്ട് ബീറ്റും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫുട്ബോൾ ബീറ്റ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ, അത് കഴിഞ്ഞ് ഫൈനൽ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്.
1: ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ മോസന നൂറുലമീൻ,
0: ഞാൻ പ്രമീള ചോലക്കൽ,
1: സ്റ്റുഡിയോ സഹായം
0: ഷാജി, സാങ്കേതിക സഹായം നൽകുന്നത് മുരുകേശൻ കോട്ടക്കൽ, എ എം ഷജീർ എന്നിവരാണ്. മോസന, നമ്മള് ഇന്നലെ അതിഗംഭീരമായ ഒരു കളി കണ്ടു അല്ലെ. രാത്രി 12:30 ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള ഒരു കളി,
1: എന്തായാലും
0: ഫ്രഞ്ച് വിപ്ലവം അല്ലേ ആ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത്.
1: ശരിക്കും

0: ഫ്രഞ്ച് വിപ്ലവം അല്ലേ ആ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത്.
1: ഫ്രഞ്ച് വിപ്ലവത്തിൽ പക്ഷേ ഫ്രഞ്ച് പട തകർത്തടിഞ്ഞ ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ലോക ഫുട്ബോൾ ആരാധകർക്ക്.
0: അതെ, ഒരു 2010 ശേഷം സ്പെയിനിന്റെ ആദ്യ ഫൈനലാണ് ഇന്നലെ ക്വാളിഫൈ ചെയ്ത്. ഇനി
1: ആരാണെതിരാളി എന്ന് നോക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ്, ആയുധത്തിനൊക്കെ മൂർച്ച കൂട്ടി കാത്തിരിക്കുകയാണ് സ്പാനിഷ് പട. അവർ തീർക്കുകയായിരുന്നു ആ ഒരു കളിക്കളത്തിൽ മാന്ത്രികത തീർത്തുകൊണ്ട്. പബ്ലോ പിക്കാസോയുടെ നാട്ടുകാര് അല്ലേ, ഒരു ക്യാൻവാസിൽ മികച്ച ചിത്രങ്ങൾ, ഫുട്ബോൾ ചിത്രങ്ങൾ വരക്കുകയായിരുന്നു. ഒടുവിൽ കളി തീരുമ്പോൾ 2-0 സ്പാനിഷ് ഫ്രഞ്ച് പടയെ തകർത്തടുക്കിയിരുന്നു
0: എന്നുള്ളതാണ്. മിക്കൽ ഒയാർസബാലും അതുപോലെ പെഡ്രോ പൊറോയും ആണ് ഈ രണ്ട് ഗോൾ നേടി സ്പെയിനിന്റെ ആ ഒരു
1: അതെ അതെ 22-ാം മിനിറ്റിലെ പെനാൾട്ടി ഗോളിലൂടെ ആദ്യം തന്നെ സ്പെയിനിന് ആ ഒരു ആധിപത്യം നേടാനായി. പിന്നീട് അങ്ങോട്ട് അവര്
0: ആക്രമണം തന്നെ അല്ലേ, നമ്മുടെ കിലിയൻ എംബപ്പെ ഒക്കെ എന്താ പറയാ,
1: അവരെയൊക്കെ ഒരു അവർക്കൊന്നും ഒന്നും ചെയ്യാനാവാതെ, അല്ലെങ്കിൽ അവരൊക്കെ എങ്ങനെ ഇങ്ങനെ പ്രതിരോധിച്ച്, ആക്ച്വലി അതാ സംഭവിച്ചത്, സ്പെയിൻ ടീം എങ്ങനെ ഇങ്ങനെ പ്രതിരോധിച്ച് നിർത്തിയിരുന്നു. എംബപ്പെ അനങ്ങ സംഭവിക്കാന്ന്,
0: രണ്ട് ടീമുകളും തമ്മിൽ ആക്രമിച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത്.
1: അതെ, ആ ഒരു 90 മിനിറ്റും അടിയോ ഡടിയോ അല്ലെ അങ്ങനെ പറയാ, അങ്ങനെ ഓരോ സെക്കൻഡും ഉദ്യോഗജനകമായിട്ടുള്ള വല്ലാത്തൊരു സെമി ഫൈനൽ മത്സരമാണ് ഇന്നലെ കടന്നു പോയിട്ടുള്ളത്. അപ്പോ ഇതിലെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ പറയാനുണ്ടാവും.
0: ഇന്നലെ
1: വരാൻ പോകുന്ന കളിയുടെ അതിനേക്കാൾ വിളിച്ചു പറയാനുള്ള പ്രിയപ്പെട്ടവരെ, നമ്പറുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ,
0: 0483-2950-50-300.
1: മറ്റൊരു നമ്പർ കൂടിയുണ്ട്,
0: 0483-2950-800.
1: അപ്പോൾ പോരട്ടെ, പെട്ടെന്ന് ഫോൺ എടുക്കൂ, അത് നിങ്ങൾ കളിക്കളത്തിൽ കാണിച്ച അല്ലെങ്കിൽ ടി വിക്ക് മുന്നിൽ, സ്ക്രീനിന് മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആവേശം ഇങ്ങോട്ടേക്ക് എത്തട്ടെ മഞ്ചേരി FM-ൽ ഈ ഒരു ഫോൺ നമ്പറുകളിലൂടെ. അപ്പോ
0: നമുക്കൊരു ഇംഗ്ലണ്ടിന്റെ പാട്ട് കേൾക്കാം അല്ലേ. നാളെ നടക്കാൻ പോകുന്ന കളി
1: പുലർച്ചെ 12:30 അടുത്ത സെമി ഫൈനലാണ്. സ്പെയിനിനോട് ഏറ്റുമുട്ടാൻ അർജന്റീനയാണോ ഇംഗ്ലണ്ടാണോ തീരുമാനിക്കുന്ന ആ സെമി ഫൈനലിനെ ഇംഗ്ലണ്ട് ആരാധകർക്ക് ആവേശം കൂടാനായിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾപ്പിക്കാം അല്ലേ.

0: അതെ, ഇപ്പൊ ഈ ഇംഗ്ലണ്ടിന്റെ ആ പാട്ട് ഇംഗ്ലണ്ട് ആരാധകർക്ക് പ്രചോദനമാകട്ടെ,
1: ആവേശം കൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ.
0: അതെ,
1: കാത്തിരിക്കുകയായിരിക്കും എല്ലാവരും.
0: എന്തായാലും നമുക്ക് ഒന്ന് ഒരു അതിഥി ഉണ്ട്, ആരാണെന്ന് നോക്കാം.
1: ഫുട്ബോൾ ബീച്ചിൽ. ഹലോ
0: ഹലോ
2: ഹലോ
0: ഹലോ സുബൈർക്ക വീണ്ടും നമസ്കാരം.
1: ഇത് നമ്മുടെ സുബൈർ വാഴക്കാടാണല്ലേ?
0: അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ സുബൈർ. സുബൈർ വാഴക്കാട്
1: എത്രത്തോളം മികച്ച രീതിയിൽ ഒരു അവലോകനം ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരൻ സുബൈർക്ക, പറയോ എങ്ങനെ എവിടെ എത്തി നമ്മുടെ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള കളികൾ? അല്ലെങ്കിൽ
0: ഇന്നലെ
1: കഴിഞ്ഞ ഹലോ
0: ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു, അതിനെ കുറിച്ച് പറയോ ആദ്യം. ഇന്നലെ കളി കണ്ടില്ലേ, 12:30 ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള കളി എങ്ങനെ ഉണ്ടായിരുന്നു പറയോ.
2: ഫ്രാൻസ് നല്ല മുന്നേറ്റം, പക്ഷെ ഫ്രാൻസിന് മധ്യത്തിലൊക്കെ സ്പെയിൻ അടിച്ചാഞ്ഞു. പക്ഷേ എംബാപ്പക്കും ഉസ്മാൻ ഡെംബലെ അതുപോലെ ഒലിസക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല,
0: ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഫുൾ ടൈം പന്ത് സ്പെയിനിന്റെ കാൽ കീഴിലായിരുന്നു.
2: ഫ്രാൻസിന് മധ്യത്തിൽ
1: പൂട്ടി
0: ഒരു ആക്രമണ കളിയായിരുന്നു അല്ലേ ഇന്നലത്തെ കളി, ഇരു ടീമുകളും.
2: കുക്കുറല നല്ല മാർക്കാണ് എംബാപ്പേ ചെയ്ത, പിന്നെ മധ്യത്തിൽ ഒന്നായിട്ട് അടക്കി ഭരിച്ചു.
1: അപ്പൊ നല്ല തീപാറുന്ന ഒരു പോരാട്ടായിരുന്നു ഇന്നലെ രാത്രി ഡള്ളാസില്. അതെ, ഇനിയിപ്പോ
2: ഇതുവരെ കണ്ട അർജന്റീന ഇംഗ്ലണ്ടിന്റെ
1: അവരുടെ ആ ഏറ്റവും മികച്ച ആയുധം തന്നെ പുറത്തെടുക്കേണ്ടി വരും അവനാഴിയില്. ശരി, അപ്പൊ അവർ അത്യാവശ്യം
2: ഇംഗ്ലണ്ട്.
1: ശരി, അപ്പൊ മറ്റൊരു ദീപാർന്ന പോരാട്ടത്തിനാണ് ഇനി
2: ഉപയോഗിക്കുന്നത് അറിയില്ല.
0: അതെ, സുബൈർക്ക ശരിക്കും മെസ്സിന്റെ ആളാണ്, അർജന്റീന ഫാനാണ്.
1: പക്ഷെ നമ്മുടെ ടീം ഇങ്ങനെയൊന്നും പോയാ പോരാ അല്ലേ, കുറച്ചുകൂടെ ഇതൊന്ന് ഊർജപ്പെടുത്തി എടുക്കാനുണ്ടല്ലേ.
0: ആർക്കായിരിക്കും ഒരു മുൻതൂക്കം ഇന്ന് ഇന്ന് രാത്രി ഈ ഏറ്റുമുട്ടല്ലേ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള ഒരു കളിയില്?
2: അർജന്റീന ഇതുവരെ കളിച്ച കളി മതിയാവില്ലെന്ന് വളരെ വീക്കാണ്. പക്ഷേ ഇംഗ്ലണ്ടും അർജന്റീനയും മർഡോണൊക്കെ ഉള്ള കാലഘട്ടത്തോട് ഫുട്ബോൾ ശത്രുക്കളാണ്.
1: ഇന്നിപ്പോ മർഡോണയുടെ പഴയ ആ ഒരു ഗോളിന്റെ ദൈവത്തിന്റെ കൈയുണ്ട്.
2: ഇത് ഏഞ്ചൽ ടീം അരി ഇല്ലാത്ത ഒരു അഭാവം തന്നെയാണ് അർജന്റീനക്ക്.
0: ശരിയാണ്,
2: രണ്ട് വിങ്ങിലും പോയി മരിയുണ്ടെങ്കിൽ ഏത് വിങ്ങിലും കേറാപ്രാപ്തിയുള്ള ആളായി.
0: അതെ അതെ, ശരിയാ.
2: ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തട്ടെ ഞാൻ ആഗ്രഹിക്കും, അർജന്റീന ആളായതുകൊണ്ട്.
0: പിന്നെ വേറെന്തൊക്കെയാണ് പറയോ, കളിയെ കുറിച്ച് മറ്റു കാര്യങ്ങൾ കൂടി പറയോ. ഈ സെമി ഫൈനലുകള് മറ്റു രണ്ട് കളികളും ഒക്കെ അല്ലേ, ഗംഭീര കളികളായിരുന്നു. ഇപ്പൊ നമ്മുടെ ലോകകപ്പില് ഇതുവരെ ഫ്രാൻസ് കളിച്ച കളികളിലൊന്നും എന്താ പറയാ അടി പതറിയിട്ടില്ല ഇതുവരെ ഒരു ടീമിനോടും. പക്ഷെ ഇന്നലെ സ്പെയിനുമായിട്ടാണ് അല്ലേ ആദ്യമായിട്ട്. അതെ, ഇതുവരെ കാത്തു സൂക്ഷിച്ചതെല്ലാം ഇന്നലത്തെ ഒരൊറ്റ കളിയോടുകൂടി
1: കൊണ്ടുപോയി അല്ലേ, കാക്കൊറ്റി.
0: അതെ, നിലവിലെ യൂറോ ചാമ്പ്യന്മാരാണല്ലേ സ്പെയിൻ. ഒന്നാം സ്ഥാനത്താണ് അല്ലേ, ഫിഫ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീമാണ് സ്പെയിൻ എന്ന്
2: പറയുന്നത്.
0: 2010 ലോകകപ്പിന് ശേഷം ആദ്യമായിട്ടാണ് ഇവര് ഫൈനലിൽ വരുന്നത് അല്ലെ, ആ ഒരു പ്രത്യേകത കൂടി സ്പെയിനുണ്ട്. അതെ അതെ അതെ, പക്ഷെ അവര് ഉയർത്തെഴുന്നേറ്റ് വന്നു ഈ 2026. അതെ അതെ അതെ, പക്ഷെ ശരിക്കും നമ്മുടെ അർജന്റീനയൊക്കെ ശരിക്കും വെള്ളം കുടിച്ചൂലേ ആ സമയത്ത് ആ കളിയായിട്ട്.
1: അർജന്റീനയോട് ഏറ്റുമുട്ടിയ ടീമുകളൊക്കെ മികച്ച ടീമുകൾ എന്ന് ഖ്യാതി നേടിക്കൊണ്ടാണ് തിരിച്ചു പോയ പോകേണ്ടി വന്നെങ്കിൽ

0: മികച്ച ടീമുകൾ എന്ന പേരെടുത്തിട്ടാണ് പോയത് അല്ലേ? കാരണം അർജന്റീനയോട് അങ്ങേയറ്റം വളരെ ശക്തമായിട്ട് തന്നെ മുട്ടി തോറ്റിട്ടാണ് അല്ലേ, പോരാടി തോറ്റിട്ട് തന്നെയായിരുന്നു ഓരോ ടീമും പോയിരുന്നത്. ഇനിയിപ്പോ ഇന്ന് നമ്മുടെ ഹാരി കെയ്നിന്റെ ഇന്നിപ്പോ ആ ആയുധങ്ങളൊന്നും പോരാ അർജന്റീനക്ക്. ഇനി ഹാരി കെയ്നിന്റെ ചുണക്കുട്ടികളോട് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൂർച്ച തന്നെ വേണ്ടി വരും, അല്ലാതെ ഭാഗ്യത്തിനോ അവസരങ്ങൾക്കൊന്നും. നിങ്ങൾ അങ്ങനെ പറയല്ലേ സുബീർക്ക. അർജന്റീന ഒരുപാട് അർജന്റീന ആരാധകരെ സുബീർക്കയുടെ വാക്കുകൾക്കായിട്ട് ഇവിടെ കാതോർത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ആവശ്യം കൊടുക്കൂ, തിരിച്ചു വരും നമ്മുടെ ടീം എന്ന് പറഞ്ഞു.
1: അതെ,
0: നമുക്ക് നമ്മുടെ ക്യാപ്റ്റനെ ഒന്ന് കണ്ടുകിട്ടിയിരുന്നെങ്കിൽ ഇത് നേരിട്ട് പറയാമായിരുന്നു, മെസ്സി ഇങ്ങനൊന്നും പോരാട്ടോ, ഞങ്ങൾ ഇവിടെ വളരെ നിരാശരാണ്, ഞങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നിങ്ങളുടെ ഈ ഒരു കളി കണ്ടിട്ട് നിരാശരായിരിക്കുകയാണ്. എങ്കിലും ഇന്നൊരു അവസാന അവസരമാണ്, ഇന്ന് അവർക്ക് ജയിക്കാനായാൽ ഫൈനലിൽ കാണാം അല്ലേ.
2: ഇങ്ങനെയൊന്നും കളിച്ചാൽ പോരാ എന്നുള്ള ഒരു തോന്നൽ ഇന്ന് അവര് മനസ്സിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ടാവും അല്ലേ. ഇതുവരെയുള്ള കളികളൊക്കെ വെച്ച് നോക്കുമ്പോ ഇന്ന് ഇനി അങ്ങനെ കളിച്ചാൽ പോരാ.
0: പെർഫോമൻസ് കൊണ്ട്
2: നമ്മുടെ ലയണൽ സ്കലോണി ഇന്ന് കുറെ തന്ത്രങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും.
0: അർജന്റീന ഇപ്രാവശ്യം ഭാഗ്യം കൊണ്ടുവരാം. നീല ജേഴ്സി, ജേഴ്സിക്കൊക്കെ ഒരു മാറ്റം ഉണ്ട് ഇന്നത്തെ കളിക്ക്.
2: കടും നീലയിലാണ് ഇറങ്ങുന്നത്.
0: ഒരു ഭാഗ്യ ജേഴ്സി ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് ഇന്ന് അല്ലെ. ഈ ഭാഗ്യം തുണക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. നമ്മുടെ സുബീർക്കയുടെ ടീമിനും അല്ലെ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. കൂടാതെ ഇംഗ്ലണ്ട് ആരാധകരൊന്നും നിരാശപ്പെടേണ്ട, നിങ്ങളുടെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്.
2: മെസ്സിക്ക് ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ കന്നി ആണ് അല്ലെ, കന്നിക്കളിയാണ്, അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അല്ലെ. ഇതുവരെ മെസ്സി ഇംഗ്ലണ്ടിനെതിരെ കളിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ പ്രത്യേകതകളുള്ള ഒരു അതെ അരങ്ങേറ്റമാണ് മെസ്സിക്ക് ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ. അപ്പൊ നമുക്ക് ആവേശത്തോടെ കാത്തിരിക്കാം അല്ലെ ആ മണിക്കൂറുകൾക്കായി. ഓക്കെ സുബീർക്ക, സന്തോഷം എന്തായാലും വിളിച്ചാൽ കേട്ടോ.
0: ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിച്ചതിനും സംസാരിച്ചതിനും ഒരുപാട് നന്ദി സ്നേഹമുണ്ട് കേട്ടോ. മഞ്ചേരി എഫ്എമ്മിന്റെ ശ്രോതാക്കളൊക്കെ കേൾക്കുന്നുണ്ട് ഈ കാര്യങ്ങള്. എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി എല്ലാ ടീമുകൾക്കും നേർന്നുകൊണ്ട് സുബീർക്കയോട് തൽക്കാലം ഇവിടെ പറയുകയാണ്.
2: ശരി ശരി മൂസിന, നമ്മള് ഇംഗ്ലണ്ട് ഫാനുകൾക്ക് ഒരു പാട്ട് വെച്ചു കൊടുത്തു. അപ്പോ ഇനിയിപ്പോ ഫൈനലിലുള്ള അർജന്റീനക്കാർ വെറുതെ ഇരിക്കില്ല.
0: പ്രത്യേകിച്ച് ഇപ്പൊ സുബീർക്കയൊക്കെ പറഞ്ഞേ കേട്ടപ്പോ എല്ലാവരും നല്ല ടെൻഷനിലാണ്.
2: ടെൻഷനുണ്ട് സുബീർക്കയ്ക്ക്, ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ട്.
0: ആ ടെൻഷൻ പുറത്തു വന്നു.
2: എങ്ങനെയായാലും നമ്മളെ ഉള്ളിലെ ഒരു ടീം, ഒരു ആരാധന ഒരു ടീമിനോട് ഉണ്ടെങ്കിലോ
0: തീർച്ചയായിട്ടും
2: മറ്റു ടീമുകൾ ശക്തരാണെങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും.
0: പിന്നല്ല അപ്പൊ അവർക്ക് പ്രതീക്ഷയുടെ ഒരു കിരണങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ
2: അർജന്റീനയുടെ
0: വെളിച്ചം നൽകിക്കൊണ്ട് അർജന്റീനയുടെ ഒരു ഫാൻസ് സോങ് അല്ലേ കൊടുക്കാം.

0: മോസന, നമുക്ക് ഒരു ഫുട്ബോൾ ആരാധകൻ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. എന്നിട്ട് ഈ പാട്ടിലേക്ക് തിരിച്ചു വരാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സ് ആണ്, അതാരാണ്? ഹലോ
2: ഹലോ, ആരാണിത്? ഇന്നലെ കളി കണ്ടിറങ്ങിയ

0: ഹലോ, ആ കോള് കട്ടായി. അടുത്ത ആളുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഹലോ ഹലോ, ഫുട്ബോൾ ബീറ്റ്സ്, ഇതാരാണ്?
1: ഞാൻ ലുക്മാൻ പാലൂർ.
0: ലുക്മാൻ
2: പാലൂർ,
0: നമ്മുടെ മലപ്പുറം ജില്ലയുടെ ബോർഡർ ആണല്ലേ?
1: അതെ അതെ.
0: എന്തൊക്കെയാണ് ലുക്മാൻ?
1: നല്ല സുഖം.
2: ഇന്നലത്തെ കളിയുടെ ക്ഷീണം മാറി, കളി കണ്ട ക്ഷീണം മാറിയോ? കളി കണ്ടിരുന്നാലും
1: സുബേർഖാനെ മഞ്ചേരി പരിചയപ്പെടുത്തി നന്നായി. കാരണം
0: സുബേർഖാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ താരാണ്. ഇത്രയധികം ഫുട്ബോൾ താരങ്ങളുടെ പേരുകള്, അതെ അതെ, ഫുട്ബോളിനെ കുറിച്ച് കൂടുതലും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അല്ലേ? നമുക്കൊന്നും പേരുകൾ തന്നെ ഒന്ന് മനഃപാഠമാക്കി എടുക്കാനുള്ള പാടെന്താണ് അല്ലേ? പടാപാടാണ് എന്നോടത്താണ് സുബേർഖ ഇത്രയും കളിക്കാരുടെ പേരുകള് കാണാപ്പാടം പഠിച്ചിട്ട് കളിയെ കുറിച്ച് ഇത്രയധികം വിലയിരുത്തുന്നത്. അത് ശരിയായ അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്തൊക്കെയാണ് ലുക്മാൻ കേക്ക്
1: പറയാനുള്ള?
0: ഭയങ്കര ഒരു ആക്രമണ കളി അല്ലേ ഇന്നലത്തെ കളി?
2: ആരോടായിരുന്നു ഇന്നലെ ചായ് ലുക്മാൻ?
1: റഫറിംഗും പരാതിയില്ലാതെ
2: മികച്ച കളി എന്ന് പറയാതെ അല്ലേ? എല്ലാ തരത്തിലും ഒരു പരാതികൾക്കും ഇടവരുത്താതെ വിജയിയെ തീരുമാനിച്ച ഒരു കളി അല്ലേ?
0: സ്പെയിനൊക്കെ ഗംഭീര കളി, പറയാൻ വാക്കുകളില്ല.
2: ലുക്മാൻക്ക് ഇന്നലെ ആരോടായിരുന്നു ചെറിയൊരു താല്പര്യം? ആര് ജയിക്കണമെന്നായിരുന്നു? ആരുടെ ടീമാ?
1: ഇന്നലെ കളിയുടെ സൗന്ദര്യം കണ്ടേക്കും സ്പെയിനിന്റെ.
2: അങ്ങനെയല്ലേ, കളി തുടങ്ങുന്നതിന്റെ മുന്നേ സ്പെയിൻ ജയിക്കണം തന്നെയായിരുന്നു?
1: ഫ്രാൻസിന്റെ
2: ആളായിരുന്നു ഒടുവിൽ, പക്ഷെ കളി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ടീം അങ്ങോട്ട് മാറി പിടിക്കേണ്ട.
1: അവരെ കറക്റ്റ് ആയിട്ട് കൂട്ടി വെക്ക്.
0: അതെ, ശരിക്കും ലോക്ക് ചെയ്തു പന്ത്. അതെ, കംപ്ലീറ്റ് പന്ത് അവരുടെ ക്വാർട്ടറിലായിരുന്നു ഇന്നലെ.
2: വഴുകയായിരുന്നു
1: ഫ്രാൻസാണ് മുന്നില്. പക്ഷെ എന്നാലും
0: ഇതുവരെ കളിച്ച ഈ ലോകകപ്പില് കളിച്ച ഒരു കളിയും ഫ്രാൻസ് തോറ്റിട്ടില്ല. പക്ഷെ ഇന്നലെ അവർക്ക് ഒരു
1: രക്ഷയുണ്ടായിരുന്നില്ല.
2: സ്പെയിനും അതെ, മോശക്കാരല്ല സ്പെയിനും, നല്ല ടീം തന്നെയാണ്. ഇതുവരെ സ്പെയിനും തോൽക്കാതെ ഒരൊറ്റൊരു ഗോളാണ് ഇതുവരെ സ്പെയിൻ വഴങ്ങിയത് ഈ കളി, ഈ ടൂർണമെന്റിൽ.
1: പക്ഷെ അവര് ഫൗള് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു.
0: നല്ല
1: കളിയായിരുന്നു.
2: അതെ, ഇന്നലത്തെ കളി തുടങ്ങിയത് ഒരു പെനാൽറ്റി ഗോളിലൂടെ തന്നെയാണ് അവര് ഗോൾ വേട്ട തുടങ്ങിയത്.
1: അതൊരിതില്ല, ഫൗള് പെനാൽറ്റി ബോക്സിൽ ഫൗളായ പിന്നെ പെനാൽറ്റി തന്നെ.
2: അതെ അതെ,
0: ശരിക്കും ചോദ്യമില്ല. ആരുടെ ആരാധകനാണ് ശരിക്കും പറഞ്ഞാല്?
1: ഞാൻ കൂടുതൽ ഇംഗ്ലണ്ടിന്റെ, ജർമ്മനി. നമുക്ക് ജർമ്മനി
0: ജയിക്കുന്ന ടീമിന്റെ കൂടെ കൂടി പോലെ
2: അല്ല, അങ്ങനെയൊക്കെ
0: ആളുകളൊക്കെ ഭയങ്കര രസമാണ്.
2: എങ്ങനെയായാലും
0: ജേഴ്സി മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. കടയിൽ ചെന്നിട്ട് ആ ജേഴ്സി എനിക്ക് കൊള്ളുന്നില്ലേ, അടുത്ത് തരൂ. അപ്പൊ ആ ടീം തോൽക്കും, പിന്നെ അടുത്ത് തരൂ. അങ്ങനെയൊക്കെ ഭയങ്കര
2: ട്രോളിംഗ് രസല്ലേ. ഞായറാഴ്ചയോട് തിങ്കളാഴ്ചയോട് കൂടി ഇതെന്റെ ഒരു ഈ ഒരു ആരവൊക്കെ അടങ്ങുകയാണല്ലോ എന്ന് അറിയും. ആലോചിക്കുമ്പോ തന്നെ
0: അതെ, ഒരു
2: വിഷമമാണ്.
0: 4 വർഷം കൂടുമ്പോ ഉള്ള ഒരു കളിയാണ്. 4 വർഷം കാത്തിരിക്കണം അല്ലേ? അപ്പോഴേക്കും ആരെന്തും
2: എന്തെല്ലാം എന്ന് ആർക്കറിയാം.
0: നമുക്ക് മനസ്സിൽ
1: തോന്നും ജർമ്മൻ ഫാൻസിനൊക്കെ ഒരു ഹായ് പറയും, കാരണം ഞങ്ങള് തോറ്റാണെങ്കിൽ ഇപ്പൊ ഞങ്ങള് വില കൂടെ.
0: തോൽവിയും ജയൊക്കെ സർവ്വസാധാരണ. സ്പെയിൻ എന്ന് പറയുന്ന 2010 ലോകകപ്പ് നേടിയ ടീമാണ്.
2: തുടക്കം
1: മുതൽ ടിക്കി ടാക്ക്
2: അല്ലേ കൂടെയായിരുന്നു.
1: പക്ഷെ ഞാൻ കാണുന്നത് ഫൈനലില് ജർമ്മനി അല്ല, ഇംഗ്ലണ്ടും സ്പെയിനും അർജന്റീന ഈ കളി കളിച്ച.
0: നമ്മുടെ സുബേർഖ പറഞ്ഞോ, മരിയ
2: മധ്യനിരയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തേണ്ടി എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ സുബേർഖയെ പറഞ്ഞു അല്ലെ, അർജന്റീനൻ ഫാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ലുക്മാൻക്ക് കളിച്ചിരുന്നു മുൻപൊക്കെ? ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു.
2: ഇപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ നമ്മള് ഓരോ ഓട്ടോ ഓടുക, പിന്നെ വീട്ടിലോരോ ജോലികൾ.

0: ഓ അത് ശരി.
1: തയ്യലുണ്ട്, യൂണിഫോം എല്ലാം വർക്കും തിരക്കും ഒക്കെ ആണ്.
0: ഓക്കെ അത് ശരി.
1: അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണ്ടായിരുന്നു.
0: ഇപ്പൊ കുറച്ച് ഒരു മാസമായിട്ട് എല്ലാം മാറ്റി വെച്ച് ഫുട്ബോളിനായിട്ട്
2: പന്ത് തട്ടിക്കൊണ്ടാണല്ലേ പന്തിന്റെ പിറകെ നമ്മുടെ ലോകം.
1: യൂണിഫോമിന്റെ തയ്യലും പാടായൊക്കെ, യൂണിഫോമിന്റെ തിരക്കായൊക്കെ, രാത്രി വർക്ക് ഒഴിവാക്കലും പണിമണം നടക്കണില്ല. അപ്പൊ നല്ല കളികൾ കുറച്ചിടം കാണത്തില്ല, രണ്ടാമത് ഇടുമ്പോ കാണും പകല്.
2: രാവിലെ ഹൈലൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ കളികളെ. ശരി, എന്തായാലും വളരെ സന്തോഷം കേട്ടോ ലുക്മാൻ, നമ്മളെ ആകാശവാണിയിൽ വിളിച്ചേ കളിയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ. എന്തായാലും നിങ്ങളെ നാട്ടിലുള്ള ജർമ്മൻ ഫാൻസ്,
0: ജർമ്മൻ
1: ടീമിന് ഉണ്ട്. പിന്നെ മഞ്ചേരി എഫ് എം സ്ഥിരമായിട്ട് കേൾക്കുന്ന രണ്ടാളുകളുണ്ട്. അവരെപ്പോഴും എന്റെ ശബ്ദം ഇടയ്ക്ക് ഞാൻ കുളിക്കുന്നുണ്ട്, കിട്ടണ എല്ലാവരുണ്ട്.
0: അവരോട് വിളിക്കാൻ പറയൂ.
1: അത് ചിലർക്കൊന്ന് നമ്മളെ ചന്ദ്രേട്ടൻ കട നടത്തും, അവര് പിന്നെ ഒന്ന് രണ്ട് പേരുണ്ട്.
0: അവരോടൊക്കെ വിളിക്കാൻ പറയൂ, അവർക്ക് വിളിക്കാനായി മഞ്ചേരി എഫ് എമ്മിന്റെ ഫോൺ നമ്പറിലൂടെ
2: കാത്തിരിക്കുന്നു. ഡയൽ ചെയ്ത് കൊടുത്തോക്കൂ, നിങ്ങൾ നിന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡയൽ ചെയ്ത് അവർക്ക് കൊടുത്താൽ മതി, ആ പ്രശ്നം
1: പരിഹരിക്കാം.
2: അല്ല നമുക്കും ഒരു സമയം വരും.
0: അപ്പൊ
2: എല്ലാവർക്കും നമ്മുടെ മഞ്ചേരി ആകാശവാണിയുടെ വലിയൊരു ഹായ്. അടുത്ത 4 വർഷം കഴിഞ്ഞിട്ട് ജർമ്മനി വരട്ടെ.
1: എഫ്എമ്മിന്റെ പ്രേക്ഷകരെ,
2: ശ്രോതാക്കളെ,
1: ഞാന് നമ്മുടെ കടയിലൊക്കെ വെക്കുമ്പോ അവരും വന്ന് പറയും, ആയിരിക്കും വാങ്ങണ റേഡിയോ എന്നൊക്കെ
2: പറയാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ, ഇന്ന് രാത്രി അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആ ഒരു പോരാട്ടത്തിനായിട്ട്.
1: അതെ അതെ അതെ.
2: ഓക്കെ, എന്തായാലും വിളിച്ചാൽ സന്തോഷം.
1: ഓക്കെ.

0: ഹലോ
1: ഹലോ,
2: നമസ്കാരം.
0: ആ നമസ്കാരം, ഫുട്ബോൾ ബിറ്റ്സ് ആണ്. ആരാണ്?
2: അതെ, എന്റെ പേര് മധു തിരുവാലി.
0: മധു തിരുവാലി,
1: തിരുവാലി.
0: അതെയാ? ഓക്കെ.
1: എങ്ങനെ ഫുട്ബോൾ ബിറ്റ്സിലേക്ക് വിളിക്കാറുണ്ടോ?
0: ഫുട്ബോൾ
1: മത്സരങ്ങൾ പ്രവചിക്കാറുണ്ടോ?
0: ഫുട്ബോളിന്റെ കടുത്ത ആരാധകനാണ് അല്ലേ?
1: ആരാധകനാണ്.
0: ശരി, ബ്രസീൽ ഫാൻ ആയിരുന്നു.
1: എല്ലാ ടീമിന്റെയും എന്ന് പറഞ്ഞപ്പോ ചോദിച്ചതാണോ?
0: അതെ. പക്ഷെ അതോടുകൂടി ഇപ്പൊ എല്ലാ ടീമിന്റെയും ആരാധകനാണ് അല്ലേ? ഫ്ലക്സും കാര്യങ്ങളൊക്കെ മാറ്റിയോ ഇപ്പോ ബ്രസീലിന്റെ? അതെ,
1: ഒന്ന് ഉഷാറാക്കി വെച്ചു. ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടല്ലേ വരും. തിരിച്ചറിവുണ്ട് ഞങ്ങൾക്ക്, കളികൾ ഇനി ഏറെ കിടക്കുന്നുണ്ട്.
0: ഇന്നലത്തെ കളി കണ്ടോ?
2: ആ, ഇന്നലത്തെ കളി കണ്ടു. 3 മണിക്കാണ് അവിടെ പോയത്. ഇപ്പൊ എണീറ്റിട്ടുള്ളൂ. എണീറ്റിപ്പോഴാണ് റേഡിയം വെച്ചപ്പോഴാണ്.
0: എവിടെ പോയിട്ടാണ് കളി കണ്ടത്?
2: ഞങ്ങളിവിടെ ഹോം തിയേറ്റർ ഉണ്ട് ഞങ്ങൾക്ക്.
0: ആ, വലിയ സ്ക്രീൻ ആയിരിക്കും.
1: എല്ലാരും കൂടെ കൂടിയിരുന്ന
0: എല്ലാരും കൂടി ഇരുന്ന ഒരു കാഴ്ച, അത് വല്ലാത്തൊരു ആവേശം തന്നെയാണ് അല്ലേ?
1: ക്ലബില്. ഓക്കെ, അപ്പൊ മധു നല്ലൊരു കളിക്കാരനായിരുന്നോ?
2: അതെ, കളിക്ക് പണ്ടൊക്കെ നമ്മള് അവര് 4 പന്ത് കളിച്ചു.
1: ഹലോ,
0: പോയോ?
1: പോയെന്ന് തോന്നുന്നു.
0: കോള് കട്ടായിണ്ടാവൂല്ലേ.
1: അതെ,
0: എന്തായാലും ആ ഒരു കളിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു അല്ലേ? നമുക്ക് നോക്കാം, മധു തിരിച്ചു വരുമോ നോക്കാം.

0: മോസിനെ നമുക്ക് ആരോ ലൈനിലുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഫുട്ബോൾ ബീറ്റ്സ് ആണ്? ആരാണ് റേഡിയോയുടെ
2: വോളിയൊന്നാണല്ലോ സംസാരിക്കുന്നത്? റേഡിയോയുടെ എക്കോ ഇങ്ങോട്ട് അടിക്കുന്നത്.
0: അല്ലെങ്കിൽ കുറച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കുക. പവിത്ര,
2: പവിത്ര എവിടെ നിന്ന് വിളിക്കുന്നു?
0: എവിടുന്നാണ് ഈ ആരാധിക?
1: ഞാൻ മലപ്പുറം.
0: മലപ്പുറം എവിടെയാണ്?
1: മലപ്പുറം.

0: പടപ്പറമ്പ്.
1: ഓക്കെ, അത് ശരി. എന്ത് ചെയ്യുന്നു പവിത്ര?
0: ഞാൻ പ്ലസ് ടു കഴിഞ്ഞു.
1: പ്ലസ് ടു കഴിഞ്ഞു. ഓക്കെ, എങ്ങനെയാണ് ഫുട്ബോളിനോടൊക്കെ കമ്പുണ്ടോ? ഉണ്ട്. ഏത് ടീമിന്റെ ആളാണ്?
0: അർജന്റീന.
1: ഓ, അർജന്റീന കപ്പ് എടുക്കുവോ? അർജന്റീനത്തോടെ ഫൈനലിലേക്ക് പ്രവേശിക്കുവോ?
2: കളിയുണ്ടല്ലോ.
0: അയ്യോ,
2: അങ്ങനെ പറയല്ലേ. പറഞ്ഞാലും മെസ്സി
1: കഴിഞ്ഞ കളിയെ വെച്ചിട്ടാണോ പറയുന്നത്, അല്ലാതെ മൊത്തത്തിലുള്ള ഒരു അവലോകനാണോ?
0: മൊത്തത്തിലാണ്, ടീം കുറച്ച് വീക്കാണ്.
1: അല്ല, കഴിഞ്ഞ തവണ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന.
2: ആദ്യം മുതലേ അർജന്റീനന്റെ ഫാൻ തന്നെയല്ലേ? ഓക്കെ. അപ്പൊ ഈ 2026 ആയപ്പോ അർജന്റീനയുടെ കളിയിലെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ ഒന്ന് പ്രതീക്ഷകൾക്കൊക്കെ ഒരു മങ്ങല് ഉണ്ടോ? വേണ്ട.
1: ആ, ഈജിപ്തിന്റെ കളിയാണ് അല്ലെ, എല്ലാവർക്കും ഒരു ഒരു മനസ്സിലൊരു ഡിമ്മ.
2: ഈജിപ്തും എല്ലാവരും
1: പക്ഷെ അതൊന്നും സെമി ഫൈനലാണ്.
2: ഇനി വെറും കളി പോരാ, മികച്ച കളി തന്നെ വേണം അല്ലെ? കളി ഇങ്ങനെ ഫൈനലിലേക്ക് അടുക്കുന്നവരും ഇതുവരെ ഇങ്ങനെ വന്ന് ഫൈനലിൽ സെമി ഫൈനലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി പഴയ കളിയൊന്നും പോരാ, പുതിയ കളി തന്നെ പലതും കളിക്കേണ്ടതായിട്ട് വരും.
1: സെമി ഫൈനലാണ് രണ്ടും കൽപ്പിച്ച് അല്ലെ, സ്കലോണി ഇറക്കി വിടും അവരെ. അപ്പൊ നമ്മള് അങ്ങനെ നിസാരരായി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആ അതെ, ഇന്നലെ രാത്രിയുള്ള കളിയുണ്ടോ? സ്പെയിനും കണ്ടോ? ഫുള്ളായിട്ടും കണ്ടോ?
2: ഇരുന്നു എല്ലാ കളിയും കാണാറുണ്ടോ?
0: കാണുകയാണെങ്കിൽ
2: കാണും. പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ കോളേജിലൊന്നും ചേർന്നില്ലേ?
0: കോളേജ് ഞാൻ നഴ്സിംഗ് കൊടുത്തു.
2: ഓ ഓക്കെ, അപ്പൊ ഇനി ടൈം ആവുന്നേ ഉള്ളൂ അല്ലെ അലോട്ട്മെന്റിനൊക്കെ. ഓക്കെ,
1: എന്തായാലും നമ്മുടെ ഫുട്ബോൾ ബീച്ചിൽ അല്ലേ, മലപ്പുറം എന്ന് പറയുന്നത് തന്നെ കാൽപന്ത് കളികളുടെ
2: മെക്കയാണ്.
1: അതെ, മെക്കയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് നല്ല ധൈര്യപൂർവ്വം നമ്മുടെ ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിച്ചല്ലോ.
2: പൊതുവെ ഇതുപോലെ കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ പവിത്ര?
0: ഞാൻ 10 ഹോക്കിയിലൊക്കെ ഉണ്ടായിരുന്നു.
2: ഓ, ഹോക്കി ടീം, ഹോക്കി പ്ലെയറാണ് നമ്മളോട് സംസാരിക്കുന്നത് അല്ലേ? ഓക്കെ, അത് ശരി. സ്കൂൾ ഹോക്കി ടീമിലായിരുന്നോ? എന്നിട്ട് പുറത്തൊക്കെ പോയിരുന്നോ?
0: ഐ
2: മീൻ പുറത്തൊക്കെ പോയി കളിച്ച. ഓ ശരി. അപ്പൊ നല്ലൊരു കായിക താരം തന്നെയാണ് നമ്മുടെ ഫുട്ബോൾ ബീച്ചിൽ നിന്ന്. അതെ, നല്ല പ്ലസ് ടു പഠിച്ച
1: താരം കൂടിയാണ്.
2: ഓക്കെ, അത് ശരി. അപ്പൊ കോളേജ് ലെവലിലും ഈ ഒരു പാഷൻ അല്ലെങ്കിൽ ഹോക്കി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐറ്റമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാനുള്ള
0: 10 ഒരു സ്കൂളിന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്ലസ് ടു വേറെ സ്കൂളായപ്പോ
2: ഹോക്കി ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ ഉള്ള ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോക്കി ടീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയില്ലേ?
0: അവിടെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ടെക്നിക്കൽ സ്കൂളിലായിരുന്നു പഠിച്ചതന്നെ.
2: ഓ, അത് ശരി. അപ്പൊ അതിനായിട്ട് പ്രത്യേക ഓ അങ്ങനെ കിട്ടി, ഗേൾസ് കുറവായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇനിതാ കോളേജില് വരാൻ പോകുന്നത് ഇഷ്ടം പോലെ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാക്കിയെടുക്ക, കിട്ടട്ടെ കേരളത്തിന് ഒരു മികച്ച ഹോക്കി ടീമിനെ. അതെ, ഇന്ത്യൻ ഹോക്കി ടീം എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ തന്നെ തലയുയർത്തി നിൽക്കുന്ന ടീമാണ് കിരീടം. അപ്പോ വരട്ടെ നമ്മുടെ കേരളത്തിൽ നിന്നും ഇങ്ങനെ ഹോക്കി ടീമിലേക്കൊക്കെ ആളുകൾ കേട്ടോ. ഒരിക്കലും ഈ ഒരു ആ ഒരു പാഷൻ കൈവിട്ട് കളയരുത്, ആ ഒരു അതിലൂടെ തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് കാത്തിരിക്കാം ഈ മികച്ച താരത്തിന്റെ ഭാവിയിൽ. അപ്പോ നിങ്ങളുടെ ടീം അർജന്റീന ഇന്ന് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അല്ലേ?
1: എന്നാലും വിളിച്ചാൽ സന്തോഷം കേട്ടോ പവിത്ര.
0: ഓക്കെ
1: മോസന, നമ്മൾ പറഞ്ഞു മെസ്സിക്ക് ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റമാണോ ഇന്നത്തെ കളി എന്നുള്ളത് അല്ലേ? നമ്മള് രാജ്യം ഉറ്റുനോക്കുന്ന, ലോകം ഉറ്റുനോക്കുന്ന ഒരു കളിയാണ് ഇന്നത്തെ സെമി ഫൈനൽ എന്ന് പറയുന്നത്. അപ്പോ 2005 ഹംഗറിക്കെതിരെ ആദ്യ രാജ്യാന്തര മത്സരം കളിച്ച മെസ്സി എതിർ താരത്തെ കൈമുട്ട് കൊണ്ടടിച്ചതിന് ആ കളിയിൽ ചുവപ്പ് കാർഡ് കണ്ടിരുന്നു. അതിനുശേഷം 2005 നവംബർ 12 അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന മത്സരത്തിൽ സസ്പെൻഷൻ കാരണം മെസ്സിക്ക് കളിക്കാനും ആയില്ല. പിന്നീട് ഇതേവരെ ഇരു ടീമുകളും തമ്മിൽ കളിച്ചിട്ടേ ഇല്ല എന്നാണ്
2: പറയുന്നത്.
1: ഇന്ന് ഇംഗ്ലണ്ടും ഈ അർജന്റീനയും തമ്മിലുള്ള കളി
2: അങ്ങനെയാണ് ചരിത്രത്തിലെ ഒരു പുതിയ
1: ഒരു ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നിട്ടുള്ളത്. വിവാദ ഗോളുകളും ചുവപ്പ് കാർഡുകളും സംഘർഷങ്ങളും ചേർന്ന് ഇരു ടീമുകളും ഏറ്റുമുട്ടിയ 5 ലോകകപ്പ് മത്സരങ്ങളും സംഭവ ബഹുലമാണ്. 1962 ജൂൺ 2 നടന്ന കളി, പിന്നെ പോലെ 1966 ജൂലൈ 23 നടന്ന കളി, അതുപോലെ 1986 ജൂൺ 22
2: നടന്നത്. 1986 നടന്ന കളിയിലാണ് അതിന്റെ 40-ാം വാർഷികമാണ് ഇന്നെന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന്

0: ഞാനത് മോശന പറയണ്ടോ നോക്കായിരുന്നു. അർജന്റീന 2 ഇംഗ്ലണ്ട് 1 മെക്സിക്കോ സിറ്റി
1: അസ്റ്റക്കിൽ സംഭവിക്കുമെന്ന് അല്ലേ.
0: മറഡോണയുടെ ദൈവത്തിന്റെ കൈ ഗോൾ അല്ലേ, 102 ഗോൾ എന്നിവ പിറന്ന ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിവാദമായ മത്സരം. അത് കഴിഞ്ഞിട്ട് പിന്നെ 1998 June 30 സെന്റ് ഏറ്റിയൻ ഫ്രാൻസിൽ നടന്ന പ്രീ ക്വാർട്ടർ, അതിലും അർജന്റീന 2 ഇംഗ്ലണ്ട് 2. പിന്നെ 2002 June 7 ഗ്രൂപ്പ് ഘട്ടത്തില് സാപ്പോറോ ജപ്പാനിൽ നടന്നത് ഇംഗ്ലണ്ട് 1 അർജന്റീന 0.
1: ഇതിനുശേഷമാണ്
0: ഇനി ഈ ഇന്നത്തെ കളി അല്ലേ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം.
1: അപ്പോ ഇതുവരെയുള്ള നമ്മള് പറഞ്ഞതെന്ന് വെച്ച് ഇംഗ്ലണ്ടിനാണ്.
0: അതെ അതെ, പക്ഷെ പറയാൻ പറ്റില്ല.
1: അല്ല, മീൻ ഇതുവരെ കഴിഞ്ഞ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇതുവരെ കളികളിലൊക്കെ.
0: അതുപോലെ ഇംഗ്ലണ്ടിന്റെ റഫറി അല്ലേ, റഫറി അല്ല കോച്ച്
1: ഹാരി കെയ്ൻ,
0: തോമസ് ടുഷേൽ
1: കോച്ച്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ക്യാപ്റ്റൻ എന്ന്
0: കരുതി. ജർമ്മൻകാരനാണ് അയാള്, ഇംഗ്ലണ്ടിന്റെ ചുമതല ഏറ്റെടുത്തത് കഴിഞ്ഞ ജനുവരിയിലാണ്. അപ്പൊ ആദ്യ ലോകകപ്പാണിത്. അപ്പൊ ഒരുപാട് തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് ഇദ്ദേഹം ഇംഗ്ലണ്ട് ടീമിനെ മെരുക്കി എടുത്തിട്ടുണ്ടാവും അല്ലേ. അതേപോലെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ലയണൽ സ്കലോനി ഉണ്ട്. നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അർജന്റീന കടും നീല ജേഴ്സി.
1: അപ്പൊ ഇത് ഇതേ സമയം ക്രിക്കറ്റിൽ ഇപ്പൊ ഒരു ഇന്ത്യൻ ഇംഗ്ലണ്ട് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്
0: കേട്ടോ. എല്ലായിടത്തും നമുക്ക് എതിരാളികൾ ഇംഗ്ലണ്ടാണ്.
1: ഫുട്ബോളിന്റെ സമയത്ത് പറയേണ്ടതല്ലെങ്കിൽ കൂടിയിട്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പാരലായിട്ട് ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ഏകദിന ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പൊ ഈ പാറും മത്സരത്തിനായിട്ട് നമുക്ക് മണിക്കൂറുകൾ
1: എണ്ണി കാത്തിരിക്കാം. ഇന്ന് രാത്രി 12 മണിക്ക്
0: ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും അല്ലേ ഇന്നത്തെ ടീമില്. ഫൈനൽ മത്സരവും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫുട്ബോൾ ബീർസ്
1: അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ ഇന്ന് ആർക്ക് ഫൈനലിലേക്ക് വഴി തെളിയും എന്ന് കാത്തിരുന്നു കൊണ്ട് ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
0: നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലക്കൽ,
1: ഞാൻ നൂർ ലമീൻ.
0: സ്റ്റുഡിയോ സഹായം നൽകിയത് പി ഷാജിയാണ്. സാങ്കേതിക സഹായം നൽകിയത് മുരുകേശൻ കോട്ടക്കൽ, എം ഷജീർ എന്നിവർ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10:51 മിനിറ്റും 54 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. സൗഹൃദം 2026 അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലാണ് 3 ദിവസത്തെ സെമിനാർ. പാരിസ്ഥിതിക പഠനം നടത്താതെ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച അതിവേഗ റെയിലിനായി ഭൂമി ഏറ്റെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിവേഗ റെയിലിനെക്കുറിച്ച് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ചരക്ക് നീക്കം കൂടി അതിവേഗ റെയിലിനെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച. സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സ്വകാര്യ ബസ്സുകൾ പ്രിയദർശിനി സർവീസിനാൽ പ്രശ്നങ്ങൾ നേരിടുന്ന റൂട്ടുകളിൽ പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഈ മാസം 31 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. ഇന്ന് രജിസ്ട്രേഷൻ അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പരമ്പരാഗത കേരള കലാരൂപം നോക്കുവിദ്യ പാവകളി കലാകാരിയും 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. പ്ലസ് വൺ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഞായറാഴ്ച അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ലോകകപ്പ് ഫുട്ബോളിലെ 2ാം സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:00.

0: ഈ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
8: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1666 തിരുവനന്തപുരം മംഗളൂർ എയർനാട് എക്സ്പ്രസ് 11:33, 1616 മംഗളൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 11:38, 1630 മംഗളൂർ നാഗർകോവിൽ അമൃത് ഭാരത് എക്സ്പ്രസ് 11:41 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും.
9: ട്രെയിൻ സമയം.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
11: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം,
13: എന്നും രാവിലെ 8:03.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
14: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
15: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
16: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
17: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
18: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
17: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് ഷാജി. കരുവാരക്കുണ്ട് കൃഷിഭവന് കീഴിൽ തെങ്ങ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 വർഷം നീണ്ടു നിൽക്കുന്ന കേരഗ്രാമം പദ്ധതിയിൽ കർഷകർക്കുള്ള വളം വിതരണം ആരംഭിച്ചു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി നിർവഹിച്ചു. മന്ത്രി AP അനിൽകുമാർ അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇത് നടപ്പാക്കുന്നത്. 574 കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ഇവരുടെ 17,500 തെങ്ങുകൾക്കാണ് വാർഡ് അടിസ്ഥാനത്തിൽ വളം വിതരണം നടത്തുന്നത്. വളത്തിന്റെ 75% സൗജന്യമായും ബാക്കി 25% കർഷകരുടെ ഗുണഭോക്തൃ വിഹിതമായിട്ടുമാണ് നൽകുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര ഉണർവിന് കൊണ്ടോട്ടിയിലെ കർമ്മപദ്ധതി തയ്യാറാവുന്നു. TP അഷ്റഫലി MLA വിഭാവനം ചെയ്ത നെക്സ്റ്റ് കൊണ്ടോട്ടി പദ്ധതിയുടെ ഭാഗമായി ചേർന്ന പ്രധാനാധ്യാപകരുടെ യോഗം കുട്ടികളിലെ ഭാഷാ പ്രാവീണ്യം, ഗണിതശേഷി, ശാസ്ത്രാഭിരുചി, വായനാശീലം, ആശയവിനിമയ കഴിവ്, കലാകായിക മിഴിവ്, ഡിജിറ്റൽ വൈദഗ്ധ്യം തുടങ്ങിയവ ചർച്ച ചെയ്തു. പുത്തൻകാലത്തെ പ്രവണതകൾ തിരിച്ചറിഞ്ഞ് വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന വികാസം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് TP അഷ്റഫ് അലി MLA പറഞ്ഞു. കൊണ്ടോട്ടി, കിഴിശ്ശേരി ഉപജില്ലകളിൽ നിന്നുള്ള പ്രധാനാധ്യാപകർ പങ്കെടുത്തു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന ഇംബൈബ് പരിശീലനത്തിന് കൂടൂർ ചമ്മങ്കടവ് PMS

0: SSA MA ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. NMMS ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ പോലും പ്രാപ്തമാക്കാൻ ലക്ഷ്യമാക്കിയാണ് ഇംബൈബ് സംഘടിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജുല ചേലാത്തൊടി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
1: വികസന വാർത്തകൾ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
12: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
13: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
14: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
13: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
15: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
16: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
15: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
17: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
18: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
17: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
18: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. കേൾക്കാം സ്മൃതിഗീതങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കും സന്ദേശങ്ങൾ അയക്കാം. 9495050600 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടിന്റെ ആദ്യത്തെ വരി, ചിത്രത്തിന്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ സന്ദേശത്തിൽ വ്യക്തമാക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നോക്കാം, നമുക്ക് ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് കത്ത് അയച്ചിരിക്കുന്നു രാജി മരത്തം കൂടുന്നത്. ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നൈറ്റ് ഡ്യൂട്ടി എന്ന ചിത്രത്തിലേതാണ്. യേശുദാസ് പാടിയത്. ഗാനശില്പികൾ വയലാർ വി ദക്ഷിണാമൂർത്തി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇനി വാട്സപ്പിലൂടെ വളാഞ്ചേരി കൊടുമുടിയിൽ നിന്ന് ചിത്ര ശ്രീനിവാസൻ ആവശ്യപ്പെട്ട ഗാനമാണ് എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലേത്. യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതി ഗീതങ്ങൾ. ഇനി സിജി കൊമ്പം വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലേത്. എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ വി ഭാസ്കരൻ, കെ രാഘവൻ.

ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഞങ്ങൾ കേട്ടത്. യേശുദാസ് പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്. ആവശ്യപ്പെട്ടത് ചമ്രക്കാട്ടൂരിൽ നിന്ന് മോഹൻദാസ്. ഇനി ജയശ്രീ പൂത്തുകല്ല് വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഒരു ഗാനം, അക്കച്ചിയുടെ കുഞ്ഞുവാവ എന്ന ചിത്രത്തിലേത്. പാടിയത് എസ് ജാനകി.

ഇനി കേൾക്കാം തുഷാരം എന്ന ചിത്രത്തിലെ ഗാനം. കോട്ടയ്ക്കൽ പറങ്കിമൂച്ചിക്കരയിൽ നിന്ന് രമേശനും കുടുംബവും ആവശ്യപ്പെട്ടത്. എസ് ജാനകിയും യേശുദാസും പാടിയ ഗാനം. ഗാനശില്പികൾ യൂസഫ് അലി കൈച്ചേരി, ശ്യാം.

വയലാറിൻ്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി, എസ് ജാനകിയും യേശുദാസും ചേർന്ന് പാടിയ ഗാനം. ചിത്രം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു പടപ്പറമ്പ് വറ്റല്ലൂരിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള.

ഇനി സൗദാമിനി രവീന്ദ്രൻ വണ്ടൂരിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, വി ദക്ഷിണാമൂർത്തി.

ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന പിതാവിന് വേണ്ടി കോഡൂരിൽ നിന്ന് സജ്ജന ഒക്കെയും സഹോദരങ്ങളും ആവശ്യപ്പെടുന്ന ഗാനമാണ് എടുത്തത്. എസ് ജാനകി പാടിയത് അഹിംസ എന്ന ചിത്രത്തിലേത്. ഗാനശില്പികൾ ബിച്ചു തിരുമല.

സ്മൃതിഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. അടുത്ത ഗാനം ഒറവംപുറത്ത് നിന്ന് സരോജിനി നാരായണൻ ആവശ്യപ്പെട്ടതാണ്. മൂലധനം എന്ന ചിത്രത്തിലേത് സുശീല പാടിയ ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരൻ, ജി ദേവരാജൻ.

ഇനി കേൾക്കാം ഒരു പെണ്ണിൻ്റെ കഥ എന്ന ചിത്രത്തിലെ ഗാനം. വണ്ടൂരിൽ നിന്ന് റിയാസ്, സുലേഖ, ആദിൽ, അദീബ് എന്നിവർ ആവശ്യപ്പെട്ടത്. സുശീല പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

സ്മൃതിഗീതങ്ങൾ തുടരുന്നു. ഇനി പത്മരാഗം എന്ന ചിത്രത്തിലേതാണ് കോഴിക്കോട് മടവൂരിൽ നിന്ന് ഫസൽ ആവശ്യപ്പെട്ടത്. യേശുദാസ് പാടിയ ഗാനം. ശ്രീകുമാരൻ നമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് എം കെ അർജുനൻ.

സ്മൃതിഗീതങ്ങളിൽ അവസാനമായി മഞ്ചേരി മുട്ടിപ്പാലത്ത് നിന്ന് ദീപ ആവശ്യപ്പെട്ട ഗാനമാണ് വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലേത് യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കുഞ്ഞുമൊയ്തീൻകുട്ടി, മോഹൻ സിതാര.

ഈ ഗാനത്തോടെ സ്മൃതിഗീതങ്ങൾ സമാപിച്ചു. സ്മൃതിഗീതങ്ങൾക്കായി ഇനിയും നിങ്ങൾക്ക് എഴുതാം. വിലാസം പറയാം. സ്മൃതിഗീതങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി FM, മഞ്ചേരി കോളേജ് PO 6761222.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ പ്രമീള ചോലകിൽ.
1: FM പ്രധാന വാർത്തകൾ.
0: കേന്ദ്രമന്ത്രി ജെ കിഷൻ റെഡ്ഡി ന്യൂഡൽഹിയിൽ ഇന്ന് ധാതു ബ്ലോക്കുകളുടെ 8-ഘട്ട ലേലം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സതീഷ് ചന്ദ്ര ദുബി, മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓഹരി കൈമാറ്റം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയാണെന്നും വിഴിഞ്ഞത്തെ സുരക്ഷാ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം തുടങ്ങുമെന്നും മുഖ്യമന്ത്രി. ഓരോ ഫയലുകളുടെയും അവസ്ഥ അറിയാൻ കഴിയുമെന്നും പദ്ധതിയുടെ മേൽനോട്ടം സാധ്യമാക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതി ചെന്താമരയുടെ ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. പാലക്കാട് 4-ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിധി പറയുന്നത്. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് 5:30 തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 21 രാത്രി 10 നടയടയ്ക്കും. ഗ്രാമപൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭമേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവവും നാളെയാണ്. ബർമിംഗ്ഹാമിൽ 3 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. 2-ാം മത്സരം നാളെ വൈകിട്ട് 5:00.
1: FM പ്രധാന വാർത്തകൾ.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
3: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
5: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 120/76 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05, 166/05 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:08, 161/59 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566/09 ഷൊർണൂർ നിലമ്പ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ട്രെയിൻ സമയം.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:03.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 4:30. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷ്

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
7: വേങ്ങരയുടെ ആരോഗ്യത്തിന് പുതിയ മുഖം, റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
8: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
9: എന്നും രാവിലെ 7:00.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
9: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ഇന്നത്തെ ഗാനം
9: എന്നും രാവിലെ 7:35.
10: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത,
11: ശനിയും ഞായറും രാവിലെ 7:50.
9: തിമിരം, ഗ്ലൂക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം എന്നും രാവിലെ 8:10.
10: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
9: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
10: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
12: ഇനി കണ്ണൂർ ഷെരീഫ് പാടിയത്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: ഇഷൽ സമാപിച്ചു.

എടുത്ത് പഠിക്കുന്നവരും SSLC പരീക്ഷയിൽ B+ കുറയാത്ത ഗ്രേഡ് നേടിയവരുമായ സ്റ്റേറ്റ് സിലബസുകാർക്കും A2 ഗ്രേഡിൽ കുറയാത്ത മാർക്ക് ലഭിച്ച CBSEക്കാർക്കും എ ഗ്രേഡിൽ കുറയാത്ത മാർക്ക് നേടിയ ICSEക്കാർക്കും അപേക്ഷിക്കാം. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് ധനസഹായമായി 10,000 രൂപ വീതം 2 വർഷത്തേക്ക് ഈ പദ്ധതി പ്രകാരം അനുവദിക്കും. അപേക്ഷയോടൊപ്പം ജാതി, വരുമാനം, പഠിക്കുന്ന സ്കൂളിൽ നിന്നും എൻട്രൻസ് പരിശീലന സ്ഥാപനത്തിൽ നിന്നുമുള്ള സാക്ഷ്യപത്രവും ബില്ലുകളും, പഞ്ചായത്ത്, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ഈ ആനുകൂല്യം ലഭ്യമായിട്ടില്ല എന്ന സാക്ഷ്യപത്രവും, SSLC മാർക്ക് ലിസ്റ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവയിൽ സഹിതം 30 സെപ്റ്റംബർ വൈകിട്ട് 5 മണിക്ക് മുമ്പ് കോഴിക്കോട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പറുണ്ട് 0495-2370-379. നമ്പർ ആവർത്തിക്കാം, 0495-2370-379. മലപ്പുറം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയിലേക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, ആശുപത്രികൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് 2 വർഷത്തേക്ക് പ്രവൃത്തി പരിചയം നൽകുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും. BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ യോഗ്യതകൾ, BTech സിവിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് സിവിൽ, ഇലക്ട്രിക്കൽ, ITI സിവിൽ, സ്റ്റെനോഗ്രഫി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 22-ന് മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട് 0483-27-3491. നമ്പർ ആവർത്തിക്കാം, 0483-27-3491. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി പട്ടികവർഗ്ഗ, OBC, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ നിശ്ചിത മാതൃകയുള്ള അപേക്ഷ, ജാതി, വരുമാനം, നാറ്റിവിറ്റി, വിദ്യാഭ്യാസ യോഗ്യത, അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് എന്നിവ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം പഠനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടി 15 ദിവസത്തിനകം പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. പ്രവേശനം ലഭിക്കുന്നവർക്ക് താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായിരിക്കും. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ, ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകൾ, പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0491-25-0005. ആവർത്തിക്കാം, 0491-25-0005. 2026-27 അധ്യയന വർഷത്തിൽ +1 ITI, ഡിഗ്രി, PG, TTC, പോളിടെക്നിക് എന്നീ കോഴ്സുകളിലേക്ക് 1 വർഷം പ്രവേശനം ലഭിച്ച മലപ്പുറം ജില്ലയിലെ അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രാരംഭ ചെലവുകൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. നിലമ്പൂർ ITDP ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഹോസ്റ്റലുകളിലോ സ്ഥാപനങ്ങളിലോ താമസിച്ച് പഠിക്കുന്നവർ ഒഴികെയുള്ള പണിയ, കാട്ടുനായ്ക്ക, അർനാടൻ, ചോലനായ്ക്ക സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സഹായം ലഭിക്കുക. അപേക്ഷകർ 2026-27 മെറിറ്റ് റിസർവേഷൻ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയരുത്. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. SSLC മാർക്ക് ലിസ്റ്റോ, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, നിലവിൽ പ്രവേശനം നേടി സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അർഹരായ വിദ്യാർത്ഥികൾക്ക് കോഴ്സിന് അഡ്മിഷൻ ലഭിച്ച് 1 മാസത്തിനകം ആവശ്യമായ രേഖകൾ സഹിതം ബന്ധപ്പെട്ട ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും നിലമ്പൂർ ITDP പ്രൊജക്ട് ഓഫീസിലും ലഭ്യമാണ്. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 29:40. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 25:06. ഇപ്പോൾ ജാലകം. പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴിക്കോട് ജില്ലയിൽ സ്ഥിരതാമസക്കാരായ പ്ലസ് വണ്ണിന് സയൻസ് ഗ്രൂപ്പ്

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ

0: സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികൾക്ക് വീട് നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട്. നെന്മറ ഇരട്ടക്കൊലപാതക കേസിൽ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ശിക്ഷാവിധി ഇന്ന്. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് വിദഗ്ധ സമിതി പരിശോധന നടത്തി. കാലിക്കറ്റ് NIT ഡോക്ടർ സന്തോഷ് ജി തമ്പി, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ശ്രീലേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നോക്കുവിദ്യാ പാവകളിയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കിയ പ്രശസ്ത കലാകാരി പത്മശ്രീ മോനിപ്പള്ളി പങ്കജാക്ഷി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കലാരംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. രജിസ്ട്രേഷൻ ഇന്ന് അവസാനിക്കാനിരിക്കെ കർഷകരുടെ ആവശ്യപ്രകാരമാണ് തീയതി നീട്ടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പോർട്ടൽ 6 തുറന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം രജിസ്ട്രേഷൻ 9 ആരംഭിച്ചത്. ഇതിനിടെ 2 അവധി ദിവസങ്ങൾ കൂടി വന്നതോടെ ഒട്ടേറെ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. തീയതി നീട്ടി നൽകിയതോടെ കൂടുതൽ കർഷകർക്ക് പദ്ധതിയിൽ ചേരാൻ അവസരം ലഭിക്കും. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് പദ്ധതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത്.
0: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചിന്താമരുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത് മാറ്റിവച്ചത്. ചിന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോറോ ഹെൽത്ത് കമ്പനിയിൽ നിന്ന് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ അടിയന്തര ഇടപെടലുമായി സംസ്ഥാന സർക്കാരും ഐടി കമ്പനികളുടെ കൂട്ടായ്മയായ ജിടെക്കും.

0: പരിഹരിക്കുന്നതിനായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ജിടെക്കിന്റെ പ്രതിനിധികളും ചർച്ച നടത്തി. പിരിച്ചുവിട്ട ജീവനക്കാരിൽ പരമാവധി ആളുകൾക്ക് മറ്റ് ഐടി കമ്പനികളിൽ പുനർനിയമനം ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ജിടെക് പ്രതിനിധികൾ അറിയിച്ചു. യാക്കോബായ സുറിയാനി സഭ പുതുതായി രൂപീകരിച്ച തിരുവനന്തപുരം മേഖലയുടെ മെത്രോപൊലീത്തയായി ഡോ കുര്യാക്കോസ് മാർ തെയോഫിലസിന്റെ സ്ഥാനാരോഹണ ശുശ്രൂഷ ഇന്ന് വൈകിട്ട് നടക്കും. തിരുവനന്തപുരം സെന്റ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിലാണ് ചടങ്ങുകൾ. തുടർന്ന് നടക്കുന്ന സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ശബരിമല ക്ഷേത്രം നട നാളെ വൈകിട്ട് തുറക്കും. കർക്കിടക ഒന്നായ ഈ മാസം 17 മുതൽ നട അടയ്ക്കുന്ന 21 വരെ പൂജകൾ നടക്കും. രാമായണ മാസാചരണത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗ്രാമപൈതൃകത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കി കോട്ടയത്ത് സംക്രമ വാണിഭമേളയ്ക്ക് നാളെ തുടക്കമാകും. ഇതോടനുബന്ധിച്ച് സംക്രാന്തി വിളക്കമ്പലത്തിൽ കർക്കിടക സംക്രമ ഉത്സവം നാളെ നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സംക്രാന്തി എ കെ ടി ഭവനിൽ കൃഷിഭവനുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന കൺവെൻഷൻ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് സംക്രാന്തി സംക്രമ വാണിഭ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. സംക്രാന്തിയിൽ ഒരു ദിവസം മാത്രമാണ് മേള. അതേസമയം പാക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിന് എതിർവശത്തുള്ള പടനിലം മൈതാനത്ത് വെള്ളിയാഴ്ച മുതൽ 1 മാസത്തേക്ക് പാക്കൽ വാണിഭ നടക്കും. കാർഷിക പണിയായുധങ്ങൾ, മൺചട്ടികൾ, ഇരുമ്പ് സാധനങ്ങൾ തുടങ്ങിയവയുമായി കച്ചവടക്കാരെത്തും.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വയനാട് മാനന്തവാടി പിലാക്കാവിലും പരിസരങ്ങളിലും പശുക്കളിൽ ചർമ്മരോഗം വ്യാപകം. നിരവധി പശുക്കൾ ചർമ്മമുഴ ബാധിച്ച് അവശനിലയിലാണ്. സൌജന്യ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ഏക ഉപജീവന മാർഗമായിരുന്ന ക്ഷീര മേഖല കൈവിടേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് വയനാട്ടിലെ ക്ഷീര കർഷകർ.
0: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം നാളെ നടക്കും. വൈകുന്നേരം 5:30 മത്സരം. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിന് ജയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു. 2ാം സെമിയിലെ വിജയികളുമായി ഈ മാസം 20 നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ ഏറ്റുമുട്ടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം 8 മാസം നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 യാത്ര ആരംഭിച്ചത്. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ പ്രാബല്യത്തിൽ. ചരിത്രപരമായി കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യ യുകെ ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതികവിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികൾക്ക് വിള നൽകാൻ ജന്മനാട്. സംസ്കാരം ഇന്ന് വൈകിട്ട്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റിവെച്ച് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2ാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ. റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ എസ് ബിമൽ

0: മാർ സംസാരിക്കുന്നു.
1: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായതും സങ്കീർണമായ പ്രവർത്തന പദ്ധതി ഉള്ളതുമായ ഒരു ജോഡി അവയവങ്ങളാണ് വൃക്കകൾ അഥവാ കിഡ്നികൾ. വൃക്കകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ വൃക്കയുടെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ക്രമേണ വൃക്ക പ്രവർത്തന സ്തംഭനം അഥവാ കിഡ്നി ഫെയിലുവർ എന്ന വളരെ സങ്കീർണ അവസ്ഥയിലെത്തിക്കുകയും ചെയ്യാം. ഒരു കാലത്ത് മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഉപയോഗപ്പെടുത്തിയിരുന്ന ഡയാലിസിസ് എന്ന ചികിത്സാ പദ്ധതി ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗത്തിൽ കാണപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം കിഡ്നി രോഗങ്ങളുടെ നിർണയത്തിനും ചികിത്സയിലും ഉണ്ടാകുന്ന കരുതലിന്റെ കുറവ് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. രോഗകാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം, ഹൈപ്പർ ലിപ്പിഡീമിയ അഥവാ അമിത കൊഴുപ്പ്, ഫാറ്റി ലിവർ ഡിസീസ്, ഒബീസിറ്റി അഥവാ അമിതവണ്ണം എന്നിവയാണ് സാധാരണയായി വൃക്കരോഗങ്ങളിലേക്ക് നയിക്കുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം രക്തധമനികളെ തകരാറിലാക്കുന്നു. ഇത് വൃക്കകളെയും ബാധിക്കും. 35 വയസ്സിന് മുകളിലുള്ള 5 മുതൽ 10% രക്തസമ്മർദ്ദ രോഗികൾ വൃക്ക തകരാറുള്ളവരാണ്. പ്രമേഹം വൃക്കയുടെ ശേഷി കുറയ്ക്കും. ഉയർന്ന തോതിൽ ഗ്ലൂക്കോസ് വൃക്കകൾക്ക് കൂടുതൽ ജോലി ഭാരമുണ്ടാക്കുന്നു. ഈ അധിക ജോലി ശുദ്ധീകരണ ശേഷി കുറയ്ക്കുകയും വൃക്കകളെ തകരാറിലാക്കുകയും ചെയ്യുന്നു. അണുബാധകൾ: അക്യൂട്ട് യൂറിനറി ട്രാക്ട് അഥവാ മൂത്രനാളി അണുബാധകൾ, ഗൊണോറിയ, സിഫിലിസ്, നെഫ്രൈറ്റിസ്, നെഫ്രോട്ടിക് സിൻഡ്രോം തുടങ്ങിയവ. ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന അവസ്ഥയിലും പിന്നീട് കിഡ്നി ഫെയിലുവറിലും എത്തിക്കാം. മിക്ക അവസരത്തിലും കല്ലുകൾ ഉണ്ടാകുന്നത് ശരീരത്തിലെയും രക്തത്തിലെയും ജലാംശത്തിന്റെ കുറവ് കൊണ്ടാണ്. വേനൽക്കാലത്തും ശരീരത്തിൽ നിർജ്ജലീകരണം തുടർച്ചയായി ഉണ്ടാകുന്ന അവസ്ഥകളിലും കിഡ്നി സ്റ്റോണുകൾ ഉണ്ടാകാം. അമിതമായ കാൽസ്യം ചേർത്ത ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് മൂലം സ്റ്റോണുകൾ ഉണ്ടാകാം. കാൽഷ്യം ലവണങ്ങളായ ഓക്സലേറ്റ്, ഫോസ്ഫേറ്റ് തുടങ്ങിയവയാണ് വ്യാപകമായി കാണുന്ന കല്ലുകൾ. യൂറിക് ആസിഡിൽ നിന്നും കല്ലുകൾ ഉണ്ടാകുന്നു. വയറിന്റെ ഒരു വശത്ത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതും കാലുകളിലേക്കോ ഇടുപ്പിലേക്കോ ഇറങ്ങുന്നതുമായ വേദന, മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, മൂത്രത്തിൽ രക്തത്തിന്റെ അംശം, മൂത്രതടസ്സം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇക്കാലത്തെ ഏറ്റവും വലിയ പാരിസ്ഥിതിക വിപത്തായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതിയെയും എല്ലാ ജീവജാലങ്ങളെയും പലതരത്തിലും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മനുഷ്യൻ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളുമായി സദാ സമ്പർക്കത്തിലാണ്. ഇവ വളരെ ചെറിയ അളവിൽ കൂടിയാണെങ്കിൽ തന്നെയും ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അവയെ പുറന്തള്ളുന്നതിന് ശരീരം വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇതുപോലെ തന്നെ രാസവളങ്ങൾ, കീടനാശിനികൾ, ആഹാരങ്ങളും മറ്റു വസ്തുക്കളും കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ, മദ്യം, മയക്കുമരുന്നുകൾ, ആവശ്യത്തിനും അനാവശ്യത്തിനും അമിതമായി ഉപയോഗിക്കപ്പെടുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ, ഹോർമോണുകൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്നും ഏത് വിധേനയും പുറന്തള്ളേണ്ടി വരുന്നു. ഈ പുറന്തള്ളൽ പ്രക്രിയ ശരീരത്തിന് നിരന്തരമായ ക്ഷതം സമ്മാനിക്കുന്നു, പ്രത്യേകിച്ച് കരൾ, കിഡ്നി തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങൾക്ക്. ഫലമോ മാരകമായ കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, വിവിധ ഇനം ക്യാൻസറുകൾ. തുടർന്ന് വിവിധ ഇനത്തിലുള്ള ചെറുതും വലുതുമായ രോഗാണുക്കൾക്ക് വളരാൻ പറ്റിയൊരു ഘടന ശരീരകോശങ്ങളിൽ ഉടലെടുത്ത് വരികയും സങ്കീർണമായ രോഗാവസ്ഥകളാവുകയും ചെയ്യുന്നു. വിശപ്പില്ലായ്മ, ഓർക്കാനം, ബലഹീനതയും ക്ഷീണവും, ഉറക്കമില്ലായ്മ, മുഖം, കൈകാലുകൾ, പാദങ്ങൾ ഇവയിൽ നീർച്ചായ ഉണ്ടാവുക, ശരീരം മുഴുവനായി നീരിവച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുക, തുടർച്ചയായുള്ള മൂത്രശങ്കയോ മൂത്രതടസ്സമോ അനുഭവപ്പെടുക, മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം, അടുമ്പ്, തരികൾ പോലെയോ നൂലുകൾ പോലെയോ ഉള്ള വസ്തുക്കൾ ഉണ്ടാവുക, മൂത്രത്തിന്റെ അളവ് കുടിക്കുന്ന വെള്ളത്തിന്റെ അളവിനേക്കാൾ വളരെ കുറഞ്ഞു വരിക, ശ്വാസതടസ്സം, ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം വിടിയിൽ, കിതപ്പ്, കയറ്റം കയറാനോ കുനിഞ്ഞു നിവരാനോ ഭാരമെടുക്കാനോ വയ്യാത്ത അവസ്ഥ, ചർമ്മം വരണ്ട് ഉണങ്ങിയിരിക്കുകയോ ബലൂൺ പോലെ വീർത്ത് മിനുസമുള്ളതുപോലെയോ അനുഭവപ്പെടുക, നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടോ കൂട്ടായിട്ടോ ഉണ്ടാകാം. രോഗലക്ഷണ ശാസ്ത്രമനുസരിച്ച് വൃക്കരോഗങ്ങൾ ഒരു സിൻഡ്രോം ആണെന്നാണ് വിളിക്കപ്പെടുന്നത്, അതായത് റീനൽ സിൻഡ്രോം. രോഗനിർണയത്തിനായി ആദ്യമായി ഈ രോഗലക്ഷണ കൂട്ടായ്മയെയാണ് ഹോളിസ്റ്റിക് ചികിത്സകർ പ്രാധാന്യം കൊടുക്കുന്നത്. ഹോമിയോപ്പതി ഒരു ഹോളിസ്റ്റിക് ചികിത്സാ പദ്ധതിയാണ്. രക്തപരിശോധനയിൽ വൃക്ക തകരാർ കൊണ്ട് യൂറിയ വേണ്ട വിധത്തിൽ അരിച്ചു കളയാൻ കഴിയാത്തതിനാൽ യൂറിയയുടെ അളവും ബ്ലഡ് യൂറിയ നൈട്രജന്റെ അളവും കൂടിയിരിക്കും. അതുപോലെ തന്നെ ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ് തുടങ്ങിയവയും കൂടുതലായിരിക്കും. രക്തത്തിലുള്ള പ്രോട്ടീനെ നിലനിർത്താൻ കിഡ്നിക്ക് കഴിയാത്തതിനാൽ ടോട്ടൽ പ്രോട്ടീനിന്റെയും പ്രത്യേകിച്ച് ആൽബുമിന്റെയും അളവ് കുറവായിരിക്കും. മൂത്രത്തിൽ പഴുപ്പിന്റെ അംശവും രക്തത്തിന്റെയും ഹയാലിൻ കാസ്റ്റ്, ആൽബുമിൻ എന്നിവയുടെ അളവും വളരെ കൂടുതലായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഇവരുടെ മൂത്രത്തിന് വളരെയേറെ ദുർഗന്ധവും പതയും ഉണ്ടാകും. മൂത്രത്തിന് സാധാരണ കാണപ്പെടുന്ന

0: മഞ്ഞ കലർന്ന വെള്ളം പോലുള്ള നിറത്തിന് പകരം തവിട്ട് ബ്രൗൺ ഇരുണ്ട നിറങ്ങളാണ് ഉണ്ടാകുന്നത്. അൾട്രാസൗണ്ട് സ്കാനിംഗ്, എക്സ്റേ, സി ടി സ്കാൻ തുടങ്ങിയ പരിശോധനകൾ കൊണ്ട് രോഗാവസ്ഥ പൂർണ്ണമായും വിലയിരുത്താം. 24 മണിക്കൂർ യൂറിൻ കളക്ഷൻ ഒരു പ്രധാന രോഗനിർണയ വിശകലന ഉപാധിയാണ്. വൃക്ക രോഗങ്ങൾക്കുള്ള ചികിത്സ പ്രധാനമായും 3 രീതിയിലാണ് അനുവർത്തിച്ചു പോകുന്നത്. മെഡിസിനൽ മാനേജ്മെന്റ് അഥവാ ഔഷധ ചികിത്സ, അക്സസറി മാനേജ്മെന്റ് അഥവാ അനുബന്ധ ചികിത്സ, സർജിക്കൽ മാനേജ്മെന്റ് അഥവാ ശസ്ത്രക്രിയാ ചികിത്സ. ഇതിൽ ആദ്യത്തെ 2 തരം ചികിത്സകളും സംയോജിപ്പിച്ചുള്ള ചികിത്സാ പദ്ധതിയാണ് ഹോമിയോപ്പതിയിലൂടെ ധാരാളമായി ഫലം കണ്ടുവരുന്നത്. അനുബന്ധ ചികിത്സയിലൂടെ ഫ്ലൂയിഡ് തെറാപ്പിക്ക് ഒരു വലിയ സ്ഥാനമാണുള്ളത്. വൃക്കരോഗികൾക്ക് അവരുടെ വൃക്കകളുടെ പ്രവർത്തനം വിലയിരുത്തി അവർക്ക് ഉപയോഗിക്കാവുന്ന വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക, അതോടൊപ്പം സോഡിയം പൊട്ടാസ്യം ഉൾപ്പെടെയുള്ള ലവണാംശങ്ങളുടെ തോത് അനുസരിച്ച് കൊടുക്കുന്ന ഫ്ലൂയിഡിൽ ഇവയുടെ അനുപാതം ക്രമീകരിക്കുക, ആന്റി ഓക്സിഡൻസ് ധാരാളം ചേർന്ന ഫ്ലൂയിഡ് ഉൾക്കൊള്ളിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആഹാരങ്ങളും ഔഷധങ്ങളും നിയന്ത്രിക്കുക എന്നതും അനുബന്ധ ചികിത്സയിൽ വരുന്നു. ഡയാലിസിസ് ആവശ്യമെന്ന് കണ്ടാൽ നിയന്ത്രിത അളവിൽ ഔഷധത്തോടൊപ്പം ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതവുമാണ്. വൃക്ക രോഗങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി ശരിയായ ചികിത്സ യഥാസമയത്ത് സാധ്യമായാൽ ഡയാലിസിസ് ചെയ്യേണ്ടുന്ന സ്റ്റേജ് വരെ എത്താറില്ല. വൃക്ക സംബന്ധമായ രോഗാവസ്ഥകൾക്ക് ഏകദേശം 200 മരുന്നുകൾ ഹോമിയോപ്പതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവയിൽ എപ്പിസ് മെല്ലിഫിക്ക, കാന്താരിസ്, ബെറിബെറിസ്, സാർസെപാരില്ല, ടബാക്കം, ലൈക്കോപോഡിയം, അപ്പോസൈനം കനാബിനം, ആർബർവിറ്റ, ഇക്യുസിറ്റ എന്നിവ വളരെ പ്രാധാന്യത്തോട് ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ, രോഗകാരണങ്ങൾ, രോഗിയുടെ മാനസിക ശാരീരിക അവസ്ഥ എന്നിവ ഔഷധ നിർണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ചികിത്സയോടൊപ്പം രോഗപ്രതിരോധത്തിനും ഹോമിയോപ്പതി ഊന്നൽ കൊടുക്കുന്നു. ജന്മനാലുണ്ടാകുന്ന വൃക്ക തകരാറുകൾ 10% കുട്ടികളിൽ കാണപ്പെടുന്നു. വൃക്കകളിൽ സിസ്റ്റുകൾ രൂപപ്പെടുന്ന പോളിസിസ്റ്റിക് കിഡ്നി ഇതിലൊന്നാണ്. സിസ്റ്റുകൾ വളർന്ന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പാരമ്പര്യമായി ഈ രോഗം വരുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾ അപഗ്രഥിച്ച് സിഫിലിനം, തൂജ, കാഴ്സിനോസിൻ, സോറിനം, മെർക്കൂറിയസ് തുടങ്ങിയ ഔഷധങ്ങൾ അതിന്റെ വർദ്ധിച്ച ആവർത്തനങ്ങളിൽ നൽകിയാൽ ജനിതക വൈകല്യങ്ങൾ വരെ നിയന്ത്രണ വിധേയമാക്കാമെന്ന് പഠനങ്ങളും കേസ് സ്റ്റഡി റിപ്പോർട്ടുകളും തെളിയിക്കുന്നു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ രോഗാവസ്ഥകൾ കുട്ടികളിലും വൃദ്ധരിലും കാണപ്പെടുന്നുണ്ട്. ഇതും വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാൽക്കേരിയ, കോണിയം, പൾസാറ്റില, സബാൽസെറുൾ തുടങ്ങിയ ഔഷധങ്ങൾ ഈ അസുഖത്തെ ഫലപ്രദമായി തടയുന്നു. പ്രമേഹ രോഗവും രക്താതിസമ്മർദ്ദവും കർശനമായി നിയന്ത്രിക്കുക, വൃക്കയിലെ കല്ലുകൾ നേരത്തെ കണ്ടെത്തി നീക്കം ചെയ്യുക, കല്ലുകൾ പൊടിച്ചു കളയുകയോ ശസ്ത്രക്രിയയോ ആവശ്യമില്ല, ഇത് വൃക്കകളെ ദുർബലപ്പെടുത്തും. ഫലപ്രദമായ ഹോമിയോ മരുന്നുകൾ ഉപയോഗിച്ചാൽ മാത്രം മതി. വേദനാ സംഹാരികൾ, ആന്റിബയോട്ടിക്കുകൾ, സ്റ്റീറോയിഡുകൾ എന്നിവ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക. പ്രോട്ടീൻ കൂടുതലുള്ള മത്സ്യമാംസാദികൾ, മുട്ട, കൃത്രിമ ആഹാര പദാർത്ഥങ്ങൾ, നിറം ചേർത്ത ആഹാര വസ്തുക്കൾ എന്നിവ വർജിക്കുക. സസ്യാഹാരം ശീലമാക്കുക. മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പുകവലി തുടങ്ങിയവ ഉപേക്ഷിക്കുക. ശരിയായതും ചിട്ടയായതുമായ ഭക്ഷണക്രമം പാലിക്കുക. വ്യായാമം അത്യന്താപേക്ഷിതമാക്കുക. മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവർ ധ്യാനങ്ങളും മാനസിക ഉല്ലാസങ്ങളും ചെറു ചെറു യാത്രകളും സൗഹൃദ കൂട്ടായ്മകളും ശീലമാക്കുക.
1: വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ. റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ എസ് ബിമൽ കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ.

0: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%ത്തോളവും തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായ മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി, ഒരു പ്രോജക്റ്റ് പ്രോട്ടോകോൾ ഉണ്ടാക്കി, ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി, കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമോസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമോസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്ത ആഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലിസലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷ മേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രകൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4:00. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലമ്പീഠം. ഇപ്പോൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പ്രിയപ്പെട്ടവരെ, പഴം പച്ചക്കറി വില നിലവാരം ലഭ്യമല്ല. സമയം 1:00 കഴിഞ്ഞ് 1:45. ഇപ്പോൾ ഗാനാമൃതം കേൾക്കാം.

നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. മഴക്കാറ് കണ്ട് പേലി വിടർത്തി നിൽക്കുന്ന മയിലിന്റെ മനോഹര ദൃശ്യം കണ്ണിന് എത്രമാത്രം ആനന്ദം നൽകുന്നതെന്നാണല്ലേ. ഇന്ന് ഗാനാമൃതത്തിൽ മയിൽ എന്ന വാക്ക് വരുന്ന പാട്ടുകളാണ്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: നന്ദനം എന്ന ചിത്രത്തിൽ ചിത്രപാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: സമയം 1 മണി കഴിഞ്ഞ് 13:25 കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതത്തിൽ മയിൽ എന്ന വാക്ക് വരുന്ന പാട്ടുകളാണ്. ഇനി യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം മയിൽപ്പീലിക്കാവ്. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

സമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മയിൽ എന്ന വാക്ക് വരുന്ന പാട്ടുകളാണ്. ഇനി ചട്ടമ്പി കവല എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. ഗാനരചന ONV, സംഗീതം BA ചിദംബരനാഥ്.

ഇപ്പോൾ കേട്ടത് സൗന്ദര്യ പിണക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. വാസന്റെ വരികൾക്ക് സംഗീതം നൽകിയത് രാജസേനൻ. സമയം 1:40. ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് മയിൽ എന്ന വാക്ക് വരുന്ന പാട്ടുകളാണ്. ഇനി ജയചന്ദ്രൻ പാടിയത് ചിത്രം രജനി. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

ഗാനാമൃതത്തിൽ ഇതുവരെ കേട്ടത് മയിൽ എന്ന വാക്ക് വരുന്ന പാട്ടുകളാണ്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 1 മണി കഴിഞ്ഞു 55 മിനിറ്റ് 16 സെക്കൻഡ്. കേന്ദ്ര ഗവൺമെന്റ് ആയുർവേദത്തെയും യോഗയെയും ആഗോളവേദിയിൽ പുതിയ ഊർജ്ജത്തോടെ പ്രതിഷ്ഠിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ സൗശ്രുതം 2026 ഉദ്ഘാടന ചടങ്ങ് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് പ്രാബല്യത്തിൽ.

0: ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യു കെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഫണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. കോഴിക്കോട് കക്കോടിയിൽ ഭൂഗർഭ വാട്ടർ ടാങ്ക് നിർമ്മാണ പ്രവൃത്തിക്കിടെ തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്നയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചന്താമരിയുടെ ശിക്ഷാവിധി നാളെ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഓൾ കേരള എൽ പി എസ് ടി റാങ്ക് ഹോൾഡേഴ്സിന്റെ അസോസിയേഷൻ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടുകുത്തി കൈക്കൂപ്പി നിൽക്കൽ സമരം. വിദ്യാർത്ഥി അധ്യാപക അനുപാതം കുറച്ച് കൂടുതൽ തസ്തികകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഗ്രീൻ വേംസ് മികച്ച ഹരിതകർമ്മസേന അവാർഡ് കോഴിക്കോട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക്. 25,000 രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ലോകകപ്പ് ഫുട്ബോളിലെ 2nd സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
4: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 120/75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 163/24 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 163/46 തിരുവനന്തപുരം ലോകമാന്യത്തിൽ 4:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566/09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 163/25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപുരം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
8: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 30 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് കേൾക്കാം. ഡൽഹി റിലേ.

0: സംവിധാനം റൂബി ബാബു.
1: നീ ചിദംബരത്തിനെ കാണാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ?
2: പോയി, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാനിങ്ങ് തിരികെ പോന്നു.
1: അതെന്താ, എന്തു പറ്റി?
2: ചിദംബരം എന്നോട് ഡേവിഡിനെ പറ്റി തിരക്കി. ഡേവിഡ് ആരോഗ്യസ്വാമിയെ കുറിച്ച്.
1: ഏ, ചിദംബരത്തിന് ആ പേരെങ്ങനെ കിട്ടി?
2: അറിയില്ല, ഞാനും ചോദിച്ചു, പക്ഷേ വ്യക്തമായി അതിന് ഉത്തരം പറഞ്ഞില്ല. മേഘയിലേക്ക് എത്തണമെങ്കിൽ ഡേവിഡിലൂടെ സഞ്ചരിക്കണമെന്നും പറഞ്ഞു.
1: വെറും അസംബന്ധം. 7 വർഷം മുമ്പ് കാണാതായ മേഘയും ആർജി ഡേവിഡും തമ്മിൽ എങ്ങനെ കണക്ട് ആകുമെന്നാണ്?
2: അതാണ് എനിക്കും മനസ്സിലാവാത്തത്.
1: ചിദംബരം ഡേവിഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡേവിഡ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നതും അയാൾക്കറിയാമായിരിക്കും.
2: ഡേവിഡിന്റെ മരണത്തെപ്പറ്റി അയാൾക്ക് എന്തെങ്കിലും സംശയമുണ്ടായിരിക്കുമോ?

0: അയ്യോ വയ്യ, ചിരിച്ച് ചിരിച്ചൊരു വഴിയായിന്ന് പറഞ്ഞാ മതിയല്ലോ ചിദംബരം.
1: ലേഖ, നിങ്ങൾക്ക് ചിരി. ഞാൻ ഈ കണക്ഷൻസ് ഒക്കെ പറഞ്ഞ് സ്റ്റോറി ബിൽഡ് ചെയ്തപ്പോ താങ്കളുടെ ഇന്ത്യൻ എംപ്ലോയി ശരിക്കും ഞെട്ടിപ്പോയി.
0: എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി പോവുകയല്ലേ ചെയ്തത്?
1: അതെ, ഡേവിഡ് ആരോഗ്യസ്വാമിയെ പറ്റി ചോദിക്കാൻ എനിക്കൊരു ഓപ്പണിങ് ആവശ്യമായിരുന്നു. അതാണ് ഞാൻ മേഘയിലേക്കുള്ള വഴി ഡേവിഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരു കാച്ചു കാച്ചിയത്.
0: പക്ഷേ ഡേവിഡിന്റെ കാര്യം പറഞ്ഞപ്പോ കാർ നിർത്തി ഇറങ്ങി പോകാൻ മാത്രം എന്താണുള്ളത്?
1: അതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അന്വേഷണത്തിനിടെ ഈ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻ വന്നപ്പോ അത് ഷെയർ ചെയ്യാമെന്ന് കരുതിയെന്നേ ഉള്ളൂ.
0: ഇനി ആ വഴിക്ക് അങ്ങ് പോയേക്കുമോ താങ്കളുടെ സുഹൃത്ത്?
1: സാധ്യതയില്ല. ഡേവിഡ് ഒരു ആർജെ ആയിരുന്നെന്നേ എനിക്കും അറിയുള്ളൂ. അതിൽ കൂടുതൽ അന്നയ്ക്കും ചിത്രയ്ക്കും അറിയുമെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷനുമായി രണ്ടുപേരും വരും, അത് ഉറപ്പാണ്.
0: നോക്കാം നമുക്ക്.
1: എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നമ്മളെ രണ്ടുപേരെയും ഒരുമിച്ച് ഈ ഓഫീസിൽ വെച്ച് അന്ന കാണണ്ട. സീ യു ലേറ്റർ.
0: ഓക്കെ ബൈ.
1: എക്സ്ക്യൂസ് മീ, സൗണ്ട് ബോക്സ് സ്റ്റുഡിയോ?
2: ഇത് തന്നെ, കമിൻ.
1: താങ്ക് യു. പുറത്ത് സൈൻ ബോർഡൊന്നും കണ്ടില്ല, അതിനാൽ ചെറിയ സംശയം.
2: ആ, നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇളകിപ്പോയപ്പോൾ പുതിയത് വെക്കാനൊന്നും മിനക്കെട്ടില്ല.
1: ഓ, അപ്പോൾ മിസ്റ്റർ ധനപതി, റെക്കോർഡിസ്റ്റ്?
2: ഞാൻ തന്നെ. പറയൂ, എന്താണ് ആവശ്യം?
1: പറയാം. ഞാൻ ചിദംബരം, ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ്. ഒരു ഡോക്യുമെന്ററിക്കായി എനിക്കൊരു വോയിസ് ഓവർ റെക്കോർഡ് ചെയ്യണമായിരുന്നു.
2: അതിനെന്താ? ആവശ്യമുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാണോ? പിന്നെ നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെയാണോ വേണ്ടത്?
1: സ്ക്രിപ്റ്റ് റെഡിയാണ്, പക്ഷേ എന്റെ ശബ്ദം തന്നെ നൽകാൻ എനിക്കത്ര ധൈര്യമില്ല. കുറച്ചുകൂടി നല്ല ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ കിട്ടുമെങ്കിൽ. ആൻഡ് ഐ പ്രിഫർ എ ഫീമെയിൽ വോയിസ്.
2: ഓ, അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തായാലും റെക്കോർഡിംഗ് നടക്കില്ല.
1: പിന്നെന്ത് ചെയ്യും?
2: ഞാൻ ചില വോയിസ് സാമ്പിളുകൾ കേൾപ്പിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്യൂ. അതിനുശേഷം ആ വോയിസ് ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യിക്കാം.
1: അപ്പോ നാളെ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ?
2: മിക്കവാറും. വോയിസ് ആർട്ടിസ്റ്റിന്റെ ടൈമും ഒത്തുവരണമല്ലോ.
1: ശരിയാണ്. എങ്കിൽ ആ വോയിസ് സാമ്പിളുകൾ കേൾപ്പിക്കാമോ?
2: വരൂ, കൺസോൾ റൂമിലേക്ക് ഇരിക്കാം. ഇരിക്കൂ, ഞാൻ സിസ്റ്റം ഓൺ ചെയ്യട്ടെ.
1: ശരി. മിസ്റ്റർ ധനപതി, നിങ്ങൾ തന്നെയാണോ ഓണറും റെക്കോർഡിസ്റ്റും എല്ലാം? വേറെ സ്റ്റാഫുണ്ടോ?
2: അതെ, കൂടുതൽ ഷിഫ്റ്റ് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ റെക്കോർഡിസ്റ്റിനെ ഹയർ ചെയ്യും. അത്ര തന്നെ. മിക്കവാറും ഒറ്റയ്ക്ക് തീർക്കാവുന്ന വർക്കേ ഞാൻ എടുക്കാറുള്ളൂ.
1: ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊരു അഭിപ്രായം കേൾക്കുന്നത്. വർക്ക് വരുമ്പോൾ വാരി പിടിക്കുന്നവരെ പറ്റിയാ ഞാൻ അറിഞ്ഞിട്ടുള്ളത്.
2: ഹാ, എങ്കിൽ ഇതൊരു പുതിയ അറിവാകട്ടെ. ഇതാ കേട്ടോളൂ.

0: അത് കൊള്ളാം. ചിദംബരത്തിന് വല്ലതും റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാ പോരായിരുന്നോ? പ്രൊഡക്ഷൻ ഹൗസിലെ സ്റ്റാഫിനെ വിട്ട് ഞാൻ ചെയ്യിച്ചു തരുമായിരുന്നല്ലോ.
1: ഓ ലേഖാ, എനിക്കൊന്നും റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നില്ല.
0: പിന്നെ
1: ഇന്റർനെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത ഒരു വോയിസ് ഓവർ ടെക്സ്റ്റുമായി ഞാൻ ആ സ്റ്റുഡിയോയിലേക്ക് പോയി എന്നേ ഉള്ളൂ.
0: ഓ അങ്ങനെ. ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ, അതല്ലേ?
1: അത് തന്നെ.
0: എന്നിട്ട്

0: അതല്ലേ.
1: അത് തന്നെ.
0: എന്നിട്ട് ചെയ്ത് കിട്ടിയോ?
1: നാളെയാണ് റെക്കോർഡിംഗ്. ആട്ടെ, നിങ്ങൾ മീഡിയക്കാർക്ക് പരസ്പരം അറിയാമായിരിക്കുമല്ലോ.
0: അറിയാം. പണ്ടൊക്കെ ഞങ്ങൾ അയാളെ വെച്ച് റെക്കോർഡിംഗ് ചെയ്യിച്ചിട്ടുള്ളതാണ്. പക്ഷേ
1: എന്താ പക്ഷേ?
0: ഈ റെക്കോർഡിസ്റ്റ് ധനപതിയില്ലേ, കക്ഷി റെഗുലർ അല്ല. ഇടയ്ക്ക് ആശാനങ്ങ് മുങ്ങും, പിന്നെ പൊങ്ങുന്നത് കുറേ നാള് കഴിഞ്ഞിട്ടായിരിക്കും. അത് കാരണം ഞങ്ങൾക്കും ബുദ്ധിമുട്ടായി. പിന്നെ പിന്നെ മറ്റ് സ്റ്റുഡിയോകളിലായി ഞങ്ങളുടെ വർക്കുകൾ കൊടുക്കുന്നത്. എന്നാലും ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, ധനപതി ആളൊരു കിട്ടിലൻ റെക്കോർഡിസ്റ്റ് ആണ്.
1: അതെനിക്കും തോന്നി. പക്ഷേ കക്ഷിക്ക് അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ലെന്നാ തോന്നുന്നത്.
0: ശരിയായിരിക്കാം. പ്രിയപ്പെട്ട ആരുടെയോ ഒരു മരണമാണ് ആളെ തളർത്തിയതെന്ന് തോന്നുന്നു. മുൻപ് അങ്ങനെ എന്തോ ആരോ പറഞ്ഞു കേട്ടതുപോലെ.
1: ഓ, അങ്ങനെയാണോ? ആള് ഉള്ളു തുറക്കുമെന്ന് ഉറപ്പില്ല. എങ്കിലും നാളെ റെക്കോർഡിംഗ് കഴിഞ്ഞ് ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ വേറൊരു കാര്യം, റെക്കോർഡിങ്ങിനൊക്കെ ഒത്തിരി കാശാവോ?
0: ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ഇതൊന്നും അന്വേഷിച്ചില്ലേ? മണിക്കൂറിനാണ് ചാർജ്.

0: ഹാ ചിദംബരം, നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വോയിസ് ഓവർ റെക്കോർഡിംഗ് ഇതാ ഈ പെൻഡ്രൈവിലുണ്ട്.
1: ഓ, പെട്ടെന്ന് ചെയ്തല്ലോ, താങ്ക് യു.
0: അതെ, നിങ്ങൾ ഓക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ് രാവിലെ എത്തി, അതുകാരണം റെക്കോർഡിംഗ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അത് കേട്ടു നോക്കൂ, എന്തെങ്കിലും ചേഞ്ച് വേണോ?
1: ഓ, ആ FM റേഡിയോ ജോക്കി തന്നെ വന്നു അല്ലേ. എന്തായാലും നിങ്ങളല്ലേ റെക്കോർഡ് ചെയ്തത്, പെർഫെക്റ്റ് ആയിരിക്കും.
0: ഓ, ഉറപ്പിക്കണ്ട, നിങ്ങളുടെ ടേസ്റ്റിനൊത്ത് വരിക എന്നതാണ് മുഖ്യം. കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ വീണ്ടും വിളിക്കാം.
1: ശരി, ഞാനിത് എന്റെ ഡോക്യുമെന്ററി എഡിറ്റർക്ക് കൊടുക്കാം. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അറിയിക്കാം.
0: ആ, അത് മതി.
1: ആ, നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ വരൂ, ലഞ്ച് ടൈം ആയല്ലോ. നമുക്കൊരുമിച്ച് അടുത്തുള്ള റെസ്റ്റോറന്റിൽ വല്ലതും പോകാം.
0: ഓ നോ താങ്ക്സ്, ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറില്ല. അതുമല്ല, എനിക്കുള്ള ലഞ്ചുമായി എന്റെ ഭാര്യ ഇപ്പോൾ വരും. ഇതാ ബില്ല് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡിംഗ് പ്ലസ് ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ.
1: ശരി ശരി, ഇതാ പൈസ. അല്ല, ചുമരിൽ വെച്ചിരിക്കുന്ന ഈ ഫോട്ടോ ആരാണിത്? എവിടെയോ കണ്ടതുപോലെ.
0: ഓ, അത് കാണാൻ സാധ്യതയില്ല, എന്റെ മകളുടെ ഫോട്ടോയാണത്.
1: ആ, എങ്കിൽ മുഖസാമ്യം കാരണം എനിക്ക് തോന്നിയതായിരിക്കും. നൈസ്. എത്രാം ക്ലാസ്സിലാ മകൾ പഠിക്കുന്നത്?
0: ഓ, അതൊരു പഴയ ഫോട്ടോയാണ്, ഇപ്പോഴവളില്ല.

0: ഈ തുടർനാടകത്തിന്റെ 13-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 26:50.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, 12-ാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ചിദംബരം ജിജിൻ അതിയന്നൂർ, ധനപതി ജയദേവ് കോട്ടയം. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്ര പാടിയത്, ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ. പി ഭാസ്കരന്റെ വരികൾ, സംഗീതം രവീന്ദ്രൻ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം നഖക്ഷതങ്ങൾ. വരികൾ ONV, സംഗീതം രവി ബോംബെ.

ചലച്ചിത്രഗാനങ്ങൾ തുടർന്ന് 3 മണിക്ക് കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 45:38. ഇപ്പോൾ ഇന്നലെയും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പോക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:50 വയലും വീടും. ഇനി ഇന്നലെയും നാളെ രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് കെ വിഷ്ണു നാരായണൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽറേഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെന്തമണ്ണ വിപണി. 6:00

95 FM ശുഭദിനം. ഇതിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് അട്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യജാലകം, എൻഡ്രോമെട്രിയൻ ക്യാൻസറിന്റെ രോഗവ്യാപനം എങ്ങനെ മനസ്സിലാക്കാം. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK രമേശൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കട്ട് റോഡ് മഞ്ചേരി. നോവൽ വായന, യോസേ മൗരോ ദേവാസ് കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാറോട് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. ആരോഗ്യം ആയുർവേദത്തിൽ കോട്ടക്കൽ ആയുർവേദശാലയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി കൃഷ്ണൻ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര ചങ്ങപ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഷാജി CK. 7:50 സുംനാബ മൾട്ടിറബ് കായിക ലോകം, തയ്യാറാക്കിയത് ഷഹബാസ്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാറോട് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരുന്തമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരുന്തമണ്ണ നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 ഓർമ്മച്ചെപ്പ്, കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം, രചന ഡോക്ടർ TP മഹറൂഫ് രാജ്. 14 ഭാഗം. 8:55 സസ്നേഹം, അക്ബർ കട്ടിലിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ സിത്താര അക്ബർ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ടത്. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 - 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സ്ആപ്പ് വഴി ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 ഡയലേ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം. തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. കർഷകർക്കും സംരംഭകർക്കും കരാർ ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഹൈസ്പീഡ് റെയിൽ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതായും മുഖ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. വയനാട് കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നതിനെ

0: കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സംഘം ദുരന്തമേഖല സന്ദർശിച്ചു. റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും സമിതി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21-ന് നട അടയ്ക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
3: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7:00.
9: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് 4:18, 166-11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 163-06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 566-08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
10: ട്രെയിൻ സമയം.
11: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
12: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
11: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744555-0424.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
8: എന്നും രാവിലെ 8:03.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
14: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
16: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
17: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
18: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്നും പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പ എടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആകർഷകമായ ഇളവുകളോടെ വായ്പാ കുടിശ്ശിക ഒറ്റത്തവണയായി ഒടുക്കി തീർപ്പാക്കുന്നതിന് ബോർഡിന്റെ

ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആഷ്വാസ് 2026 June 1 മുതൽ അടുത്ത മാസം 31 വരെ നടത്തും. കുടിശ്ശിക വരുത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ഫോൺ നമ്പർ 0483273487. പട്ടാമ്പി പള്ളിപ്പുറം സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 9 മണി മുതൽ July 26 വരെ വൈകിട്ട് 5 വരെ അടയ്ക്കുന്നതിനാൽ പെരുമുടിയൂർ വഴി പോകേണ്ട വാഹനങ്ങൾ പട്ടാമ്പി ശങ്കരമംഗലം റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന വിവിധ കമ്പനി കോർപ്പറേഷനുകളിൽ ഓഫീസ് അറ്റൻഡന്റ് ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള OMR പരീക്ഷയുടെ 1ാം ഘട്ടം ഈ മാസം 18 ശനിയാഴ്ച രാവിലെ 10 മുതൽ 11:35 വരെയും 2ാം ഘട്ടം അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെയും മലപ്പുറം ജില്ലയിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. അഡ്മിഷൻ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൌൺലോഡ് ചെയ്തിട്ടുള്ള അഡ്മിഷൻ ടിക്കറ്റും കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡും അസൽ സഹിതം പരീക്ഷാ ഹാളിൽ ഹാജരാകണം. രാവിലെ പരീക്ഷ എഴുതുന്നവർ 9:30 മുൻപും ഉച്ചയ്ക്ക് പരീക്ഷ എഴുതുന്നവർ 1 മണിക്ക് മുൻപും പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തണം. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0494240754. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 2026-27 വർഷത്തെ മലപ്പുറം ജില്ലാതല ജൈവ വൈവിധ്യ കോൺഗ്രസ് മത്സരങ്ങൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ചിത്രരചന, ജലച്ചായം, പ്രൊജക്ട് അവതരണം, വീട്ടുവളപ്പിലെ ജൈവ വൈവിധ്യ സംരക്ഷണം അവതരണം എന്നിവയിലാണ് മത്സരം. ജൂനിയർ 10 വയസ്സ് മുതൽ 14 വയസ്സുവരെ, സീനിയർ 15 വയസ്സ് മുതൽ 18 വയസ്സുവരെ, കോളേജ് 19 വയസ്സ് മുതൽ 22 വയസ്സുവരെ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. പൂരിപ്പിച്ച അപേക്ഷകൾ ഇമെയിൽ വഴി ഈ മാസം 20 മുൻപ് ലഭ്യമാക്കണം. ഇമെയിൽ വിലാസം MLP@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9633109013.

ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം തുടർകഥ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. വരികൾ ONV, സംഗീതം SP വെങ്കടേഷ്.

ഇനി യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ആ രാത്രി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഇളയരാജ.

സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ് 29 സെക്കൻഡ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി കഥ ഇതുവരെ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന പോജൽ ഖാദർ, സംഗീതം ജോൺസൺ.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി മഹസർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഹരി കൊടപ്പനക്കുന്ന്, സംഗീതം രവീന്ദ്രൻ.

സമയം 3 മണി കഴിഞ്ഞ് 20:10. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി ഉണ്ണിമേനോനും ലതികയും പാടിയത്. ചിത്രം 'അകലങ്ങളിൽ'.

സമയം 3 മണി കഴിഞ്ഞ് 40:15. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി യേശുദാസ് പാടിയത് ആലീസ് ഇൻ വണ്ടർലാൻഡ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി സുഖം സുഖകരം എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്. വരികളിൽ രമേശൻ നായർ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ആകാശവാണി 102.7 മഞ്ചേരി എഫും മലയാളത്തിന്റെ ഹൃദയതാളം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: പ്രിയപ്പെട്ടവരെ, സമയം 3 മണി കഴിഞ്ഞ് 57:10. ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും കൂടിക്കാഴ്ച നടത്തി. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം

0: വളർത്താൻ ലക്ഷ്യമിട്ട് കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ വയനാട് കൽപ്പറ്റയിൽ മന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. തിരുവനന്തപുരം ജില്ലാ കളക്ട്രേറ്റിൽ നവീകരിച്ച ഫ്രണ്ട് ഓഫീസും സെക്യൂരിറ്റി ക്യാബിനും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കക്കോടിയിൽ ഭൂഗർഭ വാട്ടർ ടാങ്കിൽ പ്രവൃത്തി നടത്തുന്നതിനിറങ്ങിയ തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലുള്ള സൌജിയാൻ വനമേഖലയിൽ സുരക്ഷാസേന നടത്തിയ സംയുക്ത തിരച്ചിലിൽ ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തി തകർത്തു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21-ന് നട അടയ്ക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 166-11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 163-06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 166-08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 4:06, 566-08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 566-11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
3: എന്നും രാവിലെ 7:00.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 54 സെക്കൻഡ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ 4 മണിപ്പൂക്കളുടെ സമയമാണ്.

0: എന്താണ് ഇൻഫ്ലിപ്നെറ്റ്? ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ. ഇതേക്കുറിച്ച് കൂടുതൽ വിശദമാക്കി തരുന്നു മുനി രാമയൂർ.
1: മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിൽ 1991 മുതൽ പ്രവർത്തിക്കുന്ന സംരംഭമാണ് ഇൻഫ്ലിപ്നെറ്റ്. സർവകലാശാല ഗ്രന്ഥാലയങ്ങളും വിജ്ഞാന ശേഖരങ്ങളും ഡിജിറ്റലാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് സെന്റർ എന്നാണ് ഇൻഫ്ലിപ്നെറ്റിന്റെ പൂർണ്ണരൂപം. ദേശീയ തലത്തിൽ വിവിധ സർവകലാശാലകളെയും ഗവേഷണ സംരംഭങ്ങളെയും ഈ പദ്ധതി ബന്ധിപ്പിക്കുന്നു. ഇൻഫ്ലിപ്നെറ്റ് എന്ന വിലാസത്തിൽ ഇതിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. വിലാസം ഒരിക്കൽ കൂടി പറയാം. infnet.ac.in. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷണ പ്രബന്ധങ്ങളുടെ ഡിജിറ്റൽ ശേഖരം ശോധ് ഗംഗ എന്ന പേരിൽ ഇൻഫ്ലിപ്നെറ്റിൽ ലഭ്യമാണ്. shodhganga.infliptnet.ac.in എന്ന വിലാസത്തിൽ ഈ പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. വിലാസം ആവർത്തിക്കാം. shodhganga.infliptnet.ac.in. SHODHGANGA എന്നാണ് ശോധ് ഗംഗയുടെ സ്പെല്ലിംഗ്.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
5: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
8: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
9: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: വിമർശനങ്ങളും തിരുത്തലുകളും ഇല്ലെങ്കിൽ ഒരാൾക്ക് അടുത്ത തലത്തിലേക്ക് വളരുവാനാകുമോ? വിമർശനങ്ങളും അഭിനന്ദനങ്ങളും ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കാം? നമുക്ക് രസകരമായൊരു കഥ ഇപ്പോൾ കേൾക്കാം.
1: വിമർശനങ്ങളും തിരുത്തലുകളും ഇല്ലെങ്കിൽ ഒരാൾക്ക് അടുത്ത തലത്തിലേക്ക് വളരുവാനാകുമോ? അഭിനന്ദനങ്ങൾക്ക് ഒരാളുടെ പ്രകടനത്തിൽ എന്ത് പങ്കാണുള്ളത്? വിമർശനങ്ങളും അഭിനന്ദനങ്ങളും ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കാം? ഒരു സർവകലാശാലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. സാഹിത്യ വിമർശക കൂട്ടായ്മ എന്നായിരുന്നു അതിൻ്റെ പേര്. ക്ലബ് അംഗങ്ങൾ എല്ലാവരും ആഴ്ചയിലൊരിക്കൽ ഒത്തുകൂടും. കഥകളും കവിതകളുമൊക്കെ അവതരിപ്പിക്കും. എല്ലാവരും അത് കേൾക്കും. ആ സൃഷ്ടിയുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ വിലയിരുത്തും. എന്തൊക്കെ തെറ്റുകുറ്റങ്ങളാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ അവർ പരസ്പരം മത്സരിക്കും. ഏറ്റവും മികച്ച രീതിയിൽ എഴുതിയ സൃഷ്ടിക്ക് പോലും ചുരുങ്ങിയത് ഒരു 10 കുറ്റങ്ങളെങ്കിലും അവർ കണ്ടുപിടിക്കും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതേ സർവകലാശാലയിലെ കുറച്ച് വിദ്യാർത്ഥികൾ മറ്റൊരു കൂട്ടായ്മ രൂപീകരിച്ചു. സാഹിത്യാസ്വാദന കൂട്ടായ്മ എന്നായിരുന്നു ആ ക്ലബിൻ്റെ പേര്. ക്ലബ് അംഗങ്ങൾ എല്ലാ ആഴ്ചയും സംഗമിക്കും. അംഗങ്ങൾ തങ്ങളുടെ സൃഷ്ടികൾ അവതരിപ്പിക്കും. മറ്റുള്ളവർ ശ്രദ്ധാപൂർവം ശ്രവിച്ച് അഭിപ്രായങ്ങൾ പങ്കിടും. എന്തൊക്കെ മേന്മകളാണ് ആ കൃതിക്കുള്ളത്? കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യും. ഒപ്പം ഏതൊക്കെ മേഖലകളിൽ മെച്ചപ്പെടുത്തൽ ആവശ്യമുണ്ട് എന്ന് നിർദ്ദേശിക്കും. തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. 10 വർഷങ്ങൾക്ക് ശേഷം ഇതേ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി ഈ 2 ക്ലബുകളിലെ അംഗങ്ങളുടെയും സാഹിത്യ സംഭാവനകളെ ഗവേഷണ വിധേയമാക്കി. ആദ്യത്തെ സാഹിത്യ വിമർശക കൂട്ടായ്മയിലെ അംഗങ്ങൾ ആരും തന്നെ സാഹിത്യരംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിരുന്നില്ല. എന്നാൽ അതേസമയം സാഹിത്യ ആസ്വാദന കൂട്ടായ്മയിലെ അംഗങ്ങളോ പലവിധ സൃഷ്ടി

ിലൂടെയും പുരസ്കാരങ്ങളിലൂടെയും ഒക്കെ സാഹിത്യരംഗത്ത് അവരുടെ കയ്യൊപ്പ് ചാർത്തിയിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം? നിങ്ങൾ എന്ത് കരുതുന്നു? വിമർശനങ്ങൾ മാത്രമാണ് ഒരാൾക്ക് വളരാൻ വേണ്ടത് എന്നായിരുന്നു ആദ്യ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ ധാരണ. എന്നാൽ മനസ്സറിഞ്ഞുള്ള നല്ല വാക്കുകൾ, അഭിനന്ദനങ്ങൾ, അംഗീകാരം, ഒപ്പം സ്നേഹപൂർണമായ തിരുത്തലുകളും വിമർശനങ്ങളും, ഇതൊക്കെയാണ് വളർച്ചയ്ക്കുള്ള ഇന്ധനം എന്ന് രണ്ടാമത്തെ കൂട്ടായ്മയിലെ അംഗങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കണം എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ രീതി പ്രധാനം. ആളെ അപമാനിതനാക്കാതെ അവരിലെ മേന്മകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പങ്കുവയ്ക്കാം. നിങ്ങൾ ഒരു അധ്യാപകനോ കുട്ടിയോ രക്ഷിതാവോ നേതാവോ ആരുമാകട്ടെ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾക്കും വളർച്ച ആഗ്രഹിച്ചുകൊണ്ടുള്ള തിരുത്തലുകൾക്കും വലിയ ഫലങ്ങൾ സൃഷ്ടിക്കാനാകും എന്നുറപ്പ്. തത്വചിന്തകൻ വോൾട്ടയറുടെ വാക്കുകൾ ശ്രദ്ധേയം. അഭിനന്ദനത്തിന് അത്ഭുതകരമായ ഒരു ശക്തിയുണ്ട്. മറ്റൊരാളുടെ നേട്ടങ്ങൾ നമ്മുടേതുകൂടിയാണ് എന്ന വികാരം അത് സൃഷ്ടിക്കുന്നു.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: കുടുങ്ങി
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: ഗർഭാശയത്തിന്റെ ഉൾപ്പാളിയായ എൻഡ്രോമെട്രിയത്തിൽ ഉണ്ടാവുന്ന അർബുദമാണ് എൻഡ്രോമെട്രിയൽ ക്യാൻസർ. സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങളെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ അർബുദത്തിലൊന്ന്. ഇത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നു ഡോക്ടർ സി കെ രമേശൻ.
1: എൻഡോമെട്രിയൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഉൾപ്പാളി ക്യാൻസർ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറുകളിൽ 6-ാം സ്ഥാനത്താണ് എൻഡോമെട്രിയൽ ക്യാൻസർ. വികസിത രാജ്യങ്ങളിൽ പലയിടത്തും, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഈ ക്യാൻസറിൻ്റെ തോത് കൂടുകയാണ്. എന്താണ് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ? വയസ്സ് കൂടുന്തോറും ഈ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടി വരുന്നു. സാധാരണയായി ആർത്തവ വിരാമത്തിൻ്റെ സമയത്താണ് ഇത് കണ്ടുപിടിക്കപ്പെടാറുള്ളത്. അമിതമായ ഭാരം അഥവാ ഒബിസിറ്റി ആണ് പ്രധാനമായ കാരണം. ഇപ്പോൾ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരിലും ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വികസിത രാജ്യങ്ങളിൽ കൂടുതലായതിനാലാണ് അവിടെ എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ തോത് വളരെ കൂടിയിരിക്കുന്നത്. മറ്റു കാരണങ്ങൾ: വ്യായാമത്തിൻ്റെ കുറവ്, വന്ധ്യത, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, പ്രമേഹം എന്നിവയാണ്. പാരമ്പര്യമായിട്ടുള്ള ചില ജനിതക വ്യതിയാനങ്ങൾ, ഉദാഹരണത്തിന് HNPCC, BRCA എന്നീ ജീനുകളിലുണ്ടാവുന്ന മ്യൂട്ടേഷനുകൾ എൻഡോമെട്രിയൽ ക്യാൻസറിന് കാരണമാവുന്നു. ഈ വ്യതിയാനങ്ങൾ ഉള്ള കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഗർഭാശയത്തിലെയും കുടലിലെയും ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? ക്രമം തെറ്റിയുള്ള മാസമുറ, മാസമുറയുടെ സമയത്തുള്ള അമിത രക്തസ്രാവം, മാസമുറയുടെ ഇടയ്ക്കുള്ള സമയത്തുള്ള രക്തസ്രാവം, ആർത്തവ വിരാമത്തിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. എങ്ങനെയാണ് ഈ ക്യാൻസർ രോഗനിർണയം നടത്തുന്നത്? ആദ്യം ചെയ്യേണ്ടത് ഒരു വിശദമായ പരിശോധനയാണ്. ഇതിൽ ഉൾപരിശോധന അഥവാ വജൈനൽ എക്സാമിനേഷനും പെടും. അതിനുശേഷം ചെയ്യുന്നത് ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട് സ്കാൻ അഥവാ ഉള്ളിലൂടെയുള്ള അൾട്രാസൗണ്ട് സ്കാൻ ആണ്. സാധാരണയായി ആർത്തവ വിരാമത്തിന് ശേഷം ഗർഭാശയ പാളിയുടെ കട്ടി വളരെ കുറവായിരിക്കും. ഇത് കൂടുതലാണെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യത ഉണ്ട്. അടുത്തതായി ചെയ്യുന്നത് എൻഡോമെട്രിയൽ ബയോപ്സി ടെസ്റ്റ് ആണ്. ഇത് സാധാരണയായി ഔട്ട് പേഷ്യൻ്റ് ക്ലിനിക്കിൽ തന്നെ ചെയ്യാവുന്ന ഒരു വളരെ വേദന കുറഞ്ഞ സാധാരണ പരിശോധന ആണ്. രോഗനിർണയത്തിന് ഏറ്റവും ആവശ്യമുള്ള ടെസ്റ്റാണ് ബയോപ്സി ടെസ്റ്റ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: CH സെന്റർ മഞ്ചേരി. കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: സബ്സിഡി വളങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും മറ്റും ഓൺലൈൻ അപേക്ഷകളെയും കുറിച്ച് ഇപ്പോൾ കേൾക്കാം.
1: കാർഷിക മേഖലയിൽ സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ആക്കുന്നതിനായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത ഇ-KYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി സംവിധാനത്തിൽ ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി, അല്ലെങ്കിൽ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. സ്മാം എന്ന ചുരുക്കപ്പേരിൽ ഇതറിയപ്പെടുന്നു. പദ്ധതിയിൻ കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പാനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും

0: യന്ത്രങ്ങളും സബ്സിഡിയോടെ നൽകി വരുന്നു. ഇതനുസരിച്ച് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40% മുതൽ 50% വരെയും കർഷകരുടെ കൂട്ടായ്മകൾ, സ്വയം സഹായ സംഘങ്ങൾ, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, വ്യക്തികൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവയ്ക്ക് കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും യന്ത്രവൽക്കരണ തോത് കുറവായ പ്രദേശങ്ങളിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടി ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് കർഷക ഗ്രൂപ്പുകൾക്ക് 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിക്ക് പരമാവധി 80% എന്ന നിരക്കിൽ 24 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കും. കൂടാതെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് പട്ടയമുള്ള ഗുണഭോക്താക്കൾക്ക് എല്ലാ കാറ്റഗറികളിലും 90% വരെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അംഗീകൃത ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സ്മാം മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള സബ്സിഡി ബാക്ക് എൻഡഡ് ക്യാപിറ്റൽ സബ്സിഡി ആയി അനുവദിക്കും. 2026-27 സാമ്പത്തിക വർഷത്തിലെ അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം മുതൽ https://agrimissionary.nic.in/index എന്ന വെബ്സൈറ്റ് മുഖേന നൽകാം. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും അതത് ജില്ലകളിലെ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലെ കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയങ്ങളുമായോ അതത് സ്ഥലത്തെ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാം. ബന്ധപ്പെടാൻ ഫോൺ നമ്പർ കൂടെയുണ്ട്, 0471-2306-748. മറ്റൊരു നമ്പർ 0495-2725-354. smamkerala@gmail.com എന്ന ഇമെയിലിലും ബന്ധപ്പെടാം. ആവർത്തിക്കാം, 0471-2306-748, 0495-2725-354. ഇമെയിൽ ഐ smamkerala@gmail.com.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
7: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
9: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്കിതണ്ടോന്നൊരു സംശയം.
12: തിമിരത്തെ ഒക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.

0: മലാശയ രക്തസ്രാവം എല്ലായ്പ്പോഴും ഗുരുതരമായ ഒരു അവസ്ഥയുടെ ലക്ഷണമാണ്. മലത്തിൽ കടും ചുവപ്പ് രക്തം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ ഉള്ളവരാണോ നിങ്ങൾ? മലദ്വാര രക്തസ്രാവത്തിനുള്ള കാരണങ്ങളെയും ഹോമിയോപ്പതി ചികിത്സയെയും കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ മുഹമ്മദ് അസ്ലം.
1: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ബ്ലീഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൻകുടലിലുണ്ടാകുന്ന അർബുദം. വൻകുടലിൽ പ്രത്യേകിച്ച് ഇടതുഭാഗത്തുള്ള വൻകുടലിനെയും അതുപോലെ നമ്മുടെ മലാശയത്തിലെയും ക്യാൻസർ മലദ്വാര രക്തസ്രാവത്തിന് കാരണമാകാറുണ്ട്. രക്തസ്രാവത്തോടൊപ്പം പലപ്പോഴും മലബന്ധമോ വയറിളക്കമോ മാറി മാറി ഉണ്ടാകുന്ന അവസ്ഥ, അതോടൊപ്പം ബ്ലീഡിങ്ങും കാണുന്നൊരവസ്ഥ, വിശപ്പില്ലായ്മ, നമ്മുടെ ശരീരഭാരം ശക്തമായിട്ട് കുറയുന്ന അവസ്ഥ, ശക്തമായിട്ടുള്ള ക്ഷീണം കാണുന്നതൊക്കെ പലപ്പോഴും അർബുദ സൂചകങ്ങളായിട്ട് ഗണിക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ അതിനെ തിരിച്ചറിയുക, കൊളോനോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ചികിത്സയും രോഗനിർണയവും നടത്തുക എന്നുള്ളതാണ് രോഗികൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് മറ്റൊരു ബ്ലീഡിങ്ങിനുണ്ടാകുന്ന മറ്റൊരു കാരണമാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥ. അത് വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലായി അൾസർ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത്. മലദ്വാരത്തിലൂടെ രക്തസ്രാവം, അതുപോലെ വയറിളക്കം, ശക്തമായിട്ടുള്ള വയറുവേദന തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളായിട്ട് പറയാറുള്ളത്. അതുപോലെ രക്തസ്രാവത്തോടൊപ്പം മലത്തിലൂടെ ഉണ്ടാകുന്ന കൊഴുത്ത സ്രവങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം. മലം പോയതിനു ശേഷവും മുഴുവനായും പോയില്ല എന്നൊരു തോന്നൽ പല രോഗികളും പറയാറുണ്ട്. വീണ്ടും വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ പോയത് കൃത്യമായി ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ പല രോഗികളും പങ്കുവെക്കാറുണ്ട്. അതുപോലെ മലവുമായി കലർന്നതോ അല്ലാതെ രക്തസ്രാവം മാത്രമായോ അനുഭവപ്പെടാം. അതുപോലെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിന് ശേഷമൊക്കെ വയറിളക്കം ഉണ്ടാവുക, ഭക്ഷണം കഴിച്ചുടനെ ബ്ലീഡിങ്ങോടുകൂടി മലം പോകുന്ന അവസ്ഥ, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, പനി, ശരീരഭാഗം കുറയുന്നതൊക്കെ ഇതിൻ്റെ അനുബന്ധ ലക്ഷണങ്ങളായിട്ട് നമുക്ക് വിവക്ഷിക്കാവുന്നതാണ്. പിന്നീട് സാധാരണ പല രോഗികളിലുള്ളൊരു രോഗാവസ്ഥയാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറഞ്ഞ അസുഖങ്ങളുടെ ഒരു ഗണത്തിൽപ്പെട്ട ഒരു അസുഖമാണ് ക്രോൺസ് ഡിസീസ്. നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ ക്രോൺസ് ഡിസീസിനെ ബാധിക്കാം. കുടലിൻ്റെ ഭിത്തിക്ക് തടിപ്പുണ്ടാവുകയും വ്രണങ്ങൾ ഉണ്ടാവുകയും ചെറിയ ഫിസ്റ്റുല പോലെ അല്ലെങ്കിൽ മലദ്വാരത്തിൽ വിള്ളൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതുവഴി ഉണ്ടാകാം. പിന്നീട് രോഗം വൻകുടലിനെ ബാധിക്കുന്നതിനെ തുടർന്ന് വയറുവേദന, വയറ്റിളക്കം, പനി, ക്ഷീണം, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക തുടങ്ങിയ മലദ്വാര രക്തസ്രാവം വരെ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കാണാറുണ്ട്. പിന്നീട് ഇസ്കീമിക് കൊളൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ, വൻകുടലിലേക്കുള്ള രക്തസ്രാവം തടസ്സപ്പെടുന്ന അവസ്ഥ, വയറിൻ്റെ ഇടതുഭാഗത്തായി സാധാരണ പെട്ടെന്നുണ്ടാകുന്ന വയറുവേദനയോടൊപ്പം ശക്തമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുകയും 50 കഴിഞ്ഞവരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി കാണപ്പെടാറുള്ളത്. രക്തധമനി രോഗങ്ങൾ ഉള്ളവരിലും അതുപോലെ രക്തം കട്ടപിടിക്കാൻ സാധ്യത കൂടുതലുള്ളവരിലുമാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്രോൺസ് ഡിസീസ്, അതുപോലെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, വൺകുടലിലെ അർബുദം, മലദ്വാരത്തിലെ അൾസർ, ഡൈവർട്ടിക്കുലാർ ബ്ലീഡിങ്, ഫിഷർ, പോളിപ്പുകൾ, പൈൽസ് തുടങ്ങിയ വിവിധ രോഗാവസ്ഥയിൽ സാധാരണ ഇത്തരം ബ്ലീഡിങ്ങുകൾ കാണാറുണ്ട്. അപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ കാരണം വെറും പൈൽസാണെന്ന് ധരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചികിത്സ മുന്നോട്ട് പോകരുത്. കൃത്യമായിട്ടുള്ളൊരു രോഗനിർണയം നടത്തുകയും കൃത്യമായിട്ടുള്ളൊരു ചികിത്സയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഭക്ഷണ നിയന്ത്രണങ്ങളും കൃത്യമായിട്ടുള്ള ജീവിതശൈലി ക്രമീകരണങ്ങളും വരുത്തുക എന്നുള്ളതും ഇത്തരം രോഗങ്ങളിലൊക്കെ വളരെ പ്രധാനമർഹിക്കുന്ന കാരണങ്ങളാണ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോ

0: ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: നിരാശ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിൽ തളർന്നു പോകാതെ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് വീണ്ടും ശ്രമിക്കുക. കേൾക്കാം എഫ് വയലറ്റിന്റെ വാക്കുകൾ.
1: ആശയ്ക്ക് അതിരുകളില്ലെന്ന് പഴമൊഴി. ആശയെ വാനോളം ഉയർത്തുകയെന്ന് മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അപ്പോൾ പഴമൊഴിയിൽ ശാസ്ത്രമുണ്ടെന്നോ ശാസ്ത്രം പഴമൊഴിയിൽ നിന്നെന്നോ പറയാം. ഈ രണ്ട് കാര്യങ്ങളും സമകാലീന ആണെന്ന് നമുക്ക് അനുമാനിക്കാം. വലിയ കണ്ടുപിടുത്തമായ തീയുടെ പുരോഗതിയാണ് റോക്കറ്റിൽ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തർക്കിക്കേണ്ട. എന്നാൽ ആശ ഉയർന്നുയർന്ന് ഗോളാന്തരയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. ആശ ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുന്നിടത്തു നിന്നാണ് ആഗ്രഹം മുളകൂട്ടുന്നത്. ആശയ്ക്ക് ഭംഗം വന്നാൽ നിരാശയെന്ന് പറയും. എന്നാൽ അത് വ്യക്തിയെ കൂടുതൽ ഊർജ്ജസ്വലനാക്കാൻ ഉപയോഗപ്പെട്ടെന്ന് വരും. എന്നാൽ ആഗ്രഹം ദുരാഗ്രഹമായാൽ പല വിപത്തുകൾക്കും അത് കാരണമായിത്തീരും. എങ്ങനെ അപച്യുതികൾ സൃഷ്ടിച്ച് പ്രശ്നങ്ങളാക്കുകയും അതിൻ്റെ മുകളിൽ നിന്ന് വ്യാജ സൂക്തങ്ങളിൽ ഊതി അവയ്ക്ക് കാഹളമൊഴുക്കുകയും അതിനായി ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് സ്വയം സായുജ്യമടയുകയും സമാധാനത്തിൻ്റെ വക്താവെന്ന് പറഞ്ഞ് ലോകത്തെ കാലുഷ്യത്തിൻ്റെ അഗ്നികുണ്ഠത്തിൽ ചുട്ടരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ ആശയുടെ ഫലമായി സ്വയം ശവക്കുഴി തീർക്കുകയും ചെയ്യുന്ന

0: ആശയെ നമുക്ക് പുലുകാൻ കഴിയില്ല. സമാധാനത്തിൻ്റെ വക്താവായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദരിക്കപ്പെട്ട ബാലിക മലാല യൂസഫ്സായ്, അവൾ ഒരിക്കൽ പോലും അപ്രകാരം ആയിത്തീരണമെന്ന് ആശിച്ചിരുന്നില്ല. അവളുടെ മുന്നിൽ ഉയർത്തിയ അനീതിയുടെ ശബ്ദത്തിനെതിരെ പോരടിക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അത് അവിസ്മരണീയമായ വിസ്മയ അളവുപാത്രത്തിൽ നിറഞ്ഞു കവിഞ്ഞ് അവളുടെ പ്രശസ്തി ഉയർത്തുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നതും. കർമ്മം ചെയ്യുക, സത്യവും നീതിയും പുലരാൻ ആശിക്കുക, ശത്രുക്കളുടെ മുൻപിൽ നിങ്ങളെ ഞാൻ മഹത്വപ്പെടുത്തുമെന്ന് ഒരു ദൈവവചനം. അതാണ് മലാലയ്ക്ക് സംഭവിച്ചത്. അരും കൊലകളും അങ്ങേയറ്റം ക്രൂരതകളും ചെയ്ത് കോടതികളെപ്പോലും വെല്ലുവിളിച്ച് ജയിൽവാസം സുഖവാസമാക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ മനസ്സിലും ആശയുണ്ട്. പക്ഷേ ആ ആശ ആശയല്ല, അതിമോഹമാണ്. ആശ എന്ന പദം മൃദുവായ ഒന്നാണ്. അതിന് അത്തരം ഹൃദയത്തിൽ കുടിയിരിക്കാൻ കഴിയില്ല. ഏത് ദുസ്സഹവേളയിലും സഹനം വഴി പഠനം ഉന്നത വിജയത്തിലേക്ക് എത്തിച്ച ഡോക്ടർ ആതിര സുഗതൻ സെർബ്രപ്ലാസി പിടിപെട്ടെങ്കിലും ആദ്യ ചാൻസിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കൊയ്ത മുഹമ്മദ് ഷസിൽ, ഇവരുടെ ആശ അവർക്കും ലോകത്തിനും ഉപകാരപ്രദമാകാൻ വേണ്ടിയുള്ളതായിരുന്നു. അല്പം നിരാശയുണ്ടായാലും ലക്ഷ്യത്തിലേക്ക് അത് പുതുവഴി വെട്ടിത്തുറക്കും. ശാസ്ത്രീയ തലത്തിലും അല്ലാതെയും ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നവർക്കത് ലഭ്യമാകുമ്പോൾ സന്തോഷം പരമാവഷ്ടയിലെത്തും. മറ്റാശകൾക്ക് ഉപാധികളുള്ളപ്പോൾ ഈ ആശയ്ക്ക് ഉപാധി ഇല്ലെന്ന വ്യത്യാസം മുഴച്ചു നിൽക്കുന്നു. ഈ ലോകത്തെ ഹ്രസ്വമായ ജീവിതം സന്തുഷ്ടമാക്കുന്നത് ആശയുടെ നേർത്ത നൂലിൽ നാം സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. ഏവർക്കും ഈ ലോകത്ത് ജീവിക്കാം നന്മയ്ക്കായി. ആദ്യം പറഞ്ഞ മാതിരി അല്പം നിരാശ പിടിപെട്ടാൽ വഴിവിട്ട പണികൾ ചെയ്യാതിരിക്കുക, നമ്മെ ആശയോടെ കാത്തിരിക്കുന്നവരുടെ അരിയിലേക്ക് എത്തുക. അവർ ആരുമാകാം, രക്തബന്ധം മാത്രമല്ല ബന്ധം. ജീവിതം ആശയോടെ ജീവിച്ചു തീർക്കുക. ഒരു കടുങ്കയും ആശയോടെ അല്ലാത്തതിനാൽ ചെയ്യാതിരിക്കുക. ഉള്ള കാലം മുഴുവൻ ആശയോട് ജീവിച്ച് ആശ സുഖവും സന്തോഷവും പ്രദാനം ചെയ്യും. ആശാസുന്ദര സ്വപ്നത്തോടുകൂടി നിത്യം ജീവിക്കുക.
1: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ആയിഷ ഗർഭിണിയാണോലേ?
8: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
7: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
9: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
7: തന്നെയോ? അതേതായാലും നന്നായി.
9: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് എവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാർക്കായി നിർമ്മിച്ച കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പായതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥർ സമർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി തിരികെ എത്തിയ കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചിയിലെ സദൺ നോവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ സെമിനാറും ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ കോട്ടയം ബസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അനധികൃത LPG സംഭരണവും വിതരണവും തടയുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്ക്വാഡ് പൂജപുരയിലെ ഒരു ഗ്യാസ് സ്റ്റൌ റിപ്പയർ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വാണിജ്യ സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21 നട അടയ്ക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166:08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 566:00 കണ്ണൂർ ഷണ്ണൂർ പാസഞ്ചർ 6:08, 126:02 മംഗളൂരു ചെന്നൈമേൽ 6:28 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 566:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചൊലക്കിൽ. വിദ്യാർത്ഥികൾക്ക് ആരോഗ്യവും ഉന്മേഷവും പകരുകയെന്ന ലക്ഷ്യത്തോടെ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടക്കയം UP സ്കൂളിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഉബൈദുള്ള എന്ന കുഞ്ഞാണി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ വകയിരുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ വിശദീകരണം സിറ്റി നാസർ മാസ്റ്റർ നടത്തി. ലോക നൈപുണി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് ജില്ലാ കലക്ടർ ഡോ വിനയ് ഗോയൽ നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൈപുണി സംരംഭകത്വ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻസെക്ഷൻ സംസ്ഥാന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലയിലെ യുവജനങ്ങളുടെ നൈപുണി വികസനത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും വനിതകളുടെ സമഗ്ര പുരോഗതിയിൽ രാജ്യം ഏറെ മുന്നോട്ട് പോകുന്നതിൽ ജില്ലയുടെ പങ്ക് വലുതാണെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നൈപുണി വികസനത്തിനും തൊഴിൽ പരിപോഷിക്കുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ശക്തി ഈ മാസം 31 വരെ ദീർഘിപ്പിച്ചു. അപേക്ഷകർ 18 വയസ്സ് പൂർത്തിയായ പ്ലസ് ടു അല്ലെങ്കിൽ തത്തില യോഗ്യതയുള്ളവരാകണം. ഉയർന്ന പ്രായപരിധിയില്ല. SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ യോഗ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഡിപ്ലോമ പ്രോഗ്രാമിന്റെ 2nd സെമസ്റ്ററിൽ അഡ്മിഷൻ എടുത്താൽ മതി. app.srcc.in/register എന്ന ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ തിരുവനന്തപുരം നന്ദാവനത്തെ SRC ഓഫീസിൽ നിന്നും നേരിട്ട് ലഭിക്കും. വിലാസം ഡയറക്ടർ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ നന്ദാവനം വികാസ് ഭവൻ PO തിരുവനന്തപുരം 33. ഫോൺ നമ്പറുണ്ട് 04712325101. മറ്റൊരു നമ്പർ 8281114464. വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ് 59:28. ഇനി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495943121 9495653 ഒരു നമ്പർ കൂടിയുണ്ട്, 9496595632.

1. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി, ഇമ്പോർട്ടൻസ് ഓഫ് മീഡിയേഷൻ എന്ന വിഷയത്തെക്കുറിച്ച് തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി കേൾക്കാം.
1: പാട്ടുകളം കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത് ഏറം ഗോപാലകൃഷ്ണനും സംഘവും.

പാട്ടുകളത്തിൽ കുത്തിയോട്ടപ്പാട്ട് അവതരിപ്പിച്ചത് ഏറം ഗോപാലകൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ ഏറം കെ രാമചന്ദ്രൻ, ഏറം കെ രാധാകൃഷ്ണൻ, ഏറം കെ മോഹനകൃഷ്ണൻ.

0: That's 9515227039.
1: You can also catch us on our Instagram handle spice.lame.vanilla.
2: നമ്മൾ കേട്ടത് സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി വിശാൽ മിശ്രയും ആവണി മൽഹാറും പാടിയത് ചിത്രം പള്ളിച്ചട്ടമ്പി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:50 തുടർന്ന് കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിന്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിരിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരപുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
1: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിന്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിന്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത് ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
0: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾ

0: ചക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരികൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരയ്ക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിന്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിന്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കി വെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
1: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിന്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
0: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്ക ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്ക ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ ചക്കയില്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
1: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കപ്പഴത്തിന്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളമുള്ളപ്പോൾ അവയെ മിക്സിയിലടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് രുചി ഏറും.
1: അടുത്തിടെയായി ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടുന്നു നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ, ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധിപ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, ഐമോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നത് വഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴറ്റിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്കച്ചുളയും കുരുവിന്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിന്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിന്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ്സ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം.

0: ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിന്റെയോ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വെളയിച്ച് ക്യാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മേഡം, ഇപ്പൊ തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട് മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ ഗൾഫിലേക്കും മറ്റും പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളില് വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 100% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ്സ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ അതോ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ചക്കക്കുരുവിന്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്ക ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാകൊരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പൊ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആന്റി ഓക്സിഡന്റുകളെല്ലാം ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിൽ ഉണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചു വെക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസണല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന് പഴുത്ത ചക്ക കുഴമ്പായും പച്ചച്ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യ സുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെ പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വെച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: ചക്കയെക്കുറിച്ചും ചക്ക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. കുടുംബശ്രീ പ്രവർത്തകർക്കും വനിതാ കൂട്ടായ്മകൾക്കുമൊക്കെ ഇതൊരു സംരംഭമായി തുടങ്ങി നല്ലൊരു വരുമാനദായക മാർഗമാക്കി മാറ്റാവുന്നതാണ്. ഇത്രയും നേരം ഈ വിവരങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
0: നന്ദി.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ.
2: അക്ഷരമുറ്റങ്ങളിൽ ഇനി മുതൽ കനിപ്പന്തലൊരുക്കി കൃഷിവകുപ്പ്. പച്ചക്കറികൾക്കൊപ്പം ഫലപോഷണ തോട്ടങ്ങളിലൂടെ വിഷരഹിത ഫലവർഗ്ഗങ്ങളും സ്കൂൾ അങ്കണങ്ങളിൽ വേരോട്ടം കുറിക്കുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 17 രാവിലെ 10:30 വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നു. മധുരം കിനിയുന്ന ഫലവർഗ്ഗങ്ങൾക്കായി കലാലയമുറ്റങ്ങളിൽ കനിപ്പന്തലുകൾ ഒരുങ്ങുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി, സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിത

0: ഇല്ലാത്തവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വത്സ വില്യംസ്.

0: in New Delhi. External Affairs Minister Dr. S. Jaishankar today met with European Union Commissioner for Startups, Research and Innovation, Ekaterina Zaharieva, at Brussels in Belgium. In a social media post, Dr. Jaishankar said during the meeting they discussed opportunities for research in clean and green energy technologies. The U.S. reimposed a naval blockade on Iran and intensified its airstrike campaign today in retaliation for Tehran's attacks on ships trying to pass through the Strait of Hormuz. Iran's paramilitary Revolutionary Guard threatened today to halt all energy exports from West Asia over the blockade. In FIFA World Cup football, defending champions Argentina will take on England in the second semi-final match at Atlanta in the US tonight. The match is scheduled to begin at 12:30 a.m. Indian time. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Lakshadweep Vruttantham.
2: ലക്ഷദ്വീപിലെ ആദിവാസി ജനവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലവിലുണ്ടായിരുന്ന ഭൂമി കൈമാറ്റ നിയമങ്ങളിൽ വിപുലമായ ഭേദഗതികൾ വരുത്താൻ ലക്ഷദ്വീപ് ഭരണകൂടം ഔദ്യോഗികമായി നീക്കം ആരംഭിച്ചു. 1964 ലക്ഷദ്വീപ് മിനിക്കോയ് അമിന്ദിവി ദ്വീപുകളുടെ നിയന്ത്രണ നിയമത്തിലാണ് പുതിയ മാറ്റങ്ങൾ വരുത്താൻ ലക്ഷ്യമിടുന്നത്. ഇതിനായി തയ്യാറാക്കിയ ഭേദഗതി നിയമാവലി ലക്ഷദ്വീപ് ഭരണകൂടം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനും വിജ്ഞാപനത്തിനുമായി സമർപ്പിച്ചു. ലക്ഷദ്വീപ് ഡിസ്ട്രിക്ട് കളക്ടർ ശിവം ചന്ദ്ര ഒപ്പുവച്ച കത്തിലൂടെയാണ് ശുപാർശകൾ കൈമാറിയത്. കാർഷിക ഭൂമിയുടെ വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യതകൾ കൊണ്ടുവരാനും ഭൂമി തുണ്ടുതുണ്ടുകളായി പോകുന്നത് തടയാനുമാണ് ഈ നീക്കമെന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക വിശദീകരണം. പുതിയ ഭേദഗതി പ്രകാരം ലക്ഷദ്വീപിലെ കാർഷിക ഭൂമികൾ വിൽപ്പന നടത്തണമെങ്കിൽ ഇനി മുതൽ ജില്ലാ കളക്ടറുടെ മുൻകൂർ അനുമതികൾ നിർബന്ധമാകും. വ്യവസായ സംരംഭങ്ങൾ, വിദ്യാഭ്യാസപരമോ ജീവകാരുണ്യപരമോ ആയ സ്ഥാപനങ്ങൾ, സഹകരണ കൃഷി സംഘങ്ങൾ എന്നിവയ്ക്കോ അല്ലെങ്കിൽ അംഗീകൃത കാർഷികേതര ആവശ്യങ്ങൾക്കായോ വേണ്ടി ഭൂമി കൈമാറ്റം ചെയ്യുമ്പോൾ ജില്ലാ കളക്ടറുടെ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി മുതൽ അനുമതികൾ ലഭിക്കുകയുള്ളൂ. പ്രസ്തുത ഭൂമി കൈമാറ്റ നിബന്ധനകൾ ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരങ്ങൾ നൽകുന്നവയാണെന്നും ഇത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും ദ്വീപിലെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ലക്ഷദ്വീപിൽ ഭിന്നശേഷിയുള്ളവർക്കായി ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു. തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപ് സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ സഹായ സഹകരണത്തോടെ നാഷണൽ ഷെഡ്യൂൾ ട്രൈബ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാമൂഹിക ഉത്തരവാദിത്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിയുള്ളവർക്കായി അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഇലക്ട്രോണിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത്. സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഡയറക്ടർ ശ്രീമതി സുഷിത ബൈജു മുഖ്യ അതിഥിയായി വീൽ ചെയറുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. പ്രാഥമികമായി 16 വീൽ ചെയറുകൾ വിതരണം ചെയ്യാൻ സാധിച്ചതായും തുടർന്ന് 19 കൂടി നൽകുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും തണൽ ചെയർമാൻ മൗലാന പറഞ്ഞു. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഓഫീസർ പി കോയ, തണൽ ഓർഗനൈസർ പി സലീം ഉൾപ്പെടുന്നവർ ചടങ്ങിൽ സംസാരിച്ചു. ലക്ഷദ്വീപിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ദ്വീപുകളിലും ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. നിലവിൽ ലക്ഷദ്വീപിൽ 200 ഡെങ്കിപ്പനി രോഗബാധിതർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും നിലവിലെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പ് അറിയിച്ചു. കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതിനായി വിപുലമായ ശുചീകരണ ക്യാമ്പയിനുകൾ, രോഗനിർണയ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയിലൂന്നിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്ന് നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ ഡോക്ടർ നിഷാദ് ഖാൻ അറിയിച്ചു. ഭാരതത്തിൽ ചരക്കു സേവന നികുതി അഥവാ GST നടപ്പിലാക്കിയതിന്റെ 9 വാർഷികം പൂർത്തിയാക്കുന്ന വേളയിൽ രാജ്യത്തെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ നിന്നും നൽകിയ നികുതി സംഭാവനകൾ ശ്രദ്ധേയമാവുന്നു. കഴിഞ്ഞ 9 ഔദ്യോഗിക കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലക്ഷദ്വീപിൽ നിന്നും ശരാശരി വാർഷിക GST വരുമാനം 21.11 കോടി രൂപയാണ് രേഖപ്പെടുത്തിയത്. 2011 സെൻസസ് പ്രകാരം വെറും 64,473 മാത്രം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിലെ പ്രതിശീർഷ നികുതി സംഭാവന ജനസംഖ്യാ അനുപാതം വെച്ചു നോക്കുമ്പോൾ മറ്റിതര വലിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തോതിലാണെന്ന് വ്യക്തമാക്കുന്നു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം വിനോദസഞ്ചാര മേഖലയിൽ വന്ന പുതിയ ഉണർവും ഡിജിറ്റൽ ബില്ലിംഗ് സംവിധാനങ്ങളുടെ കൃത്യമായ നടത്തിപ്പും ാണ് ഇത്രയും മികച്ച നികുതി സമാഹാരം സാധ്യമാക്കിയതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലക്ഷദ്വീപിലെ അന്ത്രോത്ത്, കടമത്ത് എന്നീ ദ്വീപുകളിലെ സർക്കാർ കോളേജുകളിൽ നിലവിലുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ പരിവർത്തനം വരുത്തി പുതിയ കോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കടമത്ത് ദ്വീപിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് BBA ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ്, കൂടാതെ അന്ത്രോത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് BSc സൈക്കോളജി,

0: ഇവോക്ക്, ഫുഡ് പ്രോസസിംഗ്, പ്രിസർവേഷൻ എന്നീ പുതിയ കോഴ്സുകളാണ് അനുവദിച്ചിരിക്കുന്നത്. ഉത്സവ ലഹരിയാർന്ന ആവേശത്തോടെയാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകരും ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026 വരവേറ്റത്. പ്രിയ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, മെസ്സി, നെയ്മർ എന്നിവരുടെ കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ മത്സരങ്ങൾ പ്രദർശിപ്പിക്കാൻ വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചതോടെ കവരത്തി ദ്വീപിലെ എല്ലാ ടർഫുകളും ബീച്ചുകളും ദ്വീപിലെ ഏക ഗ്രൌണ്ടായ സ്കൂൾ സ്റ്റേഡിയവും എല്ലാ പ്രായത്തിലുള്ള ഫുട്ബോൾ താരങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഫുട്ബോളിൽ ആൺകുട്ടികളെക്കാൾ ഒട്ടും മോശമല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് കവരത്തി ഫുട്ബോൾ ടീമിലെ പെൺതാരങ്ങളും പരിശീലനത്തിന് തിരക്കിലാണ്. വനിതാ ഇന്റർനാഷണൽ സുബ്രതോ മുഖർജി ക്വാളിഫൈയിംഗ് മത്സരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇവരുടെ തയ്യാറെടുപ്പ്.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
2: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലും വീടും കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് 7:35 തൊഴിലാളി മണ്ഡലം ഡ്രൈവർ മോഹനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് 7:35 തൊഴിലാളി മണ്ഡലം. ഇന്ന് രാത്രി 8:15 നാളെ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന രഥോത്സവത്തിന്റെ തിരനോട്ടം കേൾക്കാം ഇന്ന് 8:15. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി തുടങ്ങാം ചെറുതായി. മറക്കാതെ കേൾക്കുക ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്ന് 9:30 ഈ മാസം 5 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭയിൽ പ്രക്ഷേപണം ചെയ്ത പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരിയുടെ ശബ്ദലേഖനം കേൾക്കാം ഇന്ന് രാത്രി 9:30.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 80-ാം ഭാഗം നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ 10:15 രാഗാമൃതം, MD രാമനാഥൻ പാടിയ ത്യാഗരാജകൃതി. നാളെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. തർക്ക പരിഹാരത്തിന് മധ്യസ്ഥതയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് വി ഭുവനേന്ദ്രൻ നായർ മറുപടി നൽകുന്നു. നാളെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. നാളെ ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രലോകം. മരം കൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. തിരുവനന്തപുരം വിളവൂർക്കൽ ഗവൺമെന്റ് HSSലെ മുൻ പ്രിൻസിപ്പൽ കൃഷ്ണ കിഷോർ ബി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:00 ശാസ്ത്രലോകം.

നാളെ 12:40 പ്രകാശധാര. കുട്ടികളിലെ അമിതവണ്ണം, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ശ്രുതി എ.ആർ സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. നാളെ 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം 13-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. നാളെ 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം 13-ാം ഭാഗം. നാളെ വൈകിട്ട് 5:15 തുടിതാളം, കടുത്തുരുത്തി ഒ.ആർ. ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം. നാളെ 6:50 വയലും വീടും, കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഡോക്ടർ K.K. തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം നാളെ 6:50 വയലും വീടും.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ഹിന്ദി വ്യാകരണം, സർവനാം വിശേഷൺ അവതരിപ്പിക്കുന്നത് ജാസ്മിൻ. മറക്കാതെ കേൾക്കുക നാളെ 9:15 വിദ്യാഭ്യാസ രംഗം. നാളെ രാത്രി 9:30 നാടകം ശിശിരത്തിന് ശേഷം, രചന അനിൽകുമാർ തിരുവോത്ത്, സംവിധാനം TV അശ്വതി. തുടർന്ന് നാടകഗാനങ്ങൾ. നാളെ 9:30 നാടകം ശിശിരത്തിന് ശേഷം. പ്രേക്ഷകർ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ഭാരത ബ്രിട്ടൻ ദേശയോഃ വ്യാപക ആർത്ഥിക ഏവം വാണിജ്യിക സന്ധിഃ അദ്യതന കാര്യാൻവിതോ ജാതഃ. അയം സന്ധിഃ ഭാരതസ്യ കൃഷകേഭ്യഃ ഉദ്യമേഭ്യഃ സൂക്ഷ്മ ലഘു മധ്യമോദ്യമേഭ്യശ്ച നവീനാം ഗതിം പ്രദാസ്യതീതി പ്രഖ്യാതവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാണിജ്യോദ്യോഗമന്ത്രി പീയൂഷ ഗോയല ആശ്വസിതവാൻ യത് വ്യാപക ആർത്ഥിക ഏവം വാണിജ്യിക സന്ധ്യന്തർഗതം ദുഗ്ധോത്പാദനാനി ശാകാനി ഖാദ്യതൈലാനി ഇത്യാഖ്യാനി കൃഷി ഉത്പാദനാനി പൂർണ്ണരൂപേണ സന്തി സുരക്ഷിതാനി. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് സമാജസ്യ മഹത്തെ കല്യാണായ ആയുർവേദേ ആധുനിക പ്രവിധീനാം ഉപയോഗായ ആഹ്വാനം വ്യദധാത്. ഭാരതേന സംയുക്ത രാഷ്ട്ര സുരക്ഷാ പരിഷദ പരിഷ്കാരായ കൃതഃ ദൃഢാഗ്രഹഃ. സങ്കേതിതം ച യത് വിഷയേസ്മിൻ ശിഥിലത്വേന സംയുക്ത രാഷ്ട്രേ ജനാനാം ക്ഷീയത്തെ നിരന്തരം വിശ്വാസഃ. അദ്യ താവത് ഒഡീഷ രാജ്യേ പ്രചണ്ഡ വൃഷ്ട്യൈ പ്രസാരിതാസ്തി രക്തവർണീയ സഞ്ചേതന. അപി ച ഫിഫ വിശ്വ ചഷകെ അദ്യ രാത്രൌ അറ്റ്ലാന്റ ക്രീഡാംഗണെ ദ്വിതീയ ഉപാന്ത്യ ചക്രീയ ദ്വന്ദ്വേ അർജന്റീന ദേശഃ ഇംഗ്ലണ്ട് ദേശേന സാകം പ്രതിസ്പർധിഷ്യതി. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാവോചത് യത് അദ്യതന കാര്യാൻവിതഃ വ്യാപക ആർത്ഥിക ഏവം
2: ജിക സന്ധിഹി സഹൈവ സാമാജിക സുരക്ഷാ സഹയോഗഃ ഭാരത ബ്രിട്ടൻ ദേശയോഃ സഹഭാഗിതായാഃ കശ്ചന മഹത്വപൂർണ സ്തംഭഃ വർത്തതേ. കേന്ദ്രീയ വാണിജ്യോദ്യോഗ മന്ത്രിണഃ പീയൂഷ ഗോയലസ്യ സാമാജിക സഞ്ജാലീയ സന്ദേശം പ്രസാരയതാ പ്രധാനമന്ത്രിണാ ഇമേ വിചാരാഃ പ്രകടീകൃതാഃ. പ്രധാനമന്ത്രിണാ കഥിതം യത് ഇയം സിഇടിഎ പ്രണാലീ ഭാരതസ്യ കൃഷകേഭ്യഃ ഉദ്യമേഭ്യഃ സൂക്ഷ്മ ലഘു മധ്യമോദ്യമേഭ്യശ്ച നവീനാം ഗതിം പ്രദാസ്യതി യേന നൈകാനി ജീവന്ത ക്ഷേത്രാണി ബ്രിട്ടൻ വിപണ്യാം ദൃഢതാം പ്രാപ്സ്യന്തി. തേന പ്രതിപാദിതം യത് ഇദം തന്ത്രം പ്രൌദ്യോഗിക്യാഃ വ്യാവസായിക സേവാനാം നവോന്മേഷസ്യ ച ക്ഷേത്രേ പാരസ്പരിക സഹയോഗം പ്രഗാഢം വിധാസ്യതി. സഹൈവ കുശലാനാം ഭാരതീയ പ്രതിഭാനാം ഗതിശീലതാം പ്രബലീകരിഷ്യതി. അദ്യൈവ കാര്യാൻവിതേ അസ്യ സാമാജിക സുരക്ഷാ സഹയോഗസ്യ അഥവാ ദ്വിഗുണ അംശദാന അഭിസമയസ്യ സന്ദർഭേ പ്രധാനമന്ത്രിണാ പ്രോക്തം യത് ഇദം ബ്രിട്ടൻ ദേശെ അസ്ഥായിരൂപേണ കാര്യരതേഭ്യഃ ഭാരതീയ വ്യവസായികേഭ്യഃ അമൂല്യം സാഹായ്യം പ്രദാസ്യതി. അഥ ച ഭാരതീയ പ്രതിഷ്ഠാനാനാം പ്രതിസ്പർദ്ധാത്മക ക്ഷമതാം സുദൃഢീകരിഷ്യതി. അയം ദ്വിഗുണ അംശദാന അഭിസമയഃ സംയുക്ത സാമ്രാജ്യ ഭാരതീയ വ്യവസായികാനാം ഗതിശീലതാം പ്രതിസ്പർദ്ധാം ച വർദ്ധയിഷ്യതി. ശ്രീമോദിനാ സ്പഷ്ടീകൃതം യത് അയം ക്ഷണഃ ഭാരത ബ്രിട്ടൻ ലോകതന്ത്രയോഃ പാരസ്പരിക വിശ്വാസം തഥാ ച വാണിജ്യ പ്രൌദ്യോഗികീ നിവേശ നവോന്മേഷൈഃ സഞ്ചാലിതം ഭവിഷ്യോന്മുഖ സഹഭാഗിതാ നിർമ്മാണസ്യ സങ്കല്പം പ്രദർശയതി. പ്രധാനമന്ത്രിണ വിശേഷരൂപേണ സമുല്ലിഖിതം യത് ഭാരത ബ്രിട്ടൻ ദേശൌ പാരസ്പരിക സമൃദ്ധയ നിരന്തര

0: सम्मुखीकरिष्यति। क्रीडायाः आरम्भः तावत् भारतीय समयानुसारं प्रातः सार्धद्वादशवादने भविष्यति इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യ യുകെ സഹകരണത്തിലെ സുപ്രധാന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുകെയിൽ താൽക്കാലിക ജോലികൾ ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ പിന്തുണ നൽകും. ഇന്ത്യൻ സംരംഭങ്ങളുടെ മത്സരശേഷി ഇതിലൂടെ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 99% ഇന്ത്യൻ കയറ്റുമതിക്കും യുകെ വിപണിയിൽ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ നികുതി ഇളവ് ലഭിക്കും. യുകെയിൽ താൽക്കാലിക ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇരട്ട സംഭാവനകളിൽ 5 വർഷം വരെ ഇളവ് സാമൂഹിക സുരക്ഷാ കരാർ പ്രകാരം ലഭിക്കും. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര സാമ്പത്തിക കരാർ കേരളത്തിലെ വ്യവസായങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നു. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി രംഗത്ത് പ്രതിസന്ധി നേരിടുമ്പോൾ യുകെ വിപണിയിൽ അവസരങ്ങൾ തുറന്നു കിട്ടുന്നത് കേരളത്തിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനകരമാണെന്ന് ഫിക്കി കേരള ചെയർ സേവിയോ മാത്യു ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: യുകെയിൽ നിരവധി പ്രവാസി മലയാളികൾ ഉള്ളതിനാൽ പുതിയ കരാർ കേരളത്തിൽ നിന്നുള്ള ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഏറെ ഗുണകരമാകും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിലാണ് കേരളത്തിലെ ഭക്ഷ്യ വ്യവസായ മേഖലയിലെ വലിയൊരു പങ്ക് സംരംഭങ്ങളും എന്നത് ഈ കരാറിന്റെ ഗുണം കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായകമാകും. സമുദ്രോൽപ്പന്ന മേഖല, ടെക്സ്റ്റൈൽസ്, പാദരക്ഷകൾ എന്നിവയാണ് കരാർ മൂലം കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന മറ്റ് പ്രധാന മേഖലകൾ. കരാർ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനം തന്നെ ഇതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കയറ്റും ചെയ്തതും കരാർ ഭാവിയിൽ ലഭ്യമാക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണ്.
2: രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭാ യോഗം. 127,500 crore പദ്ധതി ചെലവ്. ആഗോള സെമി കണ്ടക്ടർ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് മാധ്യമങ്ങളോട് പറഞ്ഞു. 62,500 crore ചെലവിൽ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. അടുത്ത 5 വർഷം കൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണം 39,00,000 crore ഉയർത്താനും 60,000 തൊഴിലവസരങ്ങൾ പുതുതായി സൃഷ്ടിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധുത എന്നിവ സംബന്ധിച്ച സമഗ്ര വിവരങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് പൂർണ്ണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങൾ നടത്താതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുന്നതിനും ഫയൽ തീർപ്പാക്കൽ വേഗത്തിലാക്കുന്നതിനുമായി ഡാറ്റ അധിഷ്ഠിത ഗവേണിംഗ് സംവിധാനം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദൌത്യവുമായി സഹകരിക്കാൻ മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ കേരളത്തിലെത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു.
4: കേരള തമിഴ്നാട് ബോർഡറുകളിൽ പോലീസിനെ വിന്യസിക്കുന്നതും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ഷെയറിംഗും ഇൻഫർമേഷൻ ഷെയറിംഗിനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെ പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു.

0: കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം, മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കരാർ പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിനുള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉടമസ്ഥതയിലാണെന്ന വസ്തുത വിസ്മരിക്കരുതെന്നും മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറഞ്ഞു. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിനെതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. അടുത്ത ബുധനാഴ്ച സർക്കാരിന്റെയും വഖഫ് ബോർഡിന്റെയും വാദം കോടതി കേൾക്കും. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. കർക്കടകം ഒന്നായ മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. രാമായണ മാസത്തിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇത്തവണ നടത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: ഇന്ന് രാത്രിയിലെ അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലുതും കടുത്തതുമായ വൈരങ്ങളിലൊന്നിന്റെ പുതിയ അധ്യായമാണ്. ഒരു വശത്ത് ലയണൽ മെസ്സിയുടെ ചിറകിലേറി ഒരു കിലിയൻ സ്ക്വാഡ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, ജൂലിയൻ അൽവാരസ്, എമിലിയാനോ മാർട്ടിനസ്, ലോകത്തെ വിറപ്പിച്ച പോരാളിക്കൂട്ടം. മറുവശത്ത് ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, കോൾ പാൽമർ ഇംഗ്ലണ്ടിന്റെ സ്വപ്നങ്ങൾക്ക് കരുത്താകുന്ന സൂപ്പർ താരനിര. 3 ലോക കിരീടങ്ങളുമായി അർജന്റീന. 1966 ശേഷം വീണ്ടും ലോകം കീഴടക്കാൻ കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട്. ഈ മത്സരം ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സുരക്ഷാ ഭീഷണിയുള്ള മത്സരങ്ങളിലൊന്നായി അധികൃതർ കണക്കാക്കി കഴിഞ്ഞു. കാരണം ഇത് 2 ടീമുകൾ തമ്മിലുള്ള പോരാട്ടം മാത്രമല്ല, 2 രാജ്യങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫുട്ബോൾ ബലാബലം വീണ്ടും കൊമ്പ് കോർക്കുകയാണ്.
1: വിയറ്റ്നാമിലെ ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ലൌനി ദമ്പതികളുടെ സംസ്കാരം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ നടന്നു. ജൂബിലി മന്ദിരത്തിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോചാരം അർപ്പിച്ചു. കോഴിക്കോട് കക്കോടിയിൽ 2 താഴ്ചയുള്ള ഭൂഗർഭ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായി ഒരു തൊഴിലാളി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TT സിദ്ദിഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. ദേശീയതലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൌ സൈനിക് ക്യാമ്പിൽ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. മഹാരാഷ്ട്രയിലെ ലോണാവലിയിൽ 17 NCC ഡയറക്ടറേറ്റുകൾ തമ്മിൽ നടന്ന മത്സരങ്ങളിലാണ് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റണ്ണേഴ്സ് അപ്പ് സ്ഥാനം കരസ്ഥമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതിനായി സെമിക്കോൺ 2.0 അംഗീകാരം നൽകി കേന്ദ്രമന്ത്രി.

0: മന്ത്രിസഭ. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിലെത്തും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. നെന്മാറ ഇരട്ട കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. നയതന്ത്ര മികവിൽ ത്രിരാഷ്ട്ര സന്ദർശനം. പങ്കാളിത്തം ശക്തമാക്കി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ കഴിഞ്ഞതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ, ന്യൂസിലാന്റ്, ഇന്തോനേഷ്യ സന്ദർശനം. പസഫിക് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക, പ്രതിരോധ, സാംസ്കാരിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നത് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഉഭയകക്ഷി ചർച്ചകളും പ്രവാസി കൂടിക്കാഴ്ചകളും വഴി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വാധീനവും സൌഹൃദവും പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ സന്ദർശനങ്ങൾ സഹായകമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി നിലവിലുള്ള വ്യാപാര കരാറുകൾ കൂടുതൽ ശക്തമാക്കാനും ന്യൂസിലാന്റുമായി പുതിയ വാണിജ്യ സാധ്യതകൾ തുറക്കാനും സന്ദർശനം വഴിയൊരുക്കി. ഉഭയകക്ഷി ബന്ധം ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഘട്ടത്തിൽ എത്തിനിൽക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയ സന്ദർശനം. ജനാധിപത്യ മൂല്യങ്ങൾ, പൊതുവായ താൽപര്യങ്ങൾ, സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇൻഡോ പസഫിക് മേഖല എന്നിവയിലാണ് ഈ ബന്ധം കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ തന്റെ 3-ാമത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലൂടെ പ്രധാനമന്ത്രി നയതന്ത്ര തലത്തിൽ ഒരു ഹാട്രിക് നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രം മുൻനിർത്തി ഭാവി സജ്ജമായ ഒരു വികസിത ഭാരതത്തിനായുള്ള വ്യക്തമായ കാഴ്ചപ്പാടാണ് അദ്ദേഹം ഈ സന്ദർശനത്തിൽ പങ്കുവച്ചത്. മെൽബണിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ആതിഥേയത്വം വഹിച്ച 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാന ദൌത്യം. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ, സൈബർ നൂതന സാങ്കേതിക വിദ്യകൾ, ബഹിരാകാശം, സിവിൽ ആണവോർജ്ജം, ശുദ്ധ ഊർജ്ജം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ധാരണയായി. ഓസ്ട്രേലിയയിൽ നിന്ന് ദീർഘകാലത്തേക്ക് യുറേനിയം ലഭ്യമാക്കാനുള്ള നിർണായക കരാറുകൾ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ലക്ഷ്യങ്ങൾക്ക് കരുത്തുപകരുന്ന വലിയ വഴിത്തിരിവായി. ആണവോർജ്ജ സഹകരണ കരാറിന്റെ അന്തിമ ഭരണ ക്രമീകരണങ്ങൾ പൂർത്തിയായതോടെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ദീർഘകാല യുറേനിയം ഇറക്കുമതിക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇതിനു പുറമെ പുനരുപയോഗ ഊർജ്ജം, നിർണായക ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായി. ഓസ്ട്രേലിയയിലെ പുതിയ സർവകലാശാല ശാഖകൾ ബംഗളൂരുവിലും ഗുരുഗ്രാമിലും പ്രവർത്തനം ആരംഭിച്ചതോടെ വിദ്യാഭ്യാസ സംയോജന രംഗത്ത് അഭൂതപൂർവമായ വളർച്ചയാണുണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഊർജ്ജസ്വലരായ ഇന്ത്യൻ പ്രവാസികളാണ് ഭാവിയിലേക്കുള്ള ഈ പങ്കാളിത്തത്തിന്റെ ജീവനാഡിയെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസി വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള LNG വിതരണത്തിൽ ഓസ്ട്രേലിയയും ഓസ്ട്രേലിയയിലേക്കുള്ള ഇന്ധന വിതരണത്തിൽ ഇന്ത്യയും വഹിക്കുന്ന പ്രധാന പങ്ക് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നു. ഊർജ്ജമേഖലയുടെ എല്ലാ തലങ്ങളിലും നിക്ഷേപാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഇരു രാജ്യങ്ങളും ആവർത്തിച്ച് വ്യക്തമാക്കി. പ്രമുഖ നിക്ഷേപക സ്ഥാപനമായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ നടത്തുന്ന 500 ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. മെൽബണിൽ കമ്പനി CEO പോൾ സ്ട്രോഡാണ് ഈ വലിയ നിക്ഷേപം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും പരിഷ്കാരങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ പ്രതിഫലനമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. മെൽബണിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം ഓസ്ട്രേലിയ ഇന്ത്യ CEO ഫോറത്തെയും ഇക്കണോമിക് റോഡ് മാപ്പ് ബിസിനസ് പരിപാടിയെയും അഭിസംബോധന ചെയ്യവേ ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം വലിയ മാറ്റങ്ങളോടെ ഹൈടെക് യുഗത്തിലേക്ക് കടന്നതായി നരേന്ദ്രമോദി വ്യക്തമാക്കി. 2030 ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു റോഡ് മാപ്പും അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്ത്യയിലെ ദീർഘകാല നിക്ഷേപക സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ നിക്ഷേപകരെ ക്ഷണിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം കേവലം സമാന്തരമായ ഒരു സൌഹൃദത്തിനപ്പുറം ആഴത്തിലുള്ള പങ്കാളിത്തത്തിലേക്കും ഭാവിക്കനുയോജ്യമായ സഖ്യത്തിലേക്കും മാറിയതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വ്യക്തമാക്കി. ഓസ്ട്രേലിയയിലെ മാൽവെൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി എന്ന ചരിത്രം കുറിച്ച സ്വീകരണ ചടങ്ങിൽ തിങ്ങിനിറഞ്ഞ ജനസഞ്ചയത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയുമായി ജർക്കാത്തയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും ഭാവി സ്വപ്നങ്ങൾക്ക് കരുത്തുപകരുന്നതായിരുന്നു. ഇന്തോനേഷ്യയുടെ സുവർണ ഇന്തോനേഷ്യ ദർശനവും ഇന്ത്യയുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യവും ഒരുമിച്ച് കൈകോർത്ത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. രാജ്യസുരക്ഷ, സമുദ്ര സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ എന്നിവ ചർച്ചയിൽ പ്രധാനമായിരുന്നു. പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കും.

ക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയായി. ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിലെ സഹകരണത്തിലൂടെ എയർ ടു എയർ മിസൈൽ സഹകരണ കരാറിലൂടെയുമുള്ള രാജ്യരക്ഷാ സഹകരണത്തിന്റെ പുരോഗതിയെ അവർ സ്വാഗതം ചെയ്തു. ഭീകരവാദത്തിന്റെ എല്ലാ രൂപങ്ങളെയും ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. 2026-27 ഇന്ത്യ ഇന്തോനേഷ്യ സാംസ്കാരിക വിദ്യാഭ്യാസ നയതന്ത്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ സ്ഥാപിക്കുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ആസിയാൻ മേഖലയിലുടനീളമുള്ള വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ക്യാമ്പസ് പ്രയോജനം ചെയ്യും. ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദം ശക്തമാക്കുന്നതിനും സ്വതന്ത്രവും സുഗമവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും നിയമാധിഷ്ഠിതവുമായ ഒരു ഇന്തോ പസഫിക് മേഖലയ്ക്കായി ഇന്തോനേഷ്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കും. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാബോ സുബിയോന്തോയിൽ നിന്ന് പ്രധാനമന്ത്രി ബിൻ താങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള യോഗ്യകാർത്തയിലെ പ്രബനൻ ക്ഷേത്ര സമുച്ചയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ക്ഷേത്ര സമുച്ചയത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണ പുനരുദ്ധാരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഫലകം ഇരു നേതാക്കളും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ന്യൂസിലാൻഡിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡിലേക്കുള്ള തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നാഴിക കല്ലാണെന്നും അത് ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ഉണർവ് നൽകുമെന്നും വിശേഷിപ്പിച്ചു. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണിന്റെ സാന്നിധ്യത്തിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും 5 പ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രതിരോധം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ടൂറിസം, കായികം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിനാണ് ഈ കരാറുകൾ. 2030 ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങളും കടന്നുവന്നു. അന്താരാഷ്ട്ര വേദികളിൽ പരസ്പര സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ഉറപ്പ് നൽകി. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് സമുദ്ര വ്യോമപാതകളിലെ സഞ്ചാര സ്വാതന്ത്ര്യവും കടലിന്റെ മറ്റ് നിയമപരമായ ഉപയോഗങ്ങളും ഉറപ്പാക്കണമെന്ന് ഇരു പ്രധാനമന്ത്രിമാരും ആവശ്യപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ ഇന്ത്യയും ന്യൂസിലാൻഡും നിലപാട് കടുപ്പിച്ചു. 2025 ഏപ്രിലിൽ പഹൽഗാമിലും നവംബറിൽ ചുവപ്പുകോട്ടയ്ക്ക് സമീപവുമുണ്ടായ ആക്രമണങ്ങളെ ഇരു നേതാക്കളും കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഭീകരവാദത്തോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രിമാർ ഭീകരതയുടെ സാമ്പത്തിക സ്രോതസ്സുകളും ഓൺലൈൻ ശൃംഖലകളും ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും സംയുക്തമായി പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും ബിസിനസ് പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനം, സിവിൽ വ്യോമയാനം, ഹരിത ഊർജ്ജം, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാൻ ന്യൂസിലാൻഡ് നിക്ഷേപകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഓക്ലൻഡിലെ സ്പാർക്ക് അരീനയിൽ 10,000-ത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുത്ത കൂട്ടായ്മയായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലെ പ്രധാന ആകർഷണം. ചടങ്ങിൽ സംസാരിച്ച ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ന്യൂസിലാൻഡിന്റെ വളർച്ചയ്ക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകളെ പ്രകീർത്തിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനവും രാഷ്ട്ര നേതാക്കളുമായുള്ള ശക്തമായ ആശയവിനിമയവും നൂതന കരാറുകളും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് പുതിയ ഊർജ്ജം പകരും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. തയ്യാറാക്കിയത് KC അനിൽകുമാർ. അവതരണം അമൃത വൈശാഖ്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ശാസ്ത്രലോകത്തിൽ മരംകൊത്തിയുടെ മസ്തിഷ്ക സംരക്ഷണം. കൃഷ്ണകിഷോർ വി സംസാരിക്കുന്നു.
2: മരംകൊത്തിയുടെ കൊക്ക് അതിന്റെ പ്രധാന സംരക്ഷണ സംവിധാനങ്ങളിൽ ഒന്നാണ്. കൊക്കിന്റെ സവിശേഷതകൾ ശ്രദ്ധേയമാണ്. വളരെ ശക്തിയുള്ളതും മൂർച്ചയുള്ളതുമായ കൊക്കിന്റെ മുകളിലത്തെ ഭാഗത്തിനും താഴത്തെ ഭാഗത്തിനും തമ്മിൽ ചെറിയ നീളവ്യത്യാസമുണ്ട്.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ഉപദേശം രണ്ട് തരമുണ്ട്. ഒന്ന്, നമ്മൾ നന്നായി കാണാൻ വേണ്ടിയുള്ളതും മറ്റൊന്ന്, നമ്മൾ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതും. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, കാലവർഷക്കാലത്ത് റബ്ബർ തൈകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്ന് ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കേരളത്തിലെ ഭൂരിഭാഗം പശുക്കളിലും പിന്തുടർന്നു വരുന്ന ഒരു രീതിയാണ് കൃത്രിമ ബീജാധാനം. അതിനാൽ തന്നെ കൃത്രിമ ബീജാധാനത്തിലുള്ള ശ്രദ്ധ പശു വളർത്തലിൽ പരമപ്രധാനമാണ്. കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിന് കൃത്രിമ ബീജാധാനം എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ കെ തോമസിനോടൊപ്പം ശ്രീ ഷിബു ജോർജ്.
1: ഡോക്ടർ തോമസ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: സാർ, ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ ബീജാദാനമാണല്ലോ. ഇപ്പൊ മിക്ക കർഷകർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ എന്തായാലും ഉണ്ട്. എന്നാലും സാർ, തുടക്കത്തിൽ ഒന്ന് ഇതെന്തുവാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
2: ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കുന്ന കാളകളിൽ നിന്നും അതിന്റെ ബീജം കളക്ട് ചെയ്ത് അത് ശീതീകരിച്ച് ആവശ്യമുള്ള സെന്റേഴ്സിലേക്ക് വിതരണം ചെയ്ത് അവിടെ വരുന്ന മതിയുള്ള പശുക്കളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന വഴി അതിനെ ചനപിടിപ്പിക്കുന്ന ടെക്നിക്കാണ് കൃത്രിമ ബീജ സങ്കലന പരിപാടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇത് കേരളത്തിലെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 99% കൃത്രിമ ബീജദാനത്തിൽ കൂടാണ് പശുക്കൾക്ക് ചനപിടിക്കുന്നത്.
1: ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയാം, എങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം കുറിച്ചത്? ഇത്
2: 50-നും അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവിടെ നാടൻ പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ പശുക്കൾ സാധാരണഗതിയിൽ നമുക്കറിയാം, നമ്മുടെ ഈ വെച്ചൂർ പശു അല്ലെങ്കിൽ ചെറുവള്ളി, കാസർഗോഡ് ഡാർഫ് ഇങ്ങനെയുള്ള പശുക്കളായിരുന്നു, ഹൈ റേഞ്ച് ഡാർഫ് എന്നൊക്കെ പറഞ്ഞു. ഈ പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലുൽപാദനം എന്ന് പറയുന്നത് തുലവും തുച്ഛമായിരുന്നു. ഒരു വീട്ടിലേക്ക് കിട്ടുന്ന ചായക്കുള്ളതോ, അന്ന് ഒരു വ്യാവസായിക അടിസ്ഥാനത്തിലല്ലായിരുന്നു ഈ പശു വളത്തിൽ അവരുടെ ആവശ്യത്തിനായിട്ടുള്ളത്. അതിൽ കൂടുതൽ അതിന്റെ ചാണകം കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ടൊക്കെ ആയിരുന്നു അന്ന് ആൾക്കാർ വളർത്തിയിരുന്നത്. ഇതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് വരണമെന്നുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ആ ആഗ്രഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞു വന്നത്. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇത്. ആദ്യമായിട്ട് എനിക്ക് 1952 കീ വില്ലേജ് ICAR നേതൃത്വത്തിൽ ഇവിടെ സ്ഥാപിച്ചു. അതെന്ന് വെച്ചാൽ കുറച്ച് സെലക്ടഡ് സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോട്ടയം, തൃശ്ശൂർ, എറണാകുളം, ഇത്തരം ജില്ലകളിലെ തിരഞ്ഞെടുത്ത സെന്ററുകളിൽ കാളകളെ വളർത്തി അതിൽ നിന്നും ലിക്വിഡ് സെമൻ കളക്ട് ചെയ്ത് അതിനടുത്തുള്ള പശുക്കളിൽ ബീജദാനം നടത്തിയാണ് ഇതാദ്യമായിട്ട് ആരംഭിക്കുന്നത്. അത് 1952. പക്ഷെ അതൊരു വിജയമായിട്ട് കണ്ടു. കാര്യം അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കൂടെ അന്ന് ഇന്ത്യൻ ബ്രീഡ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്, പ്രധാനമായിട്ടും സിന്ധി അതുപോലുള്ള സാധനം. ആ ഇത് സംരംഭം വിജയമായിട്ട് കണ്ടപ്പോൾ അത് കുറച്ചുകൂടെ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. വ്യാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ കീ വില്ലേജ് നിന്നും ബുൾ സ്റ്റേഷനിലുണ്ടായി പല സ്ഥലങ്ങളിലായിട്ട്. ഈ ബുള്ളിൽ നിന്ന് സെമൻ കളക്ട് ചെയ്തു, ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ചെയ്തു. ഇത് കർഷകർക്ക് വളരെ സ്വീകാര്യമായിട്ട് തോന്നി. അതിനുശേഷമാണ് വിപ്ലവകരമായ ഒരു മാറ്റം വന്നത്. അതായത് 1963 ഇൻഡോ 6 പ്രോജക്റ്റ് നിലവിൽ വന്നു. ഒരുപക്ഷെ ഈ AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന്റെ നാഴികക്കല്ലെന്ന് പറയാവുന്ന സ്വിസ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ചേർന്ന് നടത്തിയ ഒരു പ്രോജക്റ്റാണ്. അത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. അവിടെ ആദ്യം 6 കൊണ്ടുവന്ന കാളകൾ, സ്വിസ് ബ്രൗൺ എന്നാണ് അതിന്റെ പേര്, ആ കാളകൾ ഇവിടെ കൊണ്ടുവരികയും അതിന്റെ സെമൻ കളക്ട് ചെയ്യുകയും ലിക്വിഡ് സെമൻ ആയിട്ട് തന്നെ കുത്തിവെക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം പരീക്ഷണങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചുള്ള 65 ഇവര് ഈ സ്ട്രോയിൽ, അതായത് ശീതീകരിച്ച് അത് കുത്തിവെക്കാമെന്നുള്ള പരീക്ഷണം വിജയകരമായിട്ട്

0: നടത്തുകയും അത് ഇവിടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു. അത് തുടർന്ന് ചില ചില സബ് സെൻറ്ററുകൾ തിരഞ്ഞെടുത്ത് അതിനകത്താണ് നമ്മൾ കുത്തിയപ്പെടുത്തിയത്. അതിനുശേഷം 1976 നമ്മുടെ KLD ബോർഡ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡാണ് ഈ കാളുകളുടെ പരിചരണം, സെമെന്റ് കളക്ഷൻ, അതിന്റെ വിതരണം, ഇതെല്ലാം ഈ ബോർഡിന്റെ നേതൃത്വത്തിലാണ്.
1: സിസ്റ്റമാറ്റിക് ആയിട്ട് പിന്നെ
0: വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. അതിലുപരി ഈ കാളുകൾക്ക് വളരെ ശാസ്ത്രീയമായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് അതിന്റെ സെമെന്റ് ക്വാളിറ്റി, രോഗ പ്രതിരോധ ശക്തി, മിൽക്ക് പ്രൊഡക്ഷൻ,
1: ഉൽപാദനശേഷി,
0: ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു കാളയെ സെലക്ട് ചെയ്യുന്നത്. അതൊരു ലോങ് പ്രോസസ് ആണ്. പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു കാളയുടെ ബീജം KLD ബോർഡ് പുറത്തേക്ക്
1: വിടുന്നത്. സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹാ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: കൊല്ലം ജില്ല കുടിക്കോട് സദാശിവനാണ്.
1: ഹാ, പറഞ്ഞോളൂ.
2: കൃത്രിമ ബീജദാനം എത്ര ശതമാനത്തിന്റെ വിജയ സാധ്യത ഉണ്ട്? ഡോക്ടർമാർ പറയുന്നത് 60%, 70%.
0: ഈ പറഞ്ഞ കാര്യം ശരിയാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഒരു സാധനവും 100% ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ നമ്മള് കാളയെ കൊണ്ട് നമ്മൾ വിടുവാണെങ്കിൽ പോലും അതിനൊരു 65-70% സക്സസ് ആകും.
1: നാച്ചുറൽ
0: ബ്രീഡിംഗ്, അതായത് നമ്മളൊരു കാളയെ വിട്ടാണ് ഒരു പശുവിനെ ചേർപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള സക്സസും ഇത്രയേ ഉള്ളൂ. കൃത്രിമ ബീജദാനം വഴിയാണ് ഒരു പശുവിനെ ചെനപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഒരു കുത്തിവെപ്പിൽ, മിനിമം നമ്മൾ പറയുന്ന 2 കുത്തിവെപ്പിലെങ്കിലും ഒരു പശു ചെനപിടിച്ചിരിക്കണം എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലൂടെ നമുക്ക് കൂടുതൽ സക്സസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു AI സെന്ററിൽ, അതായത് മിനിമം 60% ഉണ്ടെങ്കിൽ അത് നല്ലൊരു AI സെന്റർ ആയിട്ടാണ്. 60% എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത കാര്യമാണ്.
1: അപ്പോൾ ശരാശരി ഒരു 60%
0: നല്ലതാണ്.
1: ഓക്കെ. അപ്പൊ സർ, ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നതിന്റെ പ്രധാന നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപാദനം കൂട്ടുന്നത് തന്നെയാണോ?
0: ഉൽപാദനം കൂട്ടുന്നത് നമ്മുടെ ആദ്യ കാലഘട്ടം, അതായത് ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രധാനമായ കൺസിഡറേഷൻ, അതായത് പരിഗണന നൽകിയത് ഉൽപാദനം കൂട്ടുന്നതിനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മാംസോൽപാദനവും അതിനകത്ത് വർദ്ധിച്ചു. കാര്യം അതിനകത്ത് ഉണ്ടാകുന്ന നാടൻ കുട്ടികളുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ഒരുപാട് കൂടുന്നുണ്ട്. 6 മാസം അല്ലെ 10 മാസം കഴിയുമ്പോഴുള്ള ഒരു കാളക്കുട്ടിക്ക് ഉണ്ടാകുന്ന വെയിറ്റ് നമുക്ക് വിൽക്കുമ്പോൾ കർഷകന് നല്ലൊരു എമൗണ്ട് കിട്ടത്തക്കതില്ല. മാംസോൽപാദനം അതിനകത്ത് വന്നു. രണ്ടാമത്, നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങുന്ന പശുക്കളെ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. പിന്നുള്ളതെന്ന് വെച്ചാൽ രോഗപ്രതിരോധം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുണ്ട്. ഒരു മെയിൻ പാലുൽപാദനം തന്നെയാണ്.
1: അപ്പം നമ്മുടെ കർഷകർ ചിന്തിക്കുന്ന മാതിരി തന്നെ പാലുൽപാദനം കൂട്ടണമെങ്കിൽ ഈ ഒരു സംരംഭം നല്ലത് തന്നെയാണ്.
0: പാലുൽപാദനം കൂട്ടുന്ന ഈ സംരംഭം കൊണ്ടാണ് ഇത്രയും കൂടിയത്. അത് പ്രീമിയം ബുൾസ് എന്നൊക്കെ പറഞ്ഞ ബുൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പശു ഒരു 10-20 ലിറ്റർ പാലിന് മേളിൽ തരുന്നതാണെങ്കിൽ അതുപോലുള്ള കാളകളുടെ ബീജം കൊണ്ട് കുത്തിവെക്കുന്നത് നന്നായിരിക്കും. അത് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
1: പിന്നെ സർ, ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ നമ്മുടെ ഫോറിൻ ബ്രീഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, അപ്പൊ അതിന്റെ ഒരു ജനറ്റിക് ക്വാളിറ്റി നമ്മുടെ ഇവിടുത്തെ പശുക്കളുടെ കൂടുന്നുണ്ട്. പക്ഷെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് എത്ര പെർസെന്റേജ് വരെ ആ ഒരു ഫോറിൻ ബ്രീഡിന്റെ ബ്ലഡ് അല്ലെങ്കിൽ ജീനോം ഇവിടെ ആവശ്യമാണ്, അതൊക്കെ ഒരു ഡിസിഷൻ ആരാണ് എടുക്കുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ പ്രവൃത്തിയിൽ വരുന്നത്?
0: ഒരു ബ്രീഡിംഗ് പോളിസി, കേരളത്തിന്റേതായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പോളിസി നിലവിലുണ്ട്. അതിനകത്ത് വിദഗ്ധർ, അതായത് കോളേജിൽ നിന്നുള്ള ജനറ്റിക് ആൾക്കാര്, ഈ ബ്രീഡിംഗ് വിദഗ്ധർ, KLD ബോർഡിലുള്ളവര്, മൃഗസംരക്ഷണ വകുപ്പിലുള്ളവർ, ഇത്ര ഒരു ബ്രീഡിംഗ് കമ്മിറ്റിയാണ് ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നത്. എത്ര ശതമാനം റേറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ സങ്കര ഇനത്തിൽ എത്ര ശതമാനം ഫോറിൻ ബ്രീഡ് കലർത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നമ്മുടേതായ ഒരു ബ്രീഡ് ഇവോൾവ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ശങ്കര സുനന്ദിനി എന്നൊരു ബ്രീഡ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിഫൈനിങ്, അതായത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് നടന്നു
1: വന്നിട്ടുള്ളത്.
0: പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ്.
1: സാർ, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം.
2: കൊല്ലം ജില്ലയിൽ ഓച്ചറ എന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ.
2: എന്റെ പേര് വഹാബ് എന്നാണ്.
1: പറഞ്ഞോളൂ വഹാബ്ജി.
2: സാറെ, പിന്നെ എനിക്കുള്ള ഒരു സംശയം, ആടുകൾക്ക് ഇത്തരത്തിലുള്ള കൃത്രിമ ബീജ സങ്കലനം വ്യാപകമായിട്ടുണ്ടോ? സാർ നേരത്തെ വിശദീകരിച്ചത് പോലെ അതിന്റെ സാധ്യതകൾ വളരെ കുറവാണെന്നാണ് ഡോക്ടർമാർ തന്നെ പറയുന്നത്. പിന്നെ നമ്മളല്ലാതെ ഡയറക്റ്റ് ആടിനെ കൊണ്ട് ക്രോസിംഗ് ചെയ്യുന്നതിനെക്കാട്ടിലും സാധ്യതകൾ കൃത്യത്തിൽ കുറവാണെന്നും കേൾക്കുന്നു. മറ്റൊന്ന്, എന്റെ ഒരു ആട് 1 വർഷമായി പ്രസവിച്ചിട്ട് ഇതുവരേക്കും അത് തീറ്റായിട്ടില്ല. അപ്പൊ ഞാൻ ഒരു ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ അവരൊരു ഗുളികയ്ക്ക് കുറിച്ച് തന്നെ ഒരു 7 ദിവസത്തെ ആടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇതേവരേക്കും തീറ്റാവുന്നില്ല. അപ്പൊ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇത് 2 കാര്യങ്ങളാണ് എനിക്കറിയാനുള്ളത്.
0: ആടുകളിൽ ഇതുപോലെ കൃത്രിമ ബീജദാനം നടക്കുന്നുണ്ട്. അത് പശുക്കളെ പോലെ അത്ര വ്യാപകമായിട്ടില്ല. എല്ലാ സബ് സെന്റേഴ്സ്, അതായത് സാധാരണഗതിയിൽ പശുക്കളിൽ ചെയ്യുന്ന സബ് സെന്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൃഗാശുപത്രികളിലാണ്, അതും എല്ലാ മൃഗാശുപത്രികളിലല്ല, ജില്ലകളിൽ. കൊല്ലം

0: സെലക്ടഡ് ആയിട്ടുള്ള മൃഗാശുപത്രികളിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ആടിനെ കൊണ്ടുവരികയും അതിനെ വളരെ സ്ട്രഗിൾ ചെയ്യാതെ വളരെ കൃത്യമായിട്ട് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 60-70% വിജയം അതിനകത്തും ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ വർഗശുദ്ധിയുള്ളതും അതുപോലെ തന്നെ പാല് കൂടുതലായിട്ടുള്ള ആടുകളുടെ ബീജമാണ് കുത്തിവെക്കുന്നത്. അതിനകത്തുനിന്ന് കിട്ടുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. രണ്ടാമത്, ഇപ്പോൾ ഒരു വയസ്സായുള്ള ഒരു പെൺ ആട് ഹീറ്റായില്ലെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ആഹാര രീതി ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ എന്താണ് പിണ്ണാക്കോ അല്ലെങ്കിൽ പെല്ലറ്റോ കൊടുക്കുന്ന അത് കൂട്ടുക, ആവശ്യത്തിന് അതിൻ്റെ ശരീര വെയിറ്റിനനുസരിച്ച് കൂട്ടുക, അതുപോലെ തന്നെ ധാതുലവണ മിശ്രം കൊടുക്കുക. അതിനുശേഷം ഇത് ഹീറ്റായില്ലെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഗുളികകളും കാര്യങ്ങളും, അല്ല വെറുതെ ഒരു 3-6 ഗുളിക കൊടുത്തുകൊണ്ട് മാത്രമല്ല, അപ്പോൾ ഡോക്ടറെ ഒന്ന് കൊണ്ട് കാണിച്ചിട്ട് അതെങ്ങനെയാന്നുള്ളത് പരിശോധിച്ചിട്ട് ഈ ക്രമത്തിൽ ചെയ്യുവാണെങ്കിൽ ഹീറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്.
1: ആഹാരം
0: കൊടുക്കുക, അതുപോലെ തന്നെ ധാതുലവണം, അത് നല്ല ക്വാളിറ്റിയുള്ള ധാതുലവണ മിശ്രണം, അത് ട്രേസ് മിനറൽസ് ഉള്ള ഇത് കൊടുക്കുകയാണെങ്കിൽ സാധ്യത കൂടുതലാണ്.
1: അപ്പൊ സർ പറഞ്ഞ മാതിരി ആടുകൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ
0: നിലവിൽ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇല്ല. പശുക്കളാണെങ്കിൽ വളരെ കോമൺ ആണ്, 1000 പശുക്കൾക്ക് ഒരെണ്ണം വെച്ചുള്ള സബ്സെന്റേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്.
1: താങ്ക് യു സർ. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് ഏതൊക്കെ ബ്രീഡ്സ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി പ്രധാനമായിട്ട് ഇപ്പം കർഷകർക്ക് ലഭ്യമാവുന്ന സെമൻസ്?
0: പ്രധാനമായിട്ടും ആദ്യം കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ബ്രൗൺസിസിലാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ജേഴ്സി എന്നൊരു ബ്രീഡ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് വളരെ അക്സെപ്റ്റബിളായിട്ടുള്ള ഒരു ബ്രീഡായിരുന്നു, അത് അംഗീകരിച്ച ഒരു ബ്രീഡായിരുന്നു. അതിനുശേഷം ഹോൾസ്റ്റീൻ ഫ്രിഷ്യൻ ആകുമ്പോഴത്തേക്കും കറുപ്പും വെളുപ്പമുള്ള പശുവാണ്, വലിയ പശുവാണ്, സൈസ് HF എന്നാണ് എല്ലാവരും കർഷകർ വിളിക്കുന്ന HF. ഒരുപാട് പേർക്ക് HFലോട്ട് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൊഡക്ഷൻ, പാലിൻ്റെ ഉൽപ്പാദനം, അത് മറ്റേത് പശുക്കളെക്കാട്ടിയും വളരെയധികം കൂടുതലാണ്. ഇതാണ് ഫോറിൻ ബ്രീഡിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ തന്നെ കുറച്ച് അല്ലാതെ ബ്രീഡുകളുണ്ട്, പക്ഷേ എന്നാലും കോമൺ അല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രീഡ്സിൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് ഗിർറ, താർപാർക്കർ ഇതുപോലെയുള്ള ബ്രീഡും അതുപോലെ നമ്മുടെ വെച്ചൂർ പശു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡുകളും ഇപ്പോൾ പ്യുവർ ബ്രീഡ് ലഭ്യമാണ്. ഒരു കർഷകന്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലരും ഇപ്പോൾ ഇന്ത്യൻ ബ്രീഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. സിന്ധി ഉണ്ടായിരുന്നു, സിന്ധിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ, ചെന പിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ സിന്ധിയെക്കാട്ടി കൂടുതൽ ഗിർറും താർപാർക്കറും ഇങ്ങനെയുള്ള ബ്രീഡുകളാണ്.
1: സർ, വെച്ചൂർ പശുവിനെ കുറിച്ച് പറഞ്ഞു, ഇപ്പം പോപ്പുലർ ഒരു നമ്മുടെ തനത് ഇനമായ കൊണ്ട് തന്നെ എല്ലാവർക്കും അതൊരു ഇഷ്ടമുണ്ട്, ആൾക്കാർക്ക് പ്രൊഡക്ഷൻ കുറവാണെങ്കിലും. അപ്പൊ ഇതിന്റെയും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലേ?
0: വെച്ചൂർ പശുവിന്റെ സെമൻ അവൈലബിൾ ആണ്. നമുക്കൊരു വെച്ചൂർ പശു ഉണ്ടെങ്കിൽ നമ്മളുടെ ഏത് സബ് സെന്ററിലാണ് നമ്മൾ കുത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ നേരത്തെ അത് അറിയിച്ചിട്ട് ആ സെമൻ അവിടെ എടുത്തു വെക്കാൻ പറഞ്ഞാൽ അവരത് ചെയ്യുന്നതായിരിക്കും, ചെയ്ത് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെച്ചൂർ പശുവിനെ കഴിവതും വെച്ചൂർ പശുവിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരിക്കും
1: നല്ലത്. സർ, ഈ സെക്സ് സോർട്ടഡ് സെമൻ എന്ന് പറയത്തില്ലേ, നമുക്ക് പെൺപശു മാത്രമല്ല പശു മാത്രം വേണം, കാള വേണ്ട, അങ്ങനെ സോർട്ട് ചെയ്ത് സെമൻ എടുക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും പറ്റും. കാര്യം വെച്ചാൽ ഒരു പശുവിൻ്റെ ലിംഗം, അതായത് ആണാണോ പെണ്ണാണോ എന്ന് കഴിഞ്ഞാൽ കാളകളുടെ ബീജത്തിൽ നിന്നാണ്, XY XX എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ബീജം പെൺകുട്ടികളുടെ ആവശ്യമായ ബീജം സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്ത് അത് മാത്രം നമ്മൾ ഒരു സ്ട്രോയിൽ അല്ലെങ്കിൽ കുത്തിവെക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ അതിൽ കുത്തിവെക്കുന്ന പോലെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതിന് ഉള്ളതെന്ന് വെച്ചാൽ അല്പം വില കൂടുതലായിരിക്കും. കാര്യം വെച്ചാൽ അതൊരു ലോങ് പ്രോസസ്സിലാണ്, സോർട്ട് ചെയ്യണം, സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്തൊരു ഗുണമെന്ന് പറയുന്നത് അത് സെലക്ട് ചെയ്യുന്ന കാളകൾ മെച്ചപ്പെട്ട കാളകളായിരിക്കും, അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന കുട്ടികളും മെച്ചപ്പെട്ടതായിരിക്കും.
1: അപ്പോൾ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് നമുക്കത് ലാഭകരമായിരിക്കും. അത്
0: അത് ചെന പിടിച്ച് കിട്ടിയാൽ നല്ലൊരു കുട്ടിയായിരിക്കും ഉണ്ടാകുന്നതിന് യാതൊരു, പക്ഷേ അതും നമ്മൾ ഈ പറയുന്ന പോലെ 60-70% സക്സസ് ഉള്ളൂ. ചിലപ്പോൾ 1-2 കുത്തിവെപ്പ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. കറക്റ്റായിട്ട് മതി കണ്ടുപിടിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു കുത്തിവെപ്പിൽ തന്നെ ചെന പിടിക്കാൻ സാധിക്കും.
1: സർ, ഈ പോയിന്റിലോട്ട് തന്നെയാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കറക്റ്റായിട്ട് ഹീറ്റിന്റെ സമയം അത് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ് അല്ലേ?
0: തീർച്ചയായിട്ടും. ഇപ്പൊ നേരത്തെ വിളിച്ച ശ്രോതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 2-3 കുത്തിവെപ്പ് കുത്തിവെച്ചിട്ട് ചെന പിടിക്കുന്നില്ല. അത് ഫീൽഡിൽ കാണുന്ന, അതായത് നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ്. കാരണം പല കർഷകരും ഒരു പശു ഹീറ്റ്, അതായത് ഹീറ്റ് എന്നാണ് സാധാരണ പറയുന്നത്, മതിയിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചം കുത്തിവെക്കും. മതിയുടെ ഏത് സ്റ്റേജ് ആണെന്നോ എപ്പോഴാണോ എന്നോ പരിസ്ഥിതി, കുത്തിവെച്ചതിന് ശേഷം ചെന പിടിച്ചെന്നുള്ളൊരു ധാരണയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഇത് പോരെ, ഒരു കർഷകൻ അദ്ദേഹത്തിന്റെ പശുക്കളുടെ മതിയുടെ സ്വഭാവം, ഞാൻ ആദ്യം മതി ഒരു 4 കാലഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. മതിയുടെ ചക്രങ്ങൾ ആദ്യം എന്ന് വെച്ചാൽ മതി തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടം എന്ന് പറയുന്നത് പശുവിനെ മതിയിലേക്ക് വരാനുള്ള പ്രിപ്പറേഷൻ, ഒരു 2-3 ദിവസമായിരിക്കും അത് നീണ്ടു നിൽക്കുന്നത്. ഈ സമയത്തും ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ സമയത്ത് നമ്മൾ കുത്തിവെക്കുകയാണെങ്കിൽ ചെന പിടിക്കാനുള്ള സാധ്യത ഇല്ല. ഈ സമയത്ത് പശുക്കൾ സാധാരണഗതിയിൽ മറ്റു പശുക്കളുടെ മുകളിൽ ചാടിക്കയറാറുണ്ട്. ഇത് ആരംഭം.

0: 10 ലക്ഷമാണ്. ചെറിയ ഡിസ്ചാർജ്, അതായത് മാച്ച് പോകാറുണ്ട്, അതിൻ്റെ യോനി തടിച്ചു വരാറുണ്ട്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആറിൻ്റെ പ്രാരംഭത്തിൽ കാണിക്കും. ഇത് 2-3 ദിവസം നിൽക്കും. ഇതിനുശേഷമാണ് യഥാർത്ഥ മതിയുടെ കാലഘട്ടം. അത് ഒരു 12-24 മണിക്കൂർ വരെയാണ് സാധാരണഗതിയിൽ നിൽക്കുന്നത്.
1: ഷോർട്ട്
0: ഡ്യൂറേഷനാണ്, ആ ഷോർട്ട് ഡ്യൂറേഷനിലാണ് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോൾ കുത്തിവെക്കണമെന്നൊരു തിയറി തന്നെ ഉണ്ട്, അതായത് AM PM റൂൾ, അതായത് രാവിലെ വൈകുന്നേരം റൂൾ. രാവിലെ ഹീറ്റ് കണ്ടാൽ വൈകുന്നേരം കുത്തിവെക്കുക, വൈകുന്നേരം ഹീറ്റ് കണ്ടാൽ പിറ്റേന്ന് രാവിലെ. ഇത് മതിയുടെ സമയത്തുള്ള കാര്യമാണ്, അല്ലാതെ എപ്പോഴെങ്കിലും ഹീറ്റ് കണ്ട് എപ്പോഴെങ്കിലും കുത്തിവയ്ക്കുന്ന കാര്യത്തിലല്ല. മതിയിലാണ് പശുവുണ്ടെ, ഈ മതിയിലാണെന്ന് പക്ഷെ കർഷകനെങ്ങനെ മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മതിയില് സാധാരണഗതിയിൽ പശുവിന്റെ മേളിൽ ചാടിക്കയറാൻ അനുവദിക്കും മറ്റു പശുക്കൾ. അതായത് നമ്മൾ 5-6 പശുക്കളുണ്ടെങ്കിൽ ഇത് നടക്കത്തുള്ളൂ, 5-6 പശു അഴിച്ചു വിടുന്നൊക്കെ ആണെങ്കിൽ പശു ബിഹേവിയറൽ ചേഞ്ച്, മറ്റു പശുക്കൾ അതിന്റെ മുകളിൽ ചാടിക്കയറാനുള്ള, ഒരു പശു ഉള്ളെങ്കിൽ അത് പ്രശ്നം. പക്ഷെ അങ്ങനെയുള്ള പശുവാണെങ്കിൽ കർഷകൻ അതിൻ്റെ ഈനത്തിൽ ഒന്ന് പിടിച്ചു നോക്കുവാണെങ്കിൽ അത് വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നതായിട്ട്, അതായത് വലിയ സ്ട്രഗിൾ കൂടാതെ നിൽക്കുന്നതാണ്. പിന്നെ കുറച്ച് ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ, ഈ മാച്ച് പോകുന്നു പറഞ്ഞല്ലോ, നേരത്തെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മാച്ചാണെങ്കിൽ ഈ മതിയുടെ സമയത്ത് അത് കുറച്ചുകൂടെ കൊഴുത്ത രീതിയിലായിരിക്കും. ഒരു പക്ഷേ മുകളിൽ യോനിയിൽ നിന്ന് താഴെ വരെ എത്തുന്ന വിധത്തിലോ വാലിൽ പറ്റിക്കിടക്കുന്നവരും നല്ലപോലെ മാച്ചു. കരച്ചിൽ കാണും, ചുരത്താൻ വിഷമം കാണും, തീറ്റിയിന്നാൻ മടി കാണും, ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. അപ്പൊ ഈ സമയത്താണ് പ്രധാനമായിട്ടും. രണ്ടാമതൊരു വെച്ചാൽ, ഈ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ള മിറ്റീസ്റ്റം എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് വെച്ചാൽ ഹീറ്റ് തീർന്നതിന് ശേഷമുള്ളതാണ്. ഇതൊരു 3-4 ദിവസം ഈ സമയത്താണ് അതിൻ്റെ ഓവുലേഷൻ നടക്കുന്നത്. അതായത് മതി തീർന്ന് ഒരു 12-15 മണിക്കൂറിന് ഇടവിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അതിനൊരു 12 മണിക്കൂർ മുമ്പ് കുത്തിവെച്ചാലാണ് ചെനപിടി. അത് മതിയിൽ തന്നെ കുത്തിവെച്ചാൽ മാത്രമേ ചെനപിടിക്കത്തുള്ളൂ. നമ്മൾ മെറ്റീസ്റ്റത്തിലാണ് കുത്തിവെക്കുന്നതെങ്കിൽ ചെനപിടിക്കാനുള്ള സാധ്യത കുറേ. കാര്യം ഒരു സെമൻ പശുവിൻ്റെ ഉള്ളി ഗർഭപാത്രത്തിൽ എത്തിയതിന് ശേഷം മിനിമം ഒരു 12-15 മണിക്കൂറെങ്കിലും വേണം സെമൻ ഒരു മാറ്റം അതിനകത്ത് വരുന്നുണ്ട് കപ്പാസിറ്റി സെഷൻ. ആ മാറ്റം വരണമെങ്കിൽ 12-15 ആ മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇത് ചെനയിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത സ്റ്റേജ് ഡൈജസ്റ്റർ, രണ്ട് ഹീറ്റിന് ഇടയ്ക്കുള്ളതാണ്, ഹീറ്റ് കാണാറില്ല. മെറ്റീസ്റ്റത്തിൽ ഒരു കാര്യം കൂടെ പറയാം, അവിടെ ചില പശുക്കളിൽ ചോര പോകാറുണ്ട്. ചോര പോകാന്ന് പറഞ്ഞാൽ നല്ലപോലെ ചോര പോകുന്ന പശുക്കളുണ്ട്. ഇത് ഒരു രോഗാവസ്ഥയല്ല, ഇത് പശുക്കളുടെ നോർമലായിട്ടുള്ള കാര്യമാണ്. ചോര ഉണ്ടെങ്കിൽ പിന്നെ കുത്തിവെച്ചിട്ട് കാര്യം, ചിലപ്പോൾ വെച്ച് മാച്ചൊക്കെ പോകും, പക്ഷെ ആ സമയത്ത് കുത്തിവെച്ചിട്ട് കാര്യമില്ല. അപ്പം മതിയുടെ സമയത്ത് തന്നെ കുത്തിവെക്കാൻ കർഷകർ ശ്രമിക്കുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നിരന്തരമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പറ്റും മാത്രമേ ഉള്ളൂ. അതായത് ഒരു പശു ആദ്യം നമ്മൾ എത്ര സമയം ഒരു ഹീറ്റിൽ എത്ര നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നോക്കി അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ സ്റ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: 12-24 മണിക്കൂർ
0: വരെ ഇതുള്ള, പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ, ആ സമയം കണ്ടെത്തണമെങ്കിൽ കഴിഞ്ഞ ഹീറ്റിലെങ്കിലും ഇത് നല്ലപോലെ നിരീക്ഷിച്ച് ഇതിന്റെ ഈ സ്റ്റേജുകളെല്ലാം മനസ്സിലാക്കി വെച്ചാൽ അടുത്ത ഹീറ്റിൽ അതനുസരിച്ച്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ മതിയിൽ കുത്തിവെച്ചു, പിറ്റേ ദിവസവും നല്ല ഹീറ്റുണ്ട് എങ്കിൽ ഒന്നുകൂടെ കുത്തിവെക്കുന്നത് അഭികാമ്യമാണ്. ഒരു കുത്തിവെപ്പൂടെ സെക്കൻഡായിട്ട്, അതായത് ഒരു സമയം 4-5 എണ്ണം കുത്തിവെച്ചിട്ട് കാര്യമില്ല, എഫക്റ്റീവ് ആയി. ഒരു സ്ട്രോയിൽ തന്നെ കുത്തിവെക്കുന്നതിൽ അതിന് പിടിക്കാനുള്ള ബീജത്തിന്റെ അളവുണ്ട്. 5 എണ്ണം ചെയ്താലും 10 എണ്ണം ചെയ്താലും ഒരേ എഫക്റ്റേ ഉള്ളൂ. അപ്പോൾ 24 മണിക്കൂറിന് ശേഷവും ഈ പശു മതിയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുത്തിവെച്ചാൽ ചെന പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കർഷകരുടെ നിരന്തരമായ ശ്രദ്ധ ഇതിനകത്തുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നുള്ളൂ.
1: അപ്പോൾ സാർ, ഒരു കർഷകൻ ഇത് ഐഡന്റിഫൈ ചെയ്ത് പശു ഇപ്പം മതിയിലാണ്, ഹീറ്റ് പീരീഡിലാണ്, കുത്തിവെക്കാൻ സമയമായി. സാർ AM PM റൂൾ പറഞ്ഞ് രാത്രിയിലാണെങ്കിൽ രാവിലെ കുത്തിവെക്കണം, രാവിലെ കണ്ടാണെങ്കിൽ വൈകിട്ട് കുത്തിവെക്കണം. അപ്പം യൂഷ്വലി ഇത് ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട്, അല്ലെങ്കിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്ന് പശു ഹീറ്റിലാണെന്ന് മനസ്സിലായി, ടെക്നീഷ്യൻ വരുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഫാർമർ എടുത്തു വെക്കേണ്ടത് കുത്തിവെക്കുവാൻ വേണ്ടി?
0: ഈ പശു ഹീറ്റിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിനെ ഒരു ശാന്തമായ ഒരു സ്ഥലത്ത് കിട്ടും, അതാണ് ഏറ്റവും എക്സൈറ്റഡ് ആക്കാതെ, അതായത് അതിനെ
1: സമ്മർദ്ദത്തിൽ
0: കൊണ്ടുവരാതിരിക്കുക. എന്ന് വെച്ചാൽ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് കിട്ടുക, പിന്നെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തുക, അതിൻ്റെ യോനി ഭാഗങ്ങളെല്ലാം വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നിർത്തുക. കുത്തിവെക്കുന്നതിന് മുമ്പും തീർച്ചയായിട്ടും വൃത്തിയായിട്ട് കഴുകി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. കാരണം ശാന്തമായ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ, വളരെ എക്സൈറ്റഡ്, അതായത് വളരെ വെകുളി പിടിപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, പല ആശുപത്രികളിലും നമുക്ക് കുത്തിവെക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ട്രവിസ്, അതായത് അതിൻ്റെ സംവിധാനമുണ്ട്, അതിനകത്ത് പശുവിനെ കയറ്റിയത് പശു വലിയ ബഹളം വയ്ക്കത്തില്ല. വീടുകളിലാണെങ്കിൽ അതിനുള്ള ഒരാളെയും കൂടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ, ഒരാൾ മാത്രമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്, ചില പശുക്കൾ ശാന്തമായിട്ട് നിൽക്കും, നല്ല ഹീറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ശാന്തമായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. അത് ഒന്ന്
1: ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ ആഹാരമൊക്കെ സപ്പോസ് കുത്തിവെക്കുന്നതിന്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഫീഡിങ് കൊടുക്കണോ, അതോ അത് കഴിഞ്ഞിട്ട്? അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാം, വലിയ ഡിഫറൻസ് വരുമോ അതിൽ?
0: അതായത് ആഹാരം കൊടുക്കരുതെന്നൊരു ചിന്ത കർഷകരുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിൽ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ യാതൊരു അടിസ്ഥാനവും ഇല്ല. പക്ഷെ ആഹാരം കൊടുത്ത് ഒരുപാട് വയറ് നിറഞ്ഞാൽ നമുക്ക് ഈ യൂട്രസിന്റെ സെർവിക്സിൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കുത്തി പിടിച്ചിട്ടാണ് ഇത് കുത്തുന്നത്. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ട്.

0: ഉണ്ടാവരുതെന്ന് മാത്രമേ അതിനകത്ത് ഉദ്ദേശിച്ചു. അതുകൊണ്ട് ആഹാരം അല്പം കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ കൊടുത്താൽ, ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം. ആഹാരം ഒട്ടും കുറയ്ക്കാതിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്.
1: പിന്നെ ആശുപത്രി കൊണ്ടുവന്നതാണോ അധികം നല്ലത്, അതോ വീട്ടിൽ ടെക്നീഷ്യനെ വിളിക്കുന്നതായിരിക്കും? എനിക്ക് തോന്നുന്നു വീട്ടിലോട്ട് വരുന്നതല്ലേ നല്ലത്. അപ്പം പശു അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ നിൽക്കുമ്പം സമ്മർദ്ദം കുറവായിരിക്കും.
0: അത് അത് ഈ സമ്മർദ്ദത്തിന്റെ കാര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ആശുപത്രി കൊണ്ടുപോകുന്നതുകൊണ്ട് കുത്തിവെച്ചാൽ ചെന പിടിക്കത്തില്ല എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനരഹിതമായ ഇതാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അതിനെ അവിടെ ശാന്തമായിട്ട് നിർത്തി എന്നിട്ട് മാത്രമേ കുത്തിവെക്കാവുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേനലാണ്, നല്ല വെയിലത്ത് ഇതിനെ കൊണ്ടുപോയി ഇട്ട് കുത്തിവെക്കുമ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല തണലത്ത് കെട്ടി ഒന്ന് തണുപ്പിച്ചിട്ട് കുത്തിവെച്ചാലും ചിലപ്പം നന്നായിരിക്കും.
1: സർ, ഒരു ചോദ്യം ഇവിടെ വരുന്നത്, ഒരു പ്രാവശ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പം എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുണ്ട് എല്ലാ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം. അപ്പം ഏതൊക്കെ റെക്കോർഡ്സ് ആണ് ഒരു ഫാർമർക്ക് കീപ്പ് ചെയ്യേണ്ടത്?
0: ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പല കർഷകരും, സർ ഞാൻ കറന്നുകൊണ്ട് നിൽക്കുമായിരുന്നു, പശു പ്രസവിച്ചു എന്ന് പറയാറുണ്ട്. ഞാൻ വിചാരിച്ചു 8 മാസേ ചനയായിട്ടുള്ളതെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റുന്നു. ഇത് ശരിക്കും ആ കർഷകൻ്റെ ലാഭത്തെ അല്ലെങ്കിൽ ആ പശുവിൻ്റെ കൊണ്ടുള്ള പ്രയോജനം വലിയ രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പശുവിനെ ഒരു ടെക്നീഷ്യൻ വന്ന് കുത്തിവെക്കുമ്പോഴും അതിനൊരു രസീത് തരും. ആ രസീത് നിർബന്ധമായിട്ടും വായിക്കണം. ഇനി രസീത് തന്നില്ലെങ്കിൽ ഒരു ഡയറി എടുത്ത് അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ക്ലിയർ ആയിട്ട് എഴുതുക. ചിലരെല്ലാം മതിലൊക്കെ എഴുതി വയ്ക്കും, പലപ്പോഴും അത് മാഞ്ഞുപോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെ, ഒന്നോ രണ്ടോ കുത്തിവെപ്പാകുമ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പശു എന്നാണ് ഹീറ്റായത്, എപ്പോഴാണ് ഹീറ്റായത്, എപ്പോഴാണ് കുത്തിവെച്ച ഈ സമയവും ഇത് സഹിതം എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇത് അത് ചെന പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പ്രസവിക്കും എന്നുള്ളൊരു ധാരണയെത്തും. അതിനൊരു വറ്റുകാലം അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്, ഒരു പശുവിൻ്റെ റെസ്റ്റ് പീരീഡ് കൊടുക്കേണ്ടതാണ്. അത് ഇതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണക്കൂട്ടി ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ കണക്കൂട്ടുകളെല്ലാം തെറ്റും, അതിനകത്ത് കൊണ്ട് പാലിൻ്റെ പ്രൊഡക്ഷനും കുറയും.
2: കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിന് കൃത്രിമ ബീജാധാനം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ കെ തോമസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ കെ തോമസിനോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ഷിബു ജോർജ്.

കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.

0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കാലവർഷക്കാലത്ത് റബ്ബർ തൈകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്ന് ഏതാണ്? ഉത്തരം, ചീക്ക് രോഗം അഥവാ പിങ്ക് രോഗം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിദ്യാലയങ്ങളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനുമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ RKVY റഫ്താർ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂലൈ 17 രാവിലെ 11 വയനാട്ടിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളിൽ പോഷക ആഹാരശീലങ്ങൾ വളർത്തുക, പരിസ്ഥിതി സംരക്ഷണ ബോധം ശക്തിപ്പെടുത്തുക, കൃഷിയോടുള്ള താൽപര്യം വളർത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒരു കാർഷിക പദ്ധതി എന്നതിലുപരി ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന ലഹരി ഉപയോഗം പോലുള്ള അനാരോഗ്യശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ മുക്തരാക്കി പ്രകൃതിയോടും കൃഷിയോടും നമ്മുടെ സംസ്കാരത്തോടും വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്നതിനായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കും. ചടങ്ങിൽ MLA മാർ, ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, VFPCK പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള വെറ്റിനറി ആന്റ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് വെറ്റിനറി കൌൺസിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ വച്ച് 2026 ജൂലൈ 17 വെള്ളിയാഴ്ച 9 മണി മുതൽ തെരുവ് നായ്ക്കളുടെ സുസ്ഥിരമായ ജനസംഖ്യാ നിയന്ത്രണവും പേവിഷബാധ നിയന്ത്രണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നു. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി, യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് എന്നിവർ പങ്കെടുക്കുന്ന ഈ ശില്പശാലയിൽ സുസ്ഥിരവും ദീർഘകാലാടിസ്ഥാനത്തിലുമുള്ള തെരുവ് നായ നിയന്ത്രണം, ഏകാരോഗ്യവും പേവിഷബാധ നിയന്ത്രണവും, ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പൊതുസമൂഹത്തിനുമുള്ള പങ്കാളിത്തം, നിയമപരവും മൃഗക്ഷേമപരവുമായ വീക്ഷണം തുടങ്ങിയ വിവിധ അനുബന്ധ വിഷയത്തെക്കുറിച്ചും ക്ലാസുകളും ചർച്ചകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോളം മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, തയ്യാറാക്കിയത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800 രൂപ, ആലപ്പുഴ 23,000, ചെങ്ങന്നൂർ 25,000 രൂപ, കോട്ടയം 75,800, പാല 24,700, എറണാകുളം 22,900, ആലുവ 23,900 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,200 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100 രൂപ, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800 രൂപ. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 21,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 നെയ്യാറ്റിൻകര 11,000 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ, എറണാകുളം 27,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,800 രൂപ. ചുക്ക് കിണ്ടലിന് കൊച്ചി 30,000 രൂപ, കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000 രൂപ, പുനലൂർ 26,500 രൂപ, കോട്ടയം 25,000 രൂപ, പാല 23,500 രൂപ, മൂവാറ്റുപുഴ 22,000 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 3,500 രൂപ, കോട്ടയം 3,300 രൂപ, എറണാകുളം 3,500 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് നെയ്യാറ്റിൻകര 2,300 രൂപ, ചെങ്ങന്നൂർ 3,000 രൂപ, തിരുവല്ല 2,500 രൂപ, കായംകുളം 3,000 രൂപ, ചങ്ങനാശ്ശേരി 3,200 രൂപ. ശർക്കര ക്വിന്റലിന് തിരുവനന്തപുരം പാണ്ടി 6,200 രൂപ, കായംകുളം 5,200 രൂപ, കോട്ടയം നാടൻ 16,800 രൂപ, ചങ്ങനാശ്ശേരി 5,100 രൂപ. കോഴിമുട്ട 100 കൊല്ലം 745 രൂപ, പുനലൂർ 750, ചെങ്ങന്നൂർ 710, കായംകുളം 750, ചങ്ങനാശ്ശേരി 740, പുളിങ്കുന്ന് 760. ഇതുവരെ കേട്ടത് കമ്പോളം മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, തയ്യാറാക്കിയത് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി.

0: കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദത്തിന്റെ ആഗോള നിലവാരത്തിനായി ആയുഷ് മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ഹെൽത്ത് സംയോജനവും കൃത്യമായ ഡോക്യുമെന്റേഷനും ആയുർവേദത്തിന്റെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: यहां उपस्थित युवा विद्यार्थियों तथा प्रोफेशनल लाइफ की शुरुआत कर रहे शोधकर्ताओं से मैं ये कहना चाहूंगी कि आयुर्वेद का भविष्य आपके हाथों में है. आप सभी को जिज्ञासा सत्यनिष्ठा और वैज्ञानिक दृष्टिकोण के साथ व्यवहारिक शोध और अपने क्षेत्रों में श्रेष्ठ साक्ष्य निर्माण के मार्ग पर आगे बढ़ना.
0: ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക വിദ്യ, സേവനം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സാമൂഹിക സുരക്ഷാ കരാർ വലിയ പിന്തുണയാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഈ കരാറുകൾ വിപണി വികസനത്തിനും വ്യാപാര സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രൊഫഷണലുകൾക്ക് കൂടുതൽ തൊഴിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുകെയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുപ്രധാനമായ ഇളവുകൾ നൽകുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി യുകെയിലേക്ക് അയച്ചത്. യുകെയിലെ മലയാളി സാന്നിധ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്നം, ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വൻ നേട്ടമാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി മുംബൈയിലെ നവശിവ തുറമുഖത്ത് നിന്നും യുകെയിലേക്ക് കയറ്റുമതി ചരക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 7 പ്രമുഖ കയറ്റുമതിക്കാരുടെ ചരക്കുകളായ രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, എൻസൈമുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കയറ്റിയച്ചത്. ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് യുകെയിലേക്ക് വിവിധ ചരക്കുകൾ കയറ്റിയച്ചു. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷം കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് അനുമതിയായി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾക്കും യൂറിയ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു.
2: മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ഇസ്മേ 62,500 കറോഡ് രൂപീസ് കാ ലേ ഔട്ട് ഹുവാ. ആപ് സബ് ജാൻതേ ഹൈ കി ഇൻ 10 വർഷോ മേ മാസീവ് ചേഞ്ച് ആയാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മേ 7 ഗുണാ മാനുഫാക്ചറിംഗ് ബഡി, പ്രൊഡക്ഷൻ ബഡാ ഓർ 11 ഗുണാ എക്സ്പോർട്ട് ബഡാ 2014 കെ കമ്പാരിസൺ മേ. ഓർ ഭാരത് ജോ മൊബൈൽ ഫോൺ ഇമ്പോർട്ടർ താ ആജ് നെറ്റ് എക്സ്പോർട്ടർ ബൻ ഗയാ ഹൈ ഓർ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറർ ബൻ ഗയാ ഹൈ ഭാരത് മൊബൈൽ ഫോൺ കാ.
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും.

0: ജിന്ദിനും സോണിപത്തിനും ഇടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർവികസിപ്പിച്ച ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, അംബാല ഡിവിഷനിലെ മറ്റ് നാല് സ്റ്റേഷനുകൾ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക് രാജ്യത്തിന് സമർപ്പിക്കുകയും സിഖ് മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ചണ്ഡിഗഡ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും ധാരണയായി. ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, നടൻ മോഹൻലാൽ എന്നിവർക്കൊപ്പം വിജയും പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അന്താരാഷ്ട്ര വ്യാപാര സമിതി അധ്യക്ഷൻ ബെൻഡ് ലാംഗയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷത്തെയും വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വൻ അവസരങ്ങൾ നൽകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബെൽജിയം സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകളിലെ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രിബോട്ടുമായി ചേർന്ന് പ്രഥമ ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയ്ക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധം, തുറമുഖങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയിലെ സഹകരണവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇതിൽ ചർച്ചയായി. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും നല്ല ഭരണം ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മികച്ച നേതാക്കളെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാണ് നിയമനിർമ്മാണ സഭകളെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച വിധായി ഗൌരവ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. യുഎസ് നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക ബാരക് തകർന്ന് 7 സൈനികർ കൊല്ലപ്പെട്ടതായും 200-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ 30-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനുമേൽ യുഎസ് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ്ജ കയറ്റുമതിയും തടയുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃത്രിമ അവയവ ഫിറ്റ്മെന്റ് സെന്റർ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ മൂന്ന് പ്രധാന പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലെ ഈ പ്രഖ്യാപനത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാൻ ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്കും ഡൽഹിയിലെ ഫലസ്തീൻ എംബസി നന്ദി അറിയിച്ചു. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഷൃതം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: തൊഴിലാളി മണ്ഡലം
3: ഇന്ന് തൊഴിലാളി മണ്ഡലത്തിൽ ഡ്രൈവറായ മോഹനനുമായി

0: കപിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കേൾക്കാം.
1: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി, ഡ്രൈവിംഗ് അഥവാ വണ്ടിയുമായി ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള മോഹനൻ ചേട്ടനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ചേട്ടനി ഡ്രൈവിംഗ് ഇങ്ങനെ ഇത്രയേറെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്?
2: എനിക്ക് കൊച്ചുനാൾ മുതലേ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ എനിക്ക് ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഹരമാണ്. എല്ലാ വണ്ടിയും ഓടിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് തന്നെ തിരഞ്ഞെടുത്തത്. വേറെ ജോലികളെന്ന് പറഞ്ഞാൽ വേറെ ജോലിക്കൊന്നും അധികം പോയിട്ടില്ല. 18 വയസ്സിൽ ലൈസൻസ് എടുത്ത് അന്ന് മുതലേ ഞാൻ കാർ ഓടും. ഒരു സ്കൂൾ വണ്ടിയാണ് ആദ്യം ഓടിക്കൊണ്ടിരുന്നത്. അംബാസർ പഠിച്ചതും പഠിച്ചു കഴിഞ്ഞ് ഓടിക്കാൻ തുടങ്ങിയതും അംബാസർ ആണ്. പതിനെട്ട് വയസ്സിൽ ലൈസൻസ് എടുത്ത് ഒരു 19 വയസ്സ് ഓടിക്കാൻ തുടങ്ങി.
1: അത് ഇപ്പോ എത്ര പ്രായമുണ്ട്?
2: എനിക്കിപ്പം 59 വയസ്സായി.
1: 59 വയസ്സ്. അത്രയും ചെറുപ്പപ്രായം മുതലേ ഓടിക്കാൻ തുടങ്ങി അല്ലേ?
2: അതെ അതെ, ഓടിക്കാൻ തുടങ്ങി.
1: ഈ അംബാസഡർ കാർ ഓടിക്കുന്നത് ഏതെങ്കിലും വീട്ടിലോ?
2: ഒരു വീട്ടിലെ വണ്ടി. 5-6 പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കുക, തിരിച്ചു വിളിച്ചോണ്ട് വരിക, അതായിരുന്നു ഫസ്റ്റിലത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ രാവിലെ നിർമ്മൻകര ഒരു സ്കൂളാണ്, മന്നമ്മൂരൽ സ്കൂള്, അവിടെ കൊണ്ട് ആക്കിയിട്ട് സ്കൂള് വിടുമ്പോൾ പിള്ളേരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വീട്ടിയാക്കണം, എന്നിട്ട് പോകണം. അന്നത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ശമ്പളേ ഉള്ളൂ.
1: അത്
2: അന്ന് എനിക്ക് മാസം 300 രൂപയേ ഉള്ളൂ. ഈ സ്കൂളുള്ള ദിവസം പോയി കഴിഞ്ഞാൽ വെറും 300 രൂപയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അത് കുറെ ഒരു 2-3 വർഷം അങ്ങനെ ഓടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ ഒരു ഓണേഴ്സ് വണ്ടിയിലോട്ട് മാറി, ഓണേഴ്സ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പല പല വണ്ടികൾ. ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ വണ്ടി. വീട്ടിലെ വണ്ടി. അവര് സ്കൂളിലേക്ക് പോകാനും ഓഫീസിൽ പോകാനും അങ്ങനെ ഓടിച്ചോണ്ടിരിക്കും. ഓടിക്കാൻ തുടങ്ങി. അതൊരു കുറെ നാള് ഒരു 8 വർഷം ഓടിച്ചു. അത് കഴിഞ്ഞ് ഞാനൊരു ചാലയിലുള്ള ഒരു അരിക്കട ഉള്ള ഒരു മുതലാളിയുടെ വണ്ടി ഒരു 7-8 വർഷം വരെ ഓടിച്ചു.
1: ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും യാത്രാ അനുഭവം ഉണ്ടോ?
2: യാത്രാ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് ഒരാളെ കൊണ്ട് തിരുവല്ലയിൽ വിട്ടിട്ട് തിരിച്ച് ഒറ്റയ്ക്കാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഭയങ്കര കോരി തെളിച്ച മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്ന സമയത്ത് ടാറ് വിട്ട് വണ്ടിയൊന്ന് ചെറുതായിട്ട്
1: സ്ലിപ്പായി
2: പോയി. അപ്പൊ പെട്ടെന്ന് ഞാൻ അത് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ശകലം മയങ്ങിപ്പോയ ഒരു
1: അവസ്ഥയായിരുന്നു.
2: അപ്പൊ ടെക്കനെ ഞാൻ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തിയതിനു ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് അടുത്ത് ഡ്രൈവ് ചെയ്ത് വന്നത്.
1: മയങ്ങിപ്പോയപ്പോ അവിടെ വണ്ടി നിർത്തിയിട്ടു അല്ലേ?
2: ആ നിർത്തി. നമുക്ക് റോഡൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയുള്ള അത്ര മഴയായിരുന്നു. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത, ഇന്നും ഞാൻ അത് ഓർത്തിരിക്കുന്നു.
1: ഒരുപാട് കാലമായെങ്കിലും അത്
2: അതെ, ഇപ്പോഴും അത് മനസ്സിൽ ഒരു ഓർമ്മയായിട്ട് തന്നെ കിടക്കുകയാണ്.
1: പിന്നെ അതിനുശേഷം എങ്ങനെയായിരുന്നു വണ്ടി ഓടിയത്? എങ്ങനെയാണ്, വേറെ ബസ്സോ അല്ലെങ്കിൽ അങ്ങനെ വലിയ വണ്ടികളോ?
2: ബസ് ഞാൻ ഓടിച്ചിട്ടില്ല, ലോറി ഓടിച്ചിട്ടുണ്ട്. അത് ആദ്യം നാൾ ഓടിച്ചിട്ടില്ല. ഞാൻ പിന്നെ ഒരു 8 വർഷം ഒരു കമ്പനിയിൽ വലിയ വണ്ടിയിലെ ഡ്രൈവറായിരുന്നു. 8 വർഷം അവിടെ ജോലി ചെയ്തു. 8 വർഷം ജോലി ചെയ്ത് പിന്നെ നമ്മൾ പ്രൈവറ്റ് കമ്പനി ആകുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തപ്പോ നമ്മളെ പറഞ്ഞയക്കാം.
1: അതുകൊണ്ട് പിന്നെ പോരണ്ടി വന്നു.
2: അല്ല, അവര് നമ്മൾ പറഞ്ഞ് നമുക്ക് പിന്നെ അവിടെ തർക്കിക്കാനാ കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പം അവര് 8 വർഷമാണ് ജോലി കഴിഞ്ഞ് പുള്ളി അവിടുത്തെ ഓണർ പറഞ്ഞു നാളെ വലിയ വരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ മതിയേക്ക് കഴിഞ്ഞ് പിന്നെ ഓട്ടോറിക്ഷയിലെ തോട്ട് തന്നെയാണ്
1: ഓട്ടോ എടുത്തല്ലേ?
2: ആ ഓട്ടോ. അപ്പോഴേ എനിക്ക് ഓട്ടോ ഉണ്ട്. ഈ വണ്ടി വലിയ വണ്ടി ഓടുമ്പോഴും
1: ഓട്ടോ
2: ഓട്ടോറിക്ഷ ഉണ്ട്. രാവിലെ വൈകിട്ട് ഈ ഡ്യൂട്ടി, അവരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഓടും, അങ്ങ് വീട്ടിൽ പോകും. അത് കഴിഞ്ഞാണ് 3.5 വർഷമായി ആ പെട്രോൾ വണ്ടി കൊടുത്തിട്ട് CNG വണ്ടി പുതിയതായിട്ട് ഇറക്കിയത്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരിടത്ത് ജോലിക്ക് നിന്നു, പെട്ടെന്ന് ഈ ജോലിയിൽ വേണ്ടാന്ന് പറഞ്ഞ് ആ ഒരു സാഹചര്യം. അപ്പം ഫുൾ ടൈം നമ്മുടെ ഈ ഓട്ടത്തിലേക്ക് തിരിഞ്ഞു അല്ലേ?
2: അതെ, അങ്ങനെയാണ്. അന്ന് എന്നെ ഈ പുള്ളി അന്ന് മുതൽ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വയ്യോളം ഓട്ടോ ഓടിയതിനു ശേഷമാണ് വീട്ടിൽ പോയത്.
1: അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒരു വഴി അടയുമ്പോ വേറൊരു വഴി തുറന്നു വരും.
2: തുറന്നുവരും അങ്ങനെയാണ്.
1: പിന്നെ ഇത്രയും നാളത്തെ ഈ ഒരു ഡ്രൈവിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് ഈ ജോലിയിൽ? ഏറ്റവും തുടക്കം ആ ഒരു 18 വയസ്സ് മുതൽ ഇപ്പൊ ഇന്നിപ്പോ ഇത്രയും ഏജ് ആവുമ്പം വരെ ഇതിൽ തുടരുന്ന ആളാണല്ലോ. വേറെ ആളുകൾക്ക് വേണ്ടി ഓടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഏറ്റവും

0: കൂടുതൽ ബുദ്ധിമുട്ട് എന്താണ് ഉണ്ടാവുക? പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവല്ലോ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ റോഡിൽ
1: നമ്മൾ വണ്ടി ഓടിപ്പോകുമ്പോ പലരും പല നമ്മൾ സൈഡ് കൊടുത്തില്ലെങ്കിൽ അതിനെ പ്രതികരിക്കും. നമ്മൾ അപ്പൊ അത് കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് വഴക്കിനൊന്നും നിൽക്കാതെ സമാധാനത്തിൽ അങ്ങ് പോവുക, അല്ല വഴക്കിന് നിന്നാ അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലോട്ടായി. അത് നമ്മൾ പാടില്ല. നമ്മൾ അപ്പം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ശ്രദ്ധാപൂർവം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ശ്രദ്ധ പ്രശമായിട്ട് വണ്ടി ഓടൽ, നമ്മൾ നിയമങ്ങൾ പാലിച്ച് തന്നെ റോഡിൽ വണ്ടി ഓടിക്കണം. സൈഡ് നോക്കുകയും മറ്റുള്ള വണ്ടി വന്ന് കയറുമ്പോൾ അവരെ തടസ്സമില്ലാത്ത വിട്ടു നമ്മൾ ഒതുങ്ങി കൊടുക്കുക. അവർക്ക് ധൃതിയുള്ളവർ കേൾപ്പിക്കണം. അതിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ നിൽക്കുകയല്ലേ, വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കുകയല്ലേ.
0: പക്ഷെ എന്നിരുന്നാലും എല്ലാരും കൃത്യമായിട്ട് ട്രാഫിക് നിയമങ്ങൾ
1: പാലിക്കണം. പക്ഷെ ഇന്ന് അങ്ങനല്ല, കുറെയൊക്കെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ
0: പിന്നെ അല്ലാതെ വരുമ്പോ ഇപ്പൊ നമ്മള് എവിടെങ്കിലും വേറൊരാളടുത്ത് ജോലിക്ക് നിൽക്കുമ്പോ, ഡ്രൈവിംഗ് ജോലിയിൽ ഏർപ്പെടുമ്പോഴൊക്കെ എവിടെങ്കിലും യാത്ര പോകുമ്പോ ഈ ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെ, അങ്ങനൊക്കെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മളെ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ?
1: ഭക്ഷണങ്ങള് ഞാൻ പോയടുത്തുള്ള മിക്കവാറുള്ള ആൾക്കാരും എനിക്ക് ഭക്ഷണം വാങ്ങി തരികയും കിടക്കാനുള്ള സൗകര്യങ്ങൾ, സ്റ്റേ ചെയ്യണമെങ്കിൽ കിടക്കാനുള്ള സൗകര്യം, പിന്നെ ഒരു അങ്ങനെ ചെയ്തു തരും. ചിലർ നമ്മൾ വണ്ടി തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കേണ്ടി വരും. അങ്ങനെയും കിടന്നിട്ടുണ്ട്. ഒരു ചിലപ്പോൾ 2 ദിവസം എറണാകുളം കോഴിക്കോടൊക്കെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾക്ക് അവിടെ കിടക്കാൻ വണ്ടി തന്നെ
0: അങ്ങനെ കിടക്കേണ്ടി വരും അല്ലേ.
1: അങ്ങനെ കിടന്നിട്ടുണ്ട്. അങ്ങനെ
0: ചിലവര്
1: പോകുന്ന വീട്ടിലല്ലെങ്കിൽ നമുക്ക് വേറെ റൂം അഡ്ജസ്റ്റ് ചെയ്ത് തരികയൊക്കെ ചെയ്യും.
0: പിന്നെ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? കാരണം ഇപ്പൊ നമുക്കറിയാം പല അപകടങ്ങൾ എടുത്തു നോക്കിയാലേ,
1: ഞങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ പറയുന്ന ഫുൾ ടൈം രാവിലെ മുതൽ ഈ 24 വണ്ടി ഓടിക്കാൻ പാടില്ല. നമുക്ക് ഉറക്കം വരുന്നു എന്നുള്ള ഒരു ഇത് വരുമ്പോൾ നമ്മൾ ഒന്നീ സൈഡ് ഒതുക്കിട്ടിട്ട് ഒരു മണിക്കൂർ ഉറങ്ങുന്ന റെസ്റ്റ് എടുക്കുകയും ചെയ്ത് ക്ലിയർ ആണ് ഓക്കെ ആണെന്ന് അറിഞ്ഞാലേ വണ്ടി ഓടാവും. അങ്ങനെ അശ്രദ്ധ മൂലമാണ് ഇന്ന് കൂടുതലും ആക്സിഡന്റ് ഉണ്ടാവും.
0: അതിൽ തന്നെ എനിക്കൊന്ന് ഒരു ഒരു സെക്കൻഡ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതിയല്ലോ, ഒന്ന് കണ്ണൊന്ന് അടഞ്ഞു പോയാല് സ്ലിപ്പ്.
1: എനിക്കുള്ള അനുഭവം നമ്മളെ കണ്ണെല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി നമ്മളെ മനസ്സുറങ്ങി.
0: അതെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ
1: നമ്മൾ ഡ്രൈവിങ്ങിന്റെ സ്റ്റിയറിംഗിലെല്ലാം പിടിച്ച് നേരെ ഇരിക്കും, പക്ഷെ കണ്ണും തുറന്നിരിക്കും, മനസ്സ് കുറയിപ്പോ. അങ്ങനെയാണ് കൂടുതലും അപകടം
0: ഉണ്ടാവുന്നത്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടനെ?
1: എനിക്ക് വീട്ടില് ആരുണ്ട്, ഒരു മോളുണ്ട്, ഒരു ചെറു കുട്ടിയുണ്ട്.
0: ഇപ്പോ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് നിന്ന് ഈ ഒരു വരുമാനത്തിൽ നിന്ന് ഒരുപാട് ഇതുണ്ടായിട്ടുണ്ടല്ലോ.
1: എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരുപാട് പാഴ് ചെലവ് അങ്ങനെ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്ന ആളാണ്. വീട് കാര്യവും എല്ലാം ലോണ് ഇങ്ങനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്
0: അതിനുള്ള വരുമാനം എല്ലാം നമ്മുടെ ഈ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അല്ലേ,
1: അത് നമ്മള് രാവിലെ മുതലേ വൈകോളം പ്രയത്നിച്ചാൽ നമുക്ക് എത്ര ഇതില്ല എന്ന് പറഞ്ഞാലും നമ്മളെ കാര്യങ്ങൾ
0: നടന്നു പോകും.
1: അങ്ങനെ
0: ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും ചേട്ടന്?
1: ഞാൻ ഒരു 7:30 ഇറങ്ങിയ ഒരു 7 മണിയാകുമ്പോ വണ്ടി പോകും.
0: ആ 7:30 ഇറങ്ങി 7 മണി
1: ഇറങ്ങി, പിന്നെ ഒരു മാക്സിമം 7 മണി ആകുമ്പോഴത്തേക്ക് വണ്ടി പോകും. രാത്രി ഒന്നും ഓടാൻ
0: നിക്കില്ല. പിന്നെ പലപ്പോഴും ഓട്ടത്തിന് പോകുമ്പോഴേ, ഇപ്പൊ പറഞ്ഞു ഓട്ടോ ഓടുന്ന കാര്യം പറഞ്ഞല്ലോ, കുറച്ച് നാളായിട്ട് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, 15 വർഷമായി. അപ്പൊ അതില് എപ്പോഴെങ്കിലും ഈ വണ്ടിയിൽ കയറിയിട്ട് യാത്രയിൽ സംസാരിച്ച് പരിചയപ്പെട്ട് ഓർത്തിരിക്കുന്ന ആളുകളുണ്ടോ?
1: അങ്ങനെ ഓർമ്മ ചില 40 രൂപയുടെ ഓട്ടോ ഓടുമ്പോൾ അവര് 50 രൂപ നീക്കി 10 രൂപ വെച്ചോളാൻ പറയും. അങ്ങനെ ചെയ്യുന്ന
0: ആളുകളുണ്ട് അല്ലേ.
1: പിന്നെ ചിലര് കൃത്യമായിട്ടുള്ള പൈസ തന്നിട്ട് അപ്പൊ നമ്മളൊന്നും കൊണ്ടില്ലാമ്പ വന്നാൽ 40 രൂപ ഓട്ടോ വേണമെങ്കിൽ 10 രൂപ തിരിച്ച്. അല്ല, നമ്മള് വഴക്കുണ്ടാക്കാനോ വേറെ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നിൽക്കാറില്ല. പിന്നെ പ്രായമുള്ള ആൾക്കാരൊക്കെ കയറണമെങ്കിൽ നമ്മൾ മാന്യമായിട്ട് പെരുമാറും. നമ്മളല്ലാതെ അവരോട് ദേഷ്യപ്പെട്ടോ അല്ലെ പെട്ടെന്ന് ഇറങ്ങണമെന്നോ അല്ലെ പെട്ടെന്ന് കയറണമെന്നോ അങ്ങനെയൊന്നും ചെയ്യാറില്ല.
0: ഇതില് തന്നെ ഇപ്പം ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ചേട്ടന് ഈ ഫീൽഡിൽ തന്നെ ഇങ്ങനെ തുടരുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു പ്രേരണ എവിടെ നിന്നാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ അത് എന്താണ്
1: ചേട്ടന്? എനിക്ക് വേറെ ജോലിക്കൊന്നും, നമ്മൾ ഇത്രയും പ്രായമായോണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എന്നെ ആവുന്നിടത്തോളം കാലം ഇത് എന്നെ ഡ്രൈവിംഗ് ഫീൽഡ് എന്നെ തുടർന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത്.
0: നമുക്ക് ആദ്യമൊക്കെ വേദന

0: കിട്ടുമ്പോ ഭയങ്കര സന്തോഷമാണല്ലോ,
1: അതെ,
0: ശമ്പളം കിട്ടുമ്പോ. അപ്പൊ അതിൽ തന്നെ ഇത്രയും സ്വരുക്കൂട്ടി വെച്ച് ഞാൻ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയിട്ടുള്ളത് ഏതൊരു സന്ദർഭത്തിലാണെന്ന്
1: അല്ല, എന്റെ ഈ ഞാൻ മാസം ഡെയിലി ഓടുന്ന ചെലവെല്ലാം പോയിട്ട് ബാക്കിയുള്ള പൈസ ഞാൻ സേവ് ചെയ്ത് വയ്ക്കാറുണ്ട്. എന്തെങ്കിലും അത് നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കും. അങ്ങനെ മാസം അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച്
0: മകളെ പഠിപ്പിക്കാനും എല്ലാം,
1: മകളെ പഠിപ്പിക്കാനും കല്യാണം കഴിഞ്ഞു, അതിലൊരു ചെറു കുട്ടിയുണ്ട്, അതിപ്പം നഴ്സിംഗ് പഠിക്കുകയാണ്.
0: അപ്പൊ എന്താണെങ്കിലും
1: 20 വയസ്സായി കുട്ടിക്ക്, ചെറു കുട്ടിക്ക്. മറ്റേ ഡിഗ്രി വരെ പഠിപ്പിച്ചു, അതിന്റെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു മോളെ ഉള്ളൂ, അതിനും ഒരു മോളാണ്, അതിപ്പം നഴ്സിംഗ് ടെക്നീഷ്യൻ ലാബിന്റെ
0: ലാബ് ടെക്നീഷ്യൻ കോഴ്സ്
1: പഠിക്കുകയാണ്. അത് 1 വർഷം കഴിഞ്ഞ്, ഇനി 1 വർഷം കൂടെ ആകുമ്പോ പരീക്ഷ.
0: അപ്പൊ എന്താണെങ്കിലും കുട്ടികളെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റിയല്ലേ ഈ
1: ഈ ചെറുപ്പം മുതലേ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ദാരിദ്ര്യവും. ഞാൻ പഠിച്ചതൊക്കെ ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചോളൂ, എനിക്ക് തുടർന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല.
0: ഇപ്പൊ അതിൽ വിഷമമുണ്ടോ പഠിക്കാൻ പറ്റാത്തതില്?
1: പഠിക്കാൻ പറ്റാത്തതില് വിഷമമുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അന്ന് ആ സാഹചര്യത്തിൽ അന്നത്തെ നമ്മളെ കഷ്ടപ്പാട്ടിൽ അച്ഛന് കൂലിപ്പണിയായിരുന്നു, അപ്പൊ തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തികശി ബുദ്ധിമുട്ടായോണ്ട്
0: പഠിക്കാൻ പറ്റിയില്ല,
1: പഠിക്കാൻ പറ്റിയില്ല. അതില് നിരാശയുണ്ട്.
0: പക്ഷേ ഇപ്പൊ നമുക്ക്
1: അല്ല,
0: ഇപ്പൊ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴും പഠിക്കാം. കാരണം നമുക്കല്ല അല്ല, വളരെ ഏജ്ഡ് ആയിട്ടുള്ള 70ഉം 78 അത്രയൊക്കെ പ്രായമുള്ളവരും ഇപ്പൊ നമ്മൾ വായിക്കുന്നില്ലേ പത്രത്തിലൊക്കെ എത്രയോ പേര് ഇഷ്ടം. അല്ല, ആ വിഷമം ഇനി മീൻസ് നമുക്ക് അത് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ല. അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം
1: സാഹചര്യം.
0: ഇപ്പൊ മനസ്സ് ആ ഒരു
1: സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്,
0: മുന്നോട്ട് പോകും,
1: മുന്നോട്ട് പോകുന്നുണ്ട്.
0: പിന്നെ ഇപ്പൊ പറഞ്ഞു പെട്രോൾ വണ്ടി, ആദ്യം ഓട്ടോ പെട്രോൾ,
1: അതെ പെട്രോൾ വണ്ടി,
0: അതിൽ നിന്ന് CNG യിലേക്ക് എപ്പോഴായിരുന്നു മാറുന്നത്?
1: CNG ഇറങ്ങി കമ്പനിയിൽ നിന്ന് ഒരു ബജാജ് കമ്പനിക്കാർ ഇറക്കിയ ഉടനെ, അപ്പൊ ഈ പെട്രോൾ അന്ന് ഭയങ്കരമായിട്ട് വില കയറി കൊണ്ടിരുന്ന സമയമാണ്. അപ്പൊ 1 ലിറ്റർ പെട്രോളും ഓയിലും കൂടെ അടിക്കുമ്പോൾ 120 രൂപ വേണം. അതിന് ആ 120 രൂപ കൊടുത്ത് നമ്മൾ വണ്ടിക്ക് മൈല് കിട്ടണ 25 കിലോമീറ്ററേ കിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ 1 ദിവസം 1000 രൂപയ്ക്ക് ഓടണമെങ്കിൽ 10-550 രൂപയുടെ പെട്രോൾ അടിച്ചാലേ 1000 രൂപ വരുള്ളൂ. പിന്നെ അത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 100-400 രൂപയെ മീതി കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പോഴേ ബജാജ് കമ്പനിക്കാരി അവർ ഇങ്ങനെ CNG ഇറക്കിയപ്പോ പഴയ വണ്ടിയെ കൊടുത്തിട്ട് പുതിയ വണ്ടി കമ്പനിയിൽ നിന്ന് ഇറക്കി. അതില് ലാഭം തന്നെയാണ്, പെട്രോൾ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാഭം തന്നെയാണ്. പിന്നെ പരിസ്ഥിതി മലിനീകരണമില്ല, അതുകൊണ്ടാണ് ഈ CNG എന്നുള്ള ആ ലിക്വിഡ്
0: കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്,
1: ഗ്യാസ് അങ്ങനെയുള്ള ഒരു ഇതാണ്, നല്ല കാര്യമാണ് അത്.
0: അതിലപ്പം എത്ര ദൂരം ഓടാൻ പറ്റും?
1: നമ്മളൊരു അതിന്റെ ഒരു 5 കിലോയാണ് അതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി, 4.5 കിലോ വരെ അതിൽ കയറും. 200 കിലോമീറ്റർ ഒരു ടാങ്കിൽ ഓടാം. പിന്നെ അത് പോയിട്ട് അഥവാ നമുക്ക് വഴിയിൽ വെച്ച് ഈ CNG തീർന്നു പോകണം, നമുക്ക് പെട്രോളിൽ ഓടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതില് രണ്ട് ഓപ്ഷൻ ഉണ്ട്, പെട്രോളിൽ ഓടാം. നമുക്ക് അത്യാവശ്യം 200 കിലോമീറ്റർ ഓടി കഴിഞ്ഞ് നമുക്ക് വേറെ CNG കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്രോൾ ടാങ്കിൽ വേണം, എപ്പോഴും വേണം, നമുക്ക് വീണ്ടും പെട്രോൾ അടിച്ച് ഓടാം.
0: ഈ CNG സ്റ്റേഷൻ ഉണ്ടോ
1: ഇപ്പൊ തിരുവനന്തപുരത്ത്? നമുക്ക് കാഞ്ഞിരമ്പാറയുണ്ട്, ഞാൻ വട്ടുക്ക അങ്ങോട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ കാഞ്ഞിരമ്പാറയുണ്ട്, മണ്ണറക്കുണത്തുണ്ട്, പിന്നെ വഴയലയുണ്ട്,
0: അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട്.
1: ഒരുപാട് സ്ഥലത്തുണ്ട്, ഈഞ്ചക്കലുണ്ട്, വേളയിലുണ്ട്, അങ്ങനെ പിന്നെ സിറ്റിക്കകത്ത് മാത്രം ഇല്ലെന്നേ ഉള്ളൂ, സിറ്റി വിട്ട് ഔട്ടറിലൊക്കെ ഉണ്ട്.
0: പിന്നെ ഇപ്പോ CNG കഴിഞ്ഞിട്ട് പിന്നെയും അടുത്തത് വന്നിട്ടുണ്ടല്ലോ ഇലക്ട്രിക്
1: വാഹനങ്ങൾ, അത് ഇതിനേക്കാളും നല്ല ലാഭമാണ്.
0: നല്ല ലാഭമാണ്,
1: അതെ നല്ല ലാഭമാണ്.
0: ചേട്ടൻ എന്താണ് ആക്ച്വലി അതിലേക്ക് വരാത്തത്?
1: അതിലേക്ക് വരാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇത് ഒരു 3.5 വർഷം ആയിട്ടുള്ളു ഈ വണ്ടി, പുതിയ വണ്ടി എടുത്തിട്ട്. അതുകൊണ്ട് ഇപ്പൊ താൽക്കാലികം
0: മുതലാവില്ല
1: നമുക്ക് ഓടി എടുക്കാനുള്ള,
0: അതൊന്ന് കുറച്ചൊക്കെ ഓടിയ ശേഷം.
1: അതെ അതെ, ഒരു 10 വർഷം ആവുമ്പോ നമുക്ക് അപ്പോഴും സൗകര്യം പോലെ ചെയ്യാന്നുള്ളതാണ്
0: വിചാരിച്ചിരിക്കുന്നത്.
1: അതെ അതെ.
0: പക്ഷെ ഇലക്ട്രിക് ആണ് വണ്ടി, സൗണ്ട് ഇല്ല,
1: സൗണ്ടും ഇല്ല, ലാഭമാണ്, ഭയങ്കര ലാഭമാണ്. കുറച്ച് കറണ്ട് കറണ്ടിന് കുറച്ച് പൈസ ആവും.
0: അങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ ഇലക്ട്രിക് ഓട്ടോ ഉള്ള സുഹൃത്തുക്കൾ
1: ഉണ്ട്? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റാൻഡിന്റെ അപ്പുറത്ത് വേറെ പയ്യനായിട്ടൊക്കെ പരിചയപ്പെട്ടു,
0: പുള്ളി അവരൊക്കെ എന്താ പറയുന്നത്?
1: നല്ല അഭിപ്രായമാണ് അവർക്ക്, ഇലക്ട്രിക് നല്ല അഭിപ്രായമാണ് പറയുന്നത്, നല്ലതാണ്. അപ്പൊ അതും പെട്രോൾ വണ്ടി കൊടുത്തിട്ട് പുള്ളി എടുത്തതാണ്. പുള്ളി നല്ല ലാഭം തന്നെയാണെന്ന് പറഞ്ഞാൽ, ഒരു കംപ്ലൈന്റും ഇല്ല, അങ്ങനെ വണ്ടി ഓടുന്നുണ്ട്, കുഴപ്പമില്ല.
0: പിന്നെ ഈ ഒരു ജോലിയിലേക്ക് വരുമ്പോ ബാക്കി ഉള്ളവരെ

0: പിന്നെ മീൻസ് ചേട്ടന് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണല്ലോ.
1: അതെ,
0: അപ്പൊ ആ
1: വീട്ടിലുള്ള അച്ഛനും അമ്മയും അവരൊക്കെ എല്ലാം സപ്പോർട്ടായിരുന്നു,
0: എല്ലാരും വളരെ സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലേ ഇത്ര ഈ ഒരു നിലയിൽ എല്ലാരും, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടിയ ഇതിൽ എല്ലാരും കുട്ടീനെ
1: അവർക്ക്
0: നല്ല നിലയിൽ
1: പറ്റി. അവർക്കൊന്നും ഒരു ഇതുമില്ല, അവർക്ക് ഈ ഫീൽഡിനെ കുറിച്ച് നല്ലത് ആണ്. അപ്പൊ നമ്മള് നമ്മളെ കാര്യം നോക്കി പോകുന്നുണ്ട്, നമ്മള് വേറെ ഇതൊന്നും ഇല്ലാതെ.
0: ചേട്ടനെ ഇനിയുള്ള ഒരു ആഗ്രഹം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ?
1: അങ്ങനെ ആഗ്രഹം വയ്ക്കാറില്ല, ഇപ്പൊ കഴിഞ്ഞു പോകും പോലെ തുടർന്ന് കഴിഞ്ഞു പോകണമെന്നാണ് എന്റെ മനസ്സിലുള്ളത്.
0: ആരോഗ്യത്തോടെ
1: അത്രയും നാളും
0: സന്തോഷത്തോടെ,
1: സന്തോഷത്തോടുകൂടി വണ്ടി ഓടിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി സന്തോഷമായിട്ട് പോകണമെന്നാണ് തീരുമാനം.
0: ഇപ്പൊ ഇത്ര നാളിങ്ങനെ ഓട്ടോ ഓടി ഉള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഓട്ടോ കാണുമ്പോ ഒക്കെ എന്താ തോന്നുക? ചേട്ടൻ ഓട്ടോ ഓടാതെ തന്നെ ഇങ്ങനെ നമ്മള് പറയത്തില്ല, ഇപ്പൊ നമ്മള് ബസ് ഓടിച്ച ഒരാളാണെങ്കിൽ പിന്നെ ബസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, അങ്ങനൊരു ഫീലിംഗ് വരില്ല.
1: ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു, വലിയ വണ്ടി ഓടിച്ചിട്ട് പിന്നെ ആട്ടയിലോട്ട് വന്ന്. പക്ഷെ ഇപ്പോഴും ഇടയ്ക്ക് പരിചയമുള്ള ആൾക്കാരിൽ വല്ല കൊല്ലത്തോ എറണാകുളത്തോ അങ്ങനെ പോകാൻ വേണ്ടി കാറ് വിളിക്കും, വിളിക്കുമ്പോ ആട്ടയെ ഒതുക്കിയിട്ടിട്ട് ഞാൻ കാറും കൊണ്ട് പോയിട്ട് വരിക, അവർ ആവശ്യം കഴിഞ്ഞിട്ട് വരും, നമുക്ക് ശമ്പളം തരും, അങ്ങനെ ഉണ്ട്. അതിന് വേറെ ഒന്നുമില്ല, അവർക്ക് ആവശ്യമുള്ളപ്പം ഒരു രണ്ട് കസ്റ്റമർ ഉണ്ട്,
0: അങ്ങനെ അവരുടെ കൂടെ പോകും,
1: അവരെ കൂടെ പോകും, കാറും കൊണ്ട് പോകും. ഡ്രൈവിംഗ് ആണ് മരണം ഇഷ്ടമുള്ള ഫീൽഡ് എന്നാണ് ഡ്രൈവിംഗ് ഫീൽഡ്. ഡ്രൈവിംഗ് ആണ് എന്റെ ഹരം.
0: അപ്പോ ഈ പറയുന്ന ആ ഒരു ഊർജത്തോടുകൂടി ചേട്ടന് ആരോഗ്യത്തോടുകൂടി ഇനിയും ഒരുപാട് നാള് എല്ലാവരുടെയും കൂടെ ഒരു സാരഥിയായിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ, അതിനുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു, വളരെ വളരെ നന്ദിയുണ്ട്.
2: ഡ്രൈവറായ മോഹനനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപര്യമുള്ളവർ 8281 42 0305 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയയ്ക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281 42 0305.
4: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
5: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ.

0: ആദ്യ ഗാനം എസ് രമേശൻ നായരുടെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഹലോ മൈ ഡിയർ റോങ് നമ്പർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.
1: Mm.

0: ചലച്ചിത്രഗാനം ഇനി 8:40 തുടർന്ന് കേൾക്കാം. ആകാശവാണി. ഇപ്പോൾ നാളെ ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന രഥോത്സവത്തിന്റെ തിരനോട്ടം കേൾക്കാം. ഡൽഹിയിൽ നിന്നുള്ള റിലേ.
1: മഹാപ്രഭു ജഗന്നാഥ്ജി ധാം ഒഡീഷ കെ പാവൻ ക്ഷേത്ര പുരി മേ കൽ യാനി ഗുരുവാർ 16 ജൂലൈ 2026 കോ ആയോജിത് ഹോനെ വാലി രഥ യാത്ര പർ പൂർവാവലോകൻ.
2: करोड़ों लोगों की आस्था और विश्वास का जीवंत स्वरूप एक अनुपम महापर्व है पूरी की

കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഇന്ന് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണെന്ന് ശ്രദ്ധിക്കാം. നികുതി വെട്ടിപ്പുകാരിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും പിഴയും ക്രിമിനൽ നടപടികളും ഒഴിവാക്കി നികുതി സർക്കാരിന് നൽകാൻ അവസരം ഒരുക്കുന്നതായിരുന്നു പദ്ധതി. ഇങ്ങനെ ലഭിക്കുന്ന തുക പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. 2016 കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. 2016 ഡിസംബർ മുതൽ 2017 മാർച്ച് വരെ ഈ പദ്ധതിക്ക് സാധുതയുണ്ടായിരുന്നു. പിന്നീട് പാവപ്പെട്ടവരുടെ വരുമാനം ഇല്ലാതാകുന്നത് തടയാനും അവർക്ക് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം തുടങ്ങാനും താഴെ തട്ടിലുള്ളവർക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാനും ആവശ്യമായ ഭക്ഷണം നൽകാനും ഒക്കെയായി പിന്നീട് ഈ

0: പദ്ധതിയെ വിപുലീകരിക്കുകയുണ്ടായി. ഏകദേശം 19.4 കോടി കുടുംബങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട്. നികുതി വെട്ടിപ്പുകാരിൽ നിന്ന് കള്ളപ്പണം തിരികെ കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ആദ്യം ആരംഭിച്ചതെങ്കിലും COVID-19 എന്ന മഹാമാരിയുടെ സമയത്ത് ഗവൺമെന്റ് ഈ പദ്ധതിയിലൂടെയും മറ്റു വിവിധ പദ്ധതികളിലൂടെയും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലുൾപ്പെടെയുള്ള പല ദുരിതാശ്വാസ പാക്കേജുകളും പ്രഖ്യാപിക്കുകയുണ്ടായി. തുടക്കത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി 1,000 രൂപയുടെ ദുരിതാശ്വാസ പാക്കേജ് കൊണ്ടുവരികയും 3 മാസത്തേക്കാണ് പദ്ധതി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും 2020 നവംബർ വരെ ഈ പദ്ധതി വീണ്ടും നീട്ടുകയുണ്ടായി. കോവിഡ് മൂലമുണ്ടായ സാമ്പത്തിക തകർച്ചകളെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ പദ്ധതി കൂടിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. ഈ പദ്ധതി വഴി ഒരു വ്യക്തിക്ക് 5 കിലോ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഒരു കുടുംബത്തിന് 1 കിലോഗ്രാം പരിപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എല്ലാ മാസവും സൗജന്യമായി നൽകിയിരുന്നു. അന്ത്യോദയ അന്നയോജന വഴി മുൻഗണന കുടുംബ റേഷൻ കാർഡ് ഉടമകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ടായിരുന്നു. 80 കോടി വ്യക്തികൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 66% ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ്. ഓരോരുത്തർക്കും അവരുടെ നിലവിലെ അർഹതയുടെ ഇരട്ടി ലഭിക്കുകയുണ്ടായി. ഈ അധിക ഭാഗം സൗജന്യമായി തന്നെ നൽകി വന്നു. പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ കുടുംബങ്ങൾക്ക് 1 കിലോ പയറുവർഗ്ഗങ്ങൾ വീതം നൽകി. COVID-19 പ്രതിരോധിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയും ഈ പാക്കേജിന് കീഴിൽ കൊണ്ടുവന്നു. നഗരത്തിലെയും ഗ്രാമങ്ങളിലെയും പാവപ്പെട്ടവർക്ക് ഭക്ഷ്യസാധനങ്ങളും മറ്റും റേഷൻ കടകളിലൂടെ നൽകുന്ന പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി, ജൻധൻ അക്കൌണ്ടുള്ള പാവപ്പെട്ട വനിതകൾക്ക് 500 രൂപ വീതം നൽകുന്ന പദ്ധതി, ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയവ ലഭ്യമാക്കൽ തുടങ്ങി ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ്. ആരോഗ്യ ഇൻഷുറൻസിൽ ആരോഗ്യ പ്രവർത്തനത്തിനിടെ മരണമടഞ്ഞ പ്രവർത്തകർക്ക് 50 ലക്ഷം രൂപ വീതമാണ് ഇൻഷുറൻസ് തുക ഏർപ്പെടുത്തിയത്. 22 ലക്ഷം ആരോഗ്യ പ്രവർത്തകരെ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി. കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ, സ്വകാര്യ ആശുപത്രി ജീവനക്കാർ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ളവർ, പ്രാദേശിക നഗര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കരാർ, പ്രതിദിന വേതനം കൈപ്പറ്റുന്നവർ, അഡ്ഹോക്ക്, ഔട്ട്സോഴ്സ് ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള പൊതുജനാരോഗ്യദാതാക്കൾ, സംസ്ഥാനങ്ങൾ അഥവാ കേന്ദ്ര ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന യൂണിയൻ ടെറിട്ടറികൾ, എയിംസ് എന്നിവയുടെ സ്വയംഭരണ ആശുപത്രികൾ, കേന്ദ്ര മന്ത്രാലയങ്ങളുടെ INA കൾ, ആശുപത്രികൾ എന്നിവ ഈ സ്കീമിൽ ഉൾപ്പെടുന്നു. ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടാതെ സഫായി കർമ്മചാരികൾ, വാർഡ് ബോയ്സ്, നഴ്സുമാർ, ആശാപ്രവർത്തകർ, ടെക്നീഷ്യന്മാർ, ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ ജീവനക്കാർക്കും ഈ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുകയുണ്ടായി. 100-ൽ താഴെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കുന്നതിനും കുറഞ്ഞ വേതനം കൈപ്പറ്റുന്ന ജീവനക്കാരുടെ തൊഴിൽ തടസ്സമില്ലാതാക്കുന്നതിനും ഒക്കെ പദ്ധതി വിപുലീകരണം വഴി സാധിച്ചു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സൌഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയും UKയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി UKയിലേക്ക് അയച്ചത്. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷ കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും.

0: ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണയായി. കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് വിദഗ്ധ സമിതി പരിശോധിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയുടെ ലഭ്യത, യാത്രക്കാരുടെ സാധ്യത, സാമ്പത്തിക സാധ്യത എന്നിവ സംബന്ധിച്ച് സമഗ്ര വിവരങ്ങളില്ലാത്തതിനാൽ ഇത് പൂർണമായ റിപ്പോർട്ടല്ലെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. സംസ്ഥാന വഖഫ് ബോർഡിനെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിന് എതിരെ ബിജെപി നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കർക്കിടക മാസപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. കുട്ടികളിൽ പോഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷ സംസ്കാരം വളർത്തുന്നതിനുമായി നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദീഖ് മറ്റന്നാൾ കൽപ്പറ്റയിൽ നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലായി പഴവർഗ പോഷക തോട്ടങ്ങൾ സ്ഥാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യൻമാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. മൂന്ന് മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ വൈകുന്നേരം 5:30. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ 6 വിക്കറ്റിനാണ് വിജയിച്ചത്. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 90.91 കോടി രൂപ ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ 16 മുതൽ കർഷകർക്ക് PRS വായ്പാ പദ്ധതി പ്രകാരം നെല്ല് സംഭരണത്തിനായുള്ള തുക വിതരണം SBI കാനറ ബാങ്കുകൾ മുഖേന പുനരാരംഭിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച തുക ബാങ്കുകൾക്ക് സപ്ലൈകോ തിരിച്ചടച്ചതിനെ തുടർന്നാണ് കർഷകർക്കുള്ള തുക വിതരണം പുനരാരംഭിക്കാനായത്. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് MJയചന്ദ്രൻ സംഗീതം നൽകി. രവിശങ്കറും ശ്രേയ ഘോഷാലും പാടിയത് ചിത്രം മാണിക്കക്കല്ല്.

0: External Affairs Minister Dr. S. Jaishankar today met with European Union Commissioner for Startups, Research and Innovation Ekaterina Zaharieva at Brussels in Belgium. In a social media post, Dr. Jaishankar said during the meeting they discussed opportunities for research in clean and green energy technologies. Tensions in West Asia have escalated after the United States reimposed a naval blockade on Iran amid fresh exchanges of strikes between the two countries following attacks on vessels in the Strait of Hormuz. The U.S. Military Central Command said the latest strikes were aimed at reducing Iran's ability to target commercial shipping in the Strait of Hormuz, a key route for global energy supplies. Iranian officials said U.S. strikes hit an army barracks, killing at least 7 troops. Iranian state media reported that U.S. strikes also hit the southern port city of Bushehr, home to the country's civilian nuclear power facilities. Meanwhile, Iran's Islamic Revolutionary Guards Corps claimed it carried out retaliatory strikes against U.S. military facilities in Bahrain and Jordan, targeting command centers, aircraft shelters, and other strategic locations. It also threatened to halt all energy exports from West Asia over the blockade. Benchmark domestic equity indices ended in the positive zone today. We have a report.
1: The Sensex rose 130 points, almost 0.2%, to close at 77,185. The Nifty added 26 points, or 0.1%, to settle at 24,079. In the broader market on the National Stock Exchange, mid-cap 100 gained nearly 0.3%, and small-cap 100 index jumped almost 0.7%. In the Forex market today, the rupee depreciated by 6 paise to close at 96 rupees and 26 paise against the US dollar. With Ayush report, Gaurav Dhawanlal for Akashvani News.
0: Three Indian women boxers won gold medals while 10 others claimed silver medals at the Asian Under 19 and Under 23 championships in Jakarta today. In the Under 19 category, Chandrika Pujari won the gold medal in 51 kilogram weight class, while Prachi claimed gold in the 57 kilogram category. In the Under 23 division, Nisha won the gold medal in the 54 kilogram weight class. Neeti Chand, Kajal, Muskan and Priyanka won silver medals. In FIFA World Cup, defending champions Argentina will take on England in the second semi-final match at Atlanta in the US tonight. The match is scheduled to begin at 12:30 a.m. Indian time. Earlier, Spain stormed into the final of the tournament. And now before we end the bulletin, the headlines once again. Government approves Semicon 2.0 with outlay of over 1,27,000 crore rupees to strengthen semiconductor ecosystem in the country. Also gives nod to mobile phone manufacturing scheme to scale up domestic production. Center clears 2 elevated corridor projects at Varanasi in Uttar Pradesh to improve road connectivity. India-UK Comprehensive Economic and Trade Agreement and Associated Social Security Pact become fully operational. Indian goods worth $140 million exported to UK on first day. Three Indian women boxers win gold while 10 others claim silver at Asian Under 19 and Under 23 championships in Jakarta. And in FIFA World Cup, defending champions Argentina to face England tonight for a place in the final. That is all in the news at 9 tonight. Akashvani. വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ തുടങ്ങാം ചെറുതായി.
2: ആനി ടീച്ചറേ, ബിന്ദു ടീച്ചറും ഉണ്ടോ? എന്താ ഇത് ഫയലൊക്കെ ആയിട്ട്? പുതിയ എന്തോ പരിപാടി തുടങ്ങാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു.
3: ഇത് എന്റെ ഫയലല്ല സാറേ, ഇതെന്റെ ഫ്രണ്ട് തന്ന ഫയലാ. അവരൊരു സംരംഭം തുടങ്ങുന്നുണ്ട്, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് സമയം കിട്ടുമ്പോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞു.
2: ബിന്ദു ടീച്ചറിന്റെ കയ്യിലുണ്ടല്ലോ ഫയല്.
3: അയ്യോ, ഇതും ആനി ടീച്ചറുടെ കൂട്ടുകാരിയുടെ തന്നെയാ. ടീച്ചർക്ക് എല്ലാം കൂടി നോക്കാൻ സമയം കിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നോടും കൂടി നോക്കാനായിട്ട് ഏൽപ്പിച്ചതാ. എന്നാലും പറ്റിയ ആളെ കിട്ടി, സാർ ഇതൊന്ന് നോക്കി പറഞ്ഞേ.
2: കൊള്ളാലോ. ആദ്യത്തേത് എന്താ ടീച്ചറേ? റോബോട്ടിക് ആൻഡ് സയൻസ് ലാബ് കിറ്റ്. കൊള്ളാം, നല്ല ഐഡിയ ആണ്. മറ്റേ നോക്കട്ടെ. കെമിക്കൽ ഫ്രീ ഹോം മെയ്ഡ് സോപ്പ് ആൻഡ് ഫേസ് ക്രീം.

0: അതും കൊള്ളാം. പക്ഷേ ഇതിൻ്റെ പ്ലാനിൽ എഴുതിയിരിക്കുന്നത് 800,000 രൂപ എടുക്കണം, ബാങ്ക് ലോൺ എടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. ഈ ക്രീമിനാണെങ്കിൽ ബ്രാൻഡ് നെയിം ഉണ്ടാക്കണം, ലോഗോ രജിസ്റ്റർ ചെയ്യണം, അതുവഴി വിപണി പിടിക്കണം. ഈ ഒരു ബിസിനസ് രീതി ഒരു ട്രഡീഷണൽ ബിസിനസ് രീതിയാണ്. അതായത് നമ്മൾ ആദ്യം പ്ലാൻ ഉണ്ടാക്കുന്നു, പിന്നീട് ലക്ഷക്കണക്കിന് രൂപ ലോൺ ഉണ്ടാക്കുന്നു, കൂട്ടുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നു, പ്രോഡക്റ്റ് മൊത്തത്തിലുണ്ടാക്കി വിപണി പിടിക്കാൻ നോക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് വിപണിയിൽ എത്തിക്കഴിയാൻ നേരത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ആളുകൾക്ക് ഇതൊന്നുമല്ല ആവശ്യം. അപ്പോൾ നമ്മളിത് തിരിച്ചറിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സമയവും പൈസയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും.
1: അയ്യോ, അപ്പൊ ഈ പ്ലാൻ കുഴപ്പമാണോ സാറേ? ഇനി സാർ എന്താ പറയുന്നത്, ഇതെങ്ങനെ ചെയ്യണം എന്നാണ്?
0: അതായത് ഇപ്പോ ലോകത്ത് എല്ലായിടത്തും ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലീൻ സ്റ്റാർട്ടപ്പ് മോഡൽ ഒരു മെത്തേഡാണ്. എല്ലായിടത്തും ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യാൻ ശ്രമിക്കുന്ന സാധനം ലീൻ സ്റ്റാർട്ടപ്പ് മോഡലാണ്.
2: ലീൻ സ്റ്റാർട്ടപ്പ് അതെന്താ സാറേ?
0: അതായത് നമ്മള് ഏറ്റവും കുറഞ്ഞ പണവും സമയവും ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് ഐഡിയ വിപണിയിൽ വിജയിക്കുമോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന രീതിയാണ്.
2: സാർ, ഈ ചെലവ് ചുരുക്കി പ്രോഡക്റ്റ് ഇറക്കിയാലേ അതിന് ക്വാളിറ്റി ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ? അതൊക്കെ നമ്മുടെ ബ്രാൻഡ് അപ്പൊ ആളുകൾ വാങ്ങിക്കോ?
0: അങ്ങനെയല്ല ആണ് ടീച്ചറെ, ലീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറയ്ക്കുക എന്നല്ല. നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ കുറെ അനാവശ്യ ചെലവുകൾ ഉണ്ടാക്കും, അതൊഴിവാക്കുക എന്നുള്ള രീതിയാണ് ലീൻ സ്റ്റാർട്ടപ്പ്. ലീൻ സ്റ്റാർട്ടപ്പിൽ എറിക് റീസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ബിൽഡ് മെഷർ ലേൺ എന്നൊരു ലൂപ്പുണ്ട്. ഒരു വലിയ ഫാക്ടറി ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു MVP, അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ്.
1: മിനിമം വയബിൾ പ്രോഡക്റ്റോ, അതെന്താ സാറേ?
0: അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ടീച്ചർ കാണിച്ച സോപ്പിന്റെ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഈ സോപ്പിനകത്ത് ഏറ്റവും മുന്തിയ ബ്രാൻഡ് ഇറക്കുന്ന ഒരു സോപ്പിനെ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ പറയുന്നു. കണ്ടോ, ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പ്, ഫേസ് ക്രീമിൽ പാരബൻ ഫ്രീ ആയിട്ടുള്ളത്, പല ഫ്രേഗ്രൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ പ്രൊജക്റ്റിലുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എന്നാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രൂപം. അതായത് ടീച്ചർ ലക്ഷങ്ങൾ മുടക്കി 10 തരത്തിലുള്ള ക്രീമുകളും സോപ്പുകളും ഉണ്ടാക്കി വലിയ പാക്കേജിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ നോക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ വിറ്റഴിയാൻ സാധ്യതയുള്ള മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ എന്നാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ രൂപം. ഇപ്പം ടീച്ചർ തന്ന സോപ്പിൻ്റെ കഥ ഞാൻ നോക്കട്ടെ. അപ്പം ഇതിനകത്തൊരു 10-20 സോപ്പുകളുടെ ശ്രേണി പറയുന്നുണ്ട്, പലതരം നിറത്തിലുള്ളത്, മണത്തിലുള്ളതൊക്കെ. നമുക്കതൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ആൻറ്റി ഓക്സിഡൻറ്റ് സോപ്പ്, ഇത് മാത്രം ആദ്യം നിർമ്മിക്കാൻ നോക്കും. ഇതിനായി വലിയ പരസ്യങ്ങളോ മെഷീനറിയോ ഒന്നും ആവശ്യമില്ല. സാധാരണ ലളിതമായ കവറുകളിൽ പാക്ക് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും ഒക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു നോക്കുക. ഇതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ MVP.
2: സാർ, ഇങ്ങനെ ചെയ്താലേ നമ്മുടെ ബിസിനസ് വളരുമോ?
0: അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിൽഡ് മെഷർ ലേൺ എന്ന് പറയുന്ന ലൂപ്പിന്റെ രണ്ടാമത്തെ ഘട്ടം. നമ്മൾ ഇത് നിരീക്ഷിക്കണം. നമ്മൾ കൊടുത്ത സാമ്പിളുകളിനെ പറ്റി ആളുകൾ എന്ത് പറയണോ നോക്കുക. അവർ വെറുതെ പുകഴ്ത്തുകയാണോ, അതോ അവർ റിപ്പീറ്റ് കസ്റ്റമേഴ്സാണോ, അതായത് അവർ പിന്നെയും അത് മേടിക്കുന്നുണ്ടോ, അവരുടെ യഥാർത്ഥ ഫീഡ്ബാക്ക് എന്താണ്, ഇതിനെയാണ് നമ്മൾ കസ്റ്റമർ വാലിഡേഷൻ എന്ന് പറയുന്നത്. ആളുകൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയും വീണ്ടും ചോദിച്ചു വരികയും ചെയ്താൽ മാത്രം ഇത് പതുക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുക. ആ പോയിന്റിൽ നമ്മൾ ഈ ആശയത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക. ചിലർക്ക് ചിലപ്പോൾ മറ്റൊരു നിറം വേണമെന്നുണ്ടാവാം, പെട്ടെന്ന് കീറാൻ പാകത്തിന് വേണമെന്നുണ്ടാകാം. അങ്ങനെ എന്താണോ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യം, ആ ദിശയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. ഇതിനെ ബിസിനസ് ഭാഷയിൽ പിവറ്റ് എന്ന് പറയും.
2: നമ്മുടെ ഫിസിക്സിലെ പിവറ്റ് പോലെ തന്നെ ഒരു വസ്തു തിരിയുന്ന കേന്ദ്ര ബിന്ദു. അതായത് സാർ, വിപണിയുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ബിസിനസിന്റെ ഡയറക്ഷൻ മാറ്റണം അല്ലേ?
0: കറക്റ്റ്.
2: സാർ, ഈ ബിസിനസ് പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന സയൻസ് കിറ്റിന്റെ കാര്യത്തിലെ MVP എന്താണ്?
0: ഞാൻ നോക്കുകയാണെങ്കിൽ ടീച്ചർ, ഇത് വളരെ എളുപ്പമാണ്. ടീച്ചറിന്റെ സുഹൃത്ത് 500,000 രൂപ മുടക്കി 50 പരീക്ഷണങ്ങളുള്ള വലിയൊരു ബോക്സ്

0: ഉണ്ടാക്കുന്നതിന് പകരം കുട്ടികൾക്ക് ഏറ്റവും കൗതുകം തോന്നുന്ന വെറും രണ്ട് പരീക്ഷണങ്ങൾ മാത്രമുള്ള ഒരു മിനി കിറ്റ് ഉണ്ടാക്കുക. അതിനായിട്ട് വലിയ കാർഡ്ബോർഡ് ബോക്സുകളോ ലക്ഷങ്ങൾ വിലയുള്ള ബ്രാൻഡിങ്ങുകളോ ഒന്നും വേണ്ട. സാധാരണ സിപ്ലോ കവറുകളിൽ ആവശ്യമായ സാധനങ്ങൾ കൃത്യമായ അളവിൽ വയ്ക്കുക. എന്നിട്ടൊരു 5 മിനിറ്റുള്ള ഞാനാണെങ്കിൽ ഒരു ഫ്രീ വീഡിയോ ലിങ്ക് കൊടുക്കും, ഒരു QR കോഡോ ഒക്കെ ചേർത്ത് കൊടുക്കും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കും, താല്പര്യമുള്ളവർ ഇത് മേടിക്കുമോ എന്നറിയാനായിട്ട്.
1: ഓ, അപ്പോൾ അവരുടെ അത് കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അല്ലേ?
0: കറക്റ്റ്, ടീച്ചർ പറഞ്ഞതാണ് ശരി. അതായത് പാരന്റ്സ് ഇത് മേടിച്ച് നൽകാൻ താല്പര്യം കാണിക്കുകയും കുട്ടികൾ അടുത്ത കിറ്റ് എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുകയും ചെയ്താൽ നമ്മുടെ ഐഡിയയ്ക്ക് ഒരു മാർക്കറ്റുണ്ട്. അതിനെ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയും. ഈ പോയിന്റിൽ നമുക്ക് ധൈര്യമായിട്ട് ബാങ്കിൽ പോയി ലോൺ എടുക്കാം. ബാങ്കിനോട് പറയും, എൻ്റെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എൻ്റെ ആവശ്യക്കാരുണ്ട്, ഞാനിത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ സാധനം ആരും മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടം തുച്ഛമായ പൈസയാണ്. നമ്മൾ ലക്ഷങ്ങൾ ലോൺ എടുത്ത് വലിയൊരു ബിസിനസ് തുടങ്ങിയിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ പിവറ്റ് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു കിറ്റിലേക്ക് ഇത് പിവറ്റ് ചെയ്യാം. ആദ്യത്തെ കിറ്റ് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് രണ്ടാമത്തെ കിറ്റിലേക്ക് പിവറ്റ് ചെയ്യാം.
2: ഷോ, സൂപ്പർ ഐഡിയ ആണ് സാറേ. സാറിനെ ഇപ്പൊ കണ്ടില്ലായിരുന്നെങ്കിൽ ഈ കാര്യം ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഈ ലീൻ മോഡൽ അനുസരിച്ച് ചെയ്യുമ്പോ എന്തായാലും ബിസിനസ് പരാജയപ്പെട്ടാ പോലും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം.
1: പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ വലിയ പരസ്യങ്ങളോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോ ഒന്നും നമ്മൾ വലിയ തുക ചെലവാക്കേണ്ടി വരില്ലേ? തുടക്കത്തിൽ ആളുകൾ എങ്ങനെ നമ്മളെ വിശ്വസിച്ച് ഇത് വാങ്ങിക്കും?
0: അങ്ങനെയല്ല ടീച്ചറേ, നമ്മൾ ലീൻ മാർക്കറ്റിംഗ് മോഡലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യ ലക്ഷ്യം വയ്ക്കേണ്ടത് ഏർലി അഡോപ്റ്റേഴ്സിനെയാണ്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും, അതുകൊണ്ടാണ് ഞാൻ സുഹൃത്തുക്കളും പരിചയക്കാരും ആദ്യമേ തന്നെ പറഞ്ഞത്, അവർ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. ഇവർ നൽകുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് നമ്മൾ ഈ പ്രോഡക്റ്റിനെ മെച്ചപ്പെടുത്തുക.
2: ഈ ലീൻ സ്റ്റാർട്ടപ്പ് മോഡല് ആക്ച്വലി ചെറുകിടക്കാർക്ക് മാത്രമാണോ അനുയോജ്യം? വലിയ കമ്പനികൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ?
0: വലിയ വലിയ കമ്പനികൾ ഇത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മോഡലിന് ഇത്രയും വാലിഡേഷൻ കിട്ടിയത്. നമുക്ക് പരിചയമുള്ള ലോകം ഭരിക്കുന്ന ഇപ്പം മെറ്റ, അതായത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പാരന്റ് കമ്പനി, ഡ്രോപ്പ് ബോക്സ്, ഊബർ, Airbnb, ഇങ്ങനത്തെ ഭീമൻ ആഗോള കമ്പനികളൊക്കെ ലീൻ മോഡലിലൂടെ ഉണ്ടാക്കിയതാണ്. ഡ്രോപ്പ് ബോക്സ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ ഈ പ്രോഡക്റ്റിൻ്റെ കോഡിംഗ് പോലും പൂർത്തിയാക്കിയിരുന്നില്ല. ഒരു 3 മിനിറ്റ് ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കി ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വന്നാൽ നിങ്ങൾ ഉപയോഗിക്കുമോ? അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ആ ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞ് സൈൻ ചെയ്തപ്പോഴാണ് ആ എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ പൈസ മുടക്കിയത്. അതായത് മാർക്കറ്റിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക.
1: ഷേ, ഇത് അതിശയം തന്നെ അല്ലേ? എന്ന് മാത്രമല്ല, ആലോചിച്ച ശരിക്കും ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ് എന്നും തോന്നും.
0: അതെ. അപ്പോ ടീച്ചർമാരുടെ കയ്യിൽ ഇപ്പൊ 2 ഫയലുണ്ടല്ലോ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഈ ബിസിനസിന്റെ MVP എന്തായിരിക്കണം, ഇതുപോലെ എന്തായാലും പറ്റില്ല, ഇപ്പൊ സുഹൃത്തുക്കളോട് സംസാരിച്ച് ഇത് മാറ്റി പ്ലാൻ ചെയ്ത് ലളിതമായ ഒരു MVP എഴുതി ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം നമുക്ക് തീർന്നു.
2: ഉറപ്പായിട്ടും സർ. എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു.
0: അതാണ്, നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ട് അന്ധമായിട്ടുള്ള റിസ്കുകളൊന്നും എടുക്കാൻ പാടില്ല. ഇത് പഠിച്ച് തന്നെ ചെയ്യുക. ഫെയിൽ ഫാസ്റ്റ് ലേൺ ഫാസ്റ്റർ, അതായത് വേഗത്തിൽ പരാജയപ്പെടുക, അതിൽ നിന്ന് അതിവേഗം പഠിച്ച് മുന്നേറുക. അപ്പോൾ സുഹൃത്തിന്റെ സ്റ്റാർട്ടപ്പുകൾക്ക് എല്ലാവിധ ആശംസകളും. വിജയിച്ച് എനിക്ക് എന്തെങ്കിലും തരണേ?
3: തുടങ്ങാം ചെറുതായി. ശബ്ദസാന്നിധ്യം മൃദുൽ ജേക്കബ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് MK. ഇന്റർവെൽ.
4: സപ്ത സഹോദരിമാർ.

0: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
1: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്.

സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് 11 അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 600 ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിംഗ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കാറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം.

പി ഭാസ്കറിന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം തച്ചോളി മരുമകൻ ചന്തു.

0: ആകാശവാണി. ഇപ്പോൾ സുഭാഷിതം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്.
1: സ്നേഹമുള്ളവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നെല്ലാം നാം സ്നേഹം പ്രതീക്ഷിക്കുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ് മനുഷ്യരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. സൃഷ്ടാവിന്റെ പദ്ധതി തകിടം മറിയുകയാണ് സ്നേഹരഹിതരായ വ്യക്തികളിൽ. ഇവരെ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? സ്നേഹം ലഭിക്കാത്തതിന്റെ പേരിൽ നാം പരാതിപ്പെടാറുണ്ട്. ഉറ്റ സ്നേഹിതരെ തേടുന്നവരായ നമ്മൾ മറ്റുള്ളവരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സ്വയം പരിശോധിക്കാൻ മെനക്കെടാറില്ല എന്നതാണ് വസ്തുത. സ്നേഹം ഒരു മഹത് ഗുണമാണ്, ഒരു കഴിവാണ്, നാം പരിശീലിക്കേണ്ട ഒരു കലയാണ്. ഞാനാകുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നു. എത്രമാത്രം അറിവും കഴിവും നാം ആർജിച്ചാലും സ്നേഹിക്കാൻ കഴിയില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. ആകയാൽ നാം സ്നേഹമുള്ളവരാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒരു കല പോലെ സ്നേഹം പരിശീലിക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. എന്താണ് സ്നേഹം? സ്നേഹം എന്ന പദം വളരെ വിപുലമായ അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നു. ഉദാഹരണമായി, മാതൃസ്നേഹം, പിതൃസ്നേഹം, ദൈവസ്നേഹം, ദാമ്പത്യ സ്നേഹം, കാമുകീ കാമുകന്മാർ തമ്മിലുള്ള അനുരാഗം, സുഹൃത് സ്നേഹം മുതലായവ എല്ലാം സ്നേഹം തന്നെ. ഇവയിൽ ഓരോ ഇനത്തെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഗ്രീക്ക് ഭാഷയിൽ വ്യത്യസ്ത പദങ്ങൾ തന്നെയുണ്ട്. അഗാപ്പേ, ഫീലിയ, ഈറോസ്. ദൈവത്തിന്റെ സ്നേഹത്തിന് അഗാപ്പേ എന്ന പദമാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാതാവിന്റെ സ്നേഹം, പിതാവിന്റെ സ്നേഹം, ഭാര്യാഭർതൃസ്നേഹം ഇവയെല്ലാം സൂചിപ്പിക്കുന്ന പദമാണ് ഫീലിയ. ഈറോസ് കാമമാണ്. ഗ്രീക്ക് പുരാണത്തിൽ പ്രണയത്തിന്റെയും ലൈംഗികതയുടെയും ദേവനാണ് ഈറോസ്. അഗാപ്പേയും ഫീലിയയെയും നിഷേധിക്കും വിധമുള്ള ഈറോസ് സ്നേഹമേ അല്ല. യഥാർത്ഥ സ്നേഹം അഗാപ്പേയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. പ്രതിഫലേച്ഛയില്ലാത്ത, നിസ്വാർത്ഥമായ, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണിത്. സ്നേഹിക്കപ്പെടുന്നവരെ വളർത്തുന്നതാണിത്. അയാൾക്കു നന്മയുണ്ടാകണമെന്നതാണ് ഇവിടെ ലക്ഷ്യം. ഇങ്ങനെ സ്നേഹധന്യനായ വ്യക്തി എന്തു ത്യാഗത്തിനും തയ്യാറാകുന്നു. സ്നേഹത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിലേറെ വലിയ സ്നേഹമില്ല എന്ന് യേശു പറയുന്നു. ആപത്തിൽ കൈവെടിയുന്നവനും തന്റെ തടി കേടാകുമെന്ന് തോന്നുമ്പോൾ ഉപേക്ഷിക്കുന്നവനും യഥാർത്ഥ സ്നേഹമുള്ളവനല്ല. ലവ് ഈസ് നോട്ട് ലവ് വിച്ച് ഓൾട്ടേഴ്സ് വെൻ ഇറ്റ് ഓൾട്ടറേഷൻ ഫൈൻഡ്സ്. ഷേക്സ്പിയർ തന്റെ കവിതയിൽ കുറിച്ചത് എത്ര ഗംഭീരമായ ആശയമാണ്. സഹാനുഭൂതി, ഭൂതദയ, കാരുണ്യം, ശുശ്രൂഷ എന്നിവ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങളാണ്. ഇക്കാലഘട്ടത്തിൽ ജീവിച്ച സ്നേഹ

0: ഉത്തമയായ ശ്രീരത്നമാണ് മദർ തെരേസ. മറ്റുള്ളവരുടെ ആത്മീയവും മാനസികവും ശാരീരികവുമായ നന്മയെ ലക്ഷ്യം വെച്ചുള്ള സ്നേഹത്തിന്റെ മഹാപ്രവാഹമാണ് നാം അവിടെ കണ്ടത്. പങ്കുവയ്ക്കുന്നതിലും പരിഗണനയോടും താൽപര്യത്തോടും കൂടെ പരിചരിക്കുന്നതിലും ഹൃദയപൂർവ്വം മറ്റുള്ളവരുടെ ജീവിത ഭാരങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാകുന്നതിലുമാണ് സ്നേഹം. നമുക്കുള്ള കഴിവുകളും സമ്പത്തുമൊക്കെ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ നാം സ്നേഹമുള്ളവരാകുന്നുള്ളൂ. നിങ്ങൾ പ്രീതിപ്പെടുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങൾ സഹജീവികളുടെ സഹായത്തിന് ചെലവ് ചെയ്യുന്നതുവരെ നിങ്ങൾ സദ്ഗതി പ്രാപിക്കുകയില്ല എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നു. നമുക്കുള്ളവയും നമ്മെ തന്നെയും നാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി പങ്കുവയ്ക്കുന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. അടുത്തുനിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് മഹാകവി ഉള്ളൂർ ചോദിക്കുന്നു. നിഷ്കാമ കർമ്മമാണ് സ്നേഹം. ആകയാൽ സ്നേഹത്തിൽ വളർച്ച പ്രാപിച്ചവർ തങ്ങൾ ഉപകാരം ചെയ്തവരിൽ നിന്ന് നന്ദി കാത്തിരിക്കുന്നവരല്ല. പ്രതിഫലമിച്ചിക്കാതെ നന്മ ചെയ്യുന്നതിലാണ് സ്നേഹം. സ്നേഹിക്കാനുള്ള കഴിവ് മനുഷ്യത്വത്തിൻ്റെ മാനദണ്ഡം തന്നെയാകുന്നു. നമ്മുടെ ജീവിതം സ്നേഹപ്രകാശനവും സ്നേഹമായ ഈശ്വരനിലേക്കുള്ള തീർത്ഥാടനവുമാകട്ടെ. സ്നേഹമാണ് അഖിലസാരമൂഴികിൽ.
1: ശ്രീ തോമസ് ആന്റണി അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള.